0: ജസാക്കും അല്ലാഹു ഖൈറൻ. തൻസീൽ പ്രോഗ്രാം ഇവിടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറ ഹശർ മുതൽ സൂറ അത്തഹരീം വരെയുള്ള വചനങ്ങളാണ് ഷെയ്ഖ് അബ്ദുൽ അസീസ് അസ്ഹറാനിയിലൂടെ ശ്രോതാക്കൾ പാരായണം ശ്രവിച്ചത്.
1: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
2: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
3: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
1: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവെ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവെ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവെ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവെ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
4: പരിശുദ്ധ ഖുർആനിൻ്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെ മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരു ഇടം അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയെക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: Peace Radio. Tune to reality.

0: ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിൻ്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കി തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപക്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരണമേ.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ارحمنا وانت خير الراحمين.
1: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽഫുർഖാൻ, വചനം 74.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840.
2: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: അടുത്തതായി ശ്രോതാക്കൾ കേൾക്കുന്നത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കാൻ ഏറ്റവും പ്രയോജനകരമായ ഈ എപ്പിസോഡിലൂടെ ഇന്ന് സൂറത്തുൽ അഹ്സാബിലെ 58-ാമത്തെ വചനം ക്ലാസ് എടുക്കുന്നത് ബഹുമാനപ്പെട്ട ജാഫർ സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 58-ാമത്തെ വചനമാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. 57-ാമത്തെ ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് 58-ാം ആയത്ത് നമുക്ക് പഠിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.

بغير ما اكتسبوا.

0: فقد احتملوا بهتانا وإثما مبينا.
1: 57-58 ആയത്തുകൾ ഒന്നുകൂടി പാരായണം ചെയ്യാം.

0: اكتسبوا فقد احتملوا بهتانا وإثما مبينا.
1: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ജസാക്കും അല്ലാഹു ഖൈറൻ. ശ്രോതാക്കൾ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ സൂറത്ത് അഹ്സാബിലെ 58-ാമത്തെ വചനത്തിൻ്റെ പാരായണ പഠനം. ക്ലാസ് എടുത്തത് ബഹുമാനിയായ ജാഫർ സലഫി.
3: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ. വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ, നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനമൊന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചിലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കെട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ജീവിതത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിന്റെ കോപത്തിന്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സക്കാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ, ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം. വിശുദ്ധ ഖുർആനിലെ സൂറ അൽ ബഖറ 1 മുതൽ 8 വരെ ആയത്തുകൾ പഠിക്കുകയാണ് അൽ മുഅല്ലിം പ്രോഗ്രാമിലൂടെ. പാരായണം അശ്ശേഖ് ഖലീഫ അത്തുനൈജി.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹ്മഹുല്ലാ രചിച്ച വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരം. സൂറത്തുൽ മുൽക്കിലെ 12 മുതൽ 18 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ തഫ്സീർ അമാനിയിൽ വിശദീകരിക്കുന്നത്.
1: വചനം 12. ഇന്ന നിശ്ചയമായും അല്ലദീന യഖ്ഷൗന ഭയപ്പെടുന്നവർ റബ്ബഹും തങ്ങളുടെ റബ്ബിനെ ബിൽ ഗൈബി അദൃശ്യമായ നിലക്ക് അഥവാ കാണാതെ ലഹും അവർക്കുണ്ട് മഗ്ഫിറത്തുൻ പാപമോചനം വ അജ്റുൻ കബീർ വലുതായ പ്രതിഫലവും.

മുതലായവയാണ് അദൃശ്യമായ നിലയിൽ റബ്ബിനെ ഭയപ്പെടുന്നതിൻ്റെ ലക്ഷണങ്ങൾ. അള്ളാഹുവിൻ്റെ തണലല്ലാതെ മറ്റൊരു തണലും ലഭിക്കാനില്ലാത്ത ആ മഹാദിനത്തിൽ അവൻ തണൽ നൽകി രക്ഷിക്കുന്ന ഏഴ് കൂട്ടരെപ്പറ്റി വിവരിക്കുന്ന പ്രസിദ്ധമായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടുള്ള രണ്ട് കൂട്ടർ ഇവരാകുന്നു. ഒന്ന്, സ്ഥാനമാനവും സൗന്ദര്യവുമുള്ള ഒരു സ്ത്രീ ദുർവൃത്തിക്കായി ക്ഷണിച്ചപ്പോൾ ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നുവെന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറിയവൻ. രണ്ട്, വല്ല ദാനധർമ്മവും ചെയ്യുമ്പോൾ വലത്തേക്കൈ ചിലവഴിച്ചത് ഇടത്തേക്കൈ അറിയാത്തവണ്ണം ചിലവഴിക്കുന്ന അഥവാ അത്രയും രഹസ്യമായി ധർമ്മം ചെയ്യുന്ന മനുഷ്യൻ. ബുഖാരി മുസ്ലിം. വചനം 13. വാക്കർത്ഥം: വഅസിറു, നിങ്ങൾ രഹസ്യമാക്കുവിൻ, പതുക്കെയാക്കുവിൻ, ഖൗലകും, നിങ്ങളുടെ വാക്ക് അഥവാ സംസാരം, അവിജഹറൂബിഹി, അല്ലെങ്കിൽ അതിനെ പരസ്യമാക്കുവിൻ, ഉറക്കെയാക്കുവിൻ, ഇന്നഹു അലീമുൻ, നിശ്ചയമായും അവൻ അറിയുന്നവനാണ്, ബിദാതി സുദൂർ, നെഞ്ചുകളിലുള്ളതിനെ അഥവാ ഹൃദയത്തിലുള്ളതിനെ.

0: നിങ്ങളുടെ വാക്ക് അഥവാ സംസാരം പതുക്കെയാക്കിക്കൊള്ളുക അല്ലെങ്കിൽ അത് ഉറക്കെയാക്കിക്കൊള്ളുക, രണ്ടും സമമാണ്. കാരണം നിശ്ചയമായും അവൻ അഥവാ അള്ളാഹു ഹൃദയങ്ങളിലുള്ളവയെപ്പറ്റി അറിയുന്നവനാകുന്നു. വചനം 14, വാക്കർത്ഥം അലാ യഅലമു, അറിയുകയില്ലേ, അവൻ അറിയാതിരിക്കുമോ, മൻ ഖലഖ, സൃഷ്ടിച്ചവൻ, അവൻ സൃഷ്ടിച്ചവരെ, വഹുവ, അവനാകട്ടെ, അൽ ലത്തീഫ്, ഗൂഢമായതിനെ അഥവാ സൂക്ഷ്മമായതിനെ അറിയുന്നവനാണ്, സൗമ്യമായുള്ളവനാണ്, അൽ ഖബീർ, സൂക്ഷ്മജ്ഞാനിയാണ്.
1: അല യഅലമു മൻ ഖലഖ വഹുവൽ ലത്തീഫുൽ ഖബീർ,
0: സൃഷ്ടിച്ചുണ്ടാക്കിയവൻ എല്ലാം അറിയുകയില്ലേ, അവനാകട്ടെ ഗൂഢരഹസ്യം അറിയുന്നവനാണ്, സൂക്ഷ്മജ്ഞാനിയാണ്. 13-14 വചനങ്ങളുടെ വിശദീകരണം. അല യഅലമു മൻ ഖലഖ എന്ന വാക്യത്തിന് അവൻ സൃഷ്ടിച്ചുണ്ടാക്കിയവരെ അവൻ അറിയുകയില്ലേ എന്നും അർത്ഥം വരാവുന്നതാണ്. രണ്ടായാലും ഉദ്ദേശ്യം വ്യക്തം തന്നെ. വചനം 15, വാക്കർത്ഥം ഹുവല്ലദീ, അവനത്രേ, യാതൊരുവൻ, അവൻ യാതൊരുവനാണ്, ജഅലലക്കും, നിങ്ങൾക്ക് ആക്കിത്തന്ന, അൽ അർദ, ഭൂമിയെ, ദലൂലൻ, വിധേയമായത്, പാകപ്പെട്ടത്, ഫംഷൂ, അതിനാൽ നടന്നുകൊള്ളുവിൻ അഥവാ സഞ്ചരിച്ചുകൊള്ളുവിൻ, ഫീ മനാകിബിഹ, അതിൻ്റെ തോളുകളിൽ കൂടി അഥവാ ഉപരിതലത്തിൽ കൂടി, വക്കുലൂ, തിന്നുകയും ചെയ്യുവിൻ, മിൻ റിസ്ഖിഹ്, അവൻ്റെ ആഹാരത്തിൽ നിന്ന്, വ ഇലൈഹി, അവനിലേക്കു തന്നെ, അന്നുഷൂർ, ഉയർത്തെഴുന്നേൽപ്പ്.

ഭൂമിയെ വിധേയമാക്കി തന്നവൻ. അതിനാൽ നിങ്ങൾ അതിൻ്റെ തോളുകളിലൂടെ അഥവാ ഉപരിതലത്തിലൂടെ സഞ്ചരിക്കുകയും അവൻ്റെ വക ആഹാരത്തിൽ നിന്ന് തിന്നുകയും ചെയ്തു കൊള്ളുവീൻ. അവങ്കലേക്ക് തന്നെയാണ് ഉയർത്തെഴുന്നേൽപ്പും. യഥേഷ്ടം വിഹരിക്കുവാനും ഉപജീവന മാർഗങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുവാനും ഉതകത്തക്കവണ്ണം ഭൂമിയെ മനുഷ്യനു പാകപ്പെടുത്തി തന്നിട്ടുള്ളതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തുവാൻ അല്ലാഹു നമ്മെ പ്രോത്സാഹിപ്പിക്കുകയാണ്. എല്ലാം അല്ലാഹു തരും എന്നു കരുതി അലസമായിരിക്കരുതെന്നും അതിൽ സൂചനയുണ്ട്. അതേസമയത്ത് ഉപജീവന വിഷയത്തിലും സമ്പാദ്യത്തിലും മാത്രം ശ്രദ്ധ ചെലുത്തി ഭാവി ജീവിതത്തിന്റെ കാര്യം മറക്കരുതെന്നും ഓർമ്മിപ്പിച്ചിരിക്കുന്നു.

വചനം 16 വാക്കർത്ഥം. അഅമിൻതും, നിങ്ങൾ സമാധാനപ്പെട്ടുവോ നിർഭയരായോ. മം ഫിസ്സമാഇ, ആകാശത്തിലുള്ളവനെ. ഐ യഖ്സിഫ ബിക്കും, നിങ്ങളെ അവൻ ആഴ്ത്തുന്നതിനെ. അൽ അർദ ഭൂമിയിൽ. ഫഇദാ ഹിയ, എന്നാൽ അപ്പോഴത്. തമൂർ, പിടച്ചുമറിയും ഇളകിക്ഷോഭിക്കും കിടിലം കൊള്ളും.

ആകാശത്തുള്ളവനെ അവൻ നിങ്ങളെ ഭൂമിയിൽ ആഴ്ത്തിക്കളയുന്നത് നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? എന്നാൽ അപ്പോഴത് ക്ഷോഭിച്ച് ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കും. വചനം 17. വാക്കർത്ഥം: അം അമിൻതും, അതല്ലെങ്കിൽ നിങ്ങൾ സമാധാനപ്പെട്ടുവോ നിർഭയരായോ? മംഫിസ്സമാഇ, ആകാശത്തിലുള്ളവനെ, അയ്യുർസീല, അവൻ അയക്കുന്നത്, അലൈക്കും, നിങ്ങളുടെ മേൽ, ഹാസിബൻ, ചരൽ വർഷം, ചരൽക്കാറ്റ്, ഫസതഅലമൂന, എന്നാൽ നിങ്ങൾക്കറിയാറാകും, വഴിയെ അറിയും, കൈഫ, എങ്ങനെയാണ് എന്ന്, നദീർ, എന്റെ താക്കീത്, താക്കീതുകാരൻ.

അതല്ലെങ്കിൽ ആകാശത്തുള്ളവനെ അവൻ നിങ്ങളുടെ മേൽ വല്ല ചരൽ വർഷവും അയക്കുന്നത് നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? എന്നാൽ നിങ്ങൾക്ക് അറിയാറാകും എന്റെ താക്കീത് എങ്ങനെയിരിക്കുന്നുവെന്ന്. വചനം 18 വാക്കർത്ഥം: വലഖദ് കദ്ദബ, തീർച്ചയായും വ്യാജമാക്കി, അല്ലദീന മിൻ ഖബ്ലിഹിം, അവരുടെ മുമ്പുള്ളവർ, ഫകൈഫ കാന, എന്നിട്ടു എങ്ങനെയായി ഉണ്ടായി, നക്കീർ, എന്റെ പ്രതിഷേധം, വെറുപ്പ്.

0: ഇവരുടെ മുമ്പുള്ളവരും വ്യാജമാക്കുകയുണ്ടായിട്ടുണ്ട്. എന്നിട്ട് എന്റെ പ്രതിഷേധം എങ്ങനെയുണ്ടായി? അവർ അതൊന്ന് ആലോചിച്ചു നോക്കട്ടെ. 16 മുതൽ 18 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. മംഫിസ്സമാ, ആകാശത്തിലുള്ളവൻ എന്ന് പറഞ്ഞത് അല്ലാഹുവിനെ ഉദ്ദേശിച്ചാണ്. പക്ഷേ അവൻ അവന്റെ സൃഷ്ടിയായ ആകാശത്തിൽ ഒരിടത്ത് ഇരിക്കുകയാണെന്നോ മറ്റോ ഈ വാക്കുമൂലം ഊഹിക്കാവതല്ല. അല്ലാഹു അനാദ്യനും അനന്തനും എല്ലാറ്റിൽ നിന്നും വ്യത്യസ്തനുമാണല്ലോ. അല്ലാഹു അർശിന്മേൽ ആരോഹണം ചെയ്തു, ഇസ്തവാ അലൽ അർശ് എന്നതുപോലെയുള്ള ഒരു പ്രയോഗം തന്നെയാണിതും. ഇത്തരം പ്രയോഗങ്ങളെക്കുറിച്ച് നാം ഇതിനു മുമ്പ് ചിലപ്പോഴൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അവയുടെ ബാഹ്യാർത്ഥമല്ലാതെ അവയുടെ യാഥാർത്ഥ്യം തിട്ടപ്പെടുത്തുവാൻ നമുക്ക് സാധ്യമല്ല. എന്തെങ്കിലും വ്യാഖ്യാനം നൽകി തൃപ്തിപ്പെടുത്തുന്നതിനേക്കാൾ ഉത്തമവും സുരക്ഷിതവുമായ മാർഗം വ്യാഖ്യാനം അല്ലാഹുവിങ്കലേക്ക് വിടുകയാകുന്നു. സൂറത്തു സജദയിൽ യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർദ്, അവൻ ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് കാര്യം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അവിടെ നാം പ്രസ്താവിച്ച സംഗതികൾ ഇവിടെയും ഓർക്കുന്നത് നന്നായിരിക്കും. നിങ്ങളുടെ നിഷേധവും ധിക്കാരവും അവസാനിപ്പിക്കാതെ എന്നും നിങ്ങൾക്കിവിടെ ശാന്തമായി കഴിഞ്ഞുകൂടാമെന്ന് കരുതേണ്ട. ഈ ഭൂമി ക്ഷോഭിച്ചിളകി അതിൽ നിങ്ങളെ ആഴ്ത്തിക്കളയുകയോ അല്ലെങ്കിൽ ഒരു ചരൽ വർഷം അല്ലെങ്കിൽ ചരൽക്കാറ്റ് അയച്ചുകൊണ്ട് നിങ്ങളെ നശിപ്പിക്കുകയോ ചെയ്യുവാൻ അല്ലാഹുവിന് ഒട്ടും പ്രയാസമില്ല. നിങ്ങളെപ്പോലുള്ളവരിൽ അങ്ങനെ പലതും ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളിൽ അപ്രകാരമുള്ള ആപത്തുകളൊന്നും സംഭവിക്കുകയില്ലെന്ന് ഭയം കൂടാതെ നിങ്ങൾ സമാധാനപ്പെട്ടിരിക്കുകയാണോ? ആ വിചാരം വേണ്ട എന്നൊക്കെയാണ് ഈ വചനങ്ങളുടെ സാരം. ഖാറൂനും അവന്റെ ഭവനവും ഭൂമിയിൽ ആഴ്ത്തപ്പെട്ടതും ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ ജനതയുടെ മേൽ ചരൽ വർഷമുണ്ടായതും കഅബ പൊളിക്കാൻ ശ്രമിച്ച ആനപ്പട്ടാളം കല്ലുകളാൽ നശിപ്പിക്കപ്പെട്ടതും മേൽപ്പറഞ്ഞതിന് ഉദാഹരണങ്ങളാണല്ലോ.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി. പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹ്മഹുല്ല രചിച്ച വിശുദ്ധ ഖുർആനിലെ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരമായിരുന്നു. സൂറത്തുൽ മുൽക്കിലെ 12 മുതൽ 18 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ തഫ്സീർ അൽ അമാനിയിൽ വിശദീകരിച്ചു നൽകിയത്.
2: ഖുർആൻ എന്ന മഹാ ഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
3: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
2: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധനരീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും

0: വിശുദ്ധ ഖുർആനിലെ ഒരു ജുസ് പൂർണ്ണമായും ഒരു ദിവസം കേൾക്കുവാനുള്ള അവസരം. ഖത്മുൽ ഖുർആൻ.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

ഖുർആൻ. ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ

0: മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി

0: അവതരിച്ച ആയത്ത്, മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് ഓതിക്കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തേത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പോൾ ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തായത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തായത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവേ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസായ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവീയ ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദു തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള. അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു. അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് അത്തഹസീൻ തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ സാധാരണ കണ്ടുവരാറുള്ള പാരായണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്ന അത്തഹസീനിൽ ഇന്ന് സൂറത്തുൽ ബഖറയിലെ 83-ാമത്തെ വചനമാണ് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 83-ാമത്തെ ആയത്ത്.

وإذ أخذنا وإذ أخذنا ذال إن أكسرت إن أُشارنا وإذ إنه وإذ إنه ألا وإذ ذا ذي ذو أذ وإذ وإذ أخذنا همزة كرتيمايت ശബ്ദത്തിൽ കേൾക്കണം. വഇദ് അഖദ്ന വഇദ് അഖദ്ന വഇദ് അഖദ്ന അല്ല വഇദ് അഖദ്ന ഖ അതുപോലെ അഖദ് ദാൽ. ഇവിടെ എല്ലാം ഉച്ചാരണങ്ങൾ കൃത്യമായ മഖ്റജിൽ നിന്ന് തന്നെ ആയിരിക്കണം. മീസാഖ മീസാഖ അല്ല മീസാഖ മീസ നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുന്നരികിൽക്കിടയിലൂടെ അല്പം പുറത്തോട്ട് നിൽക്കണം നാവിൻ്റെ അറ്റം. അതാണ് ഷ. അതിന് ശേഷം തൊട്ട് ബാക്കിലാണ് ദ. മീ ഷ ഖ ഖ ചെറുനാക്കിൻ്റെ ആ ഭാഗമാണ് ഖാഫിൻ്റെ മഖ്റജ്. മീ ഷ ഖ ബനീ ഇസ്രായീല ഈ മദ്ദ് ഈ നീട്ടൽ മദ്ദിൻ്റെ അക്ഷരമായ യാ ബനീ എന്നതിൽ യാ ശേഷം ഹംസ അടുത്ത പദത്തിൽ മദ്ദ് മുൻഫസിൽ ഇവിടെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ അവർ തോതിൽ നീട്ടാവുന്നതാണ്. അതേസമയം ഇസ്രായീല ഈ ദൈർഘ്യം ഈ നീട്ടൽ മദ് മുത്തസിൽ എന്നാണ് പറയാം. നിർബന്ധമായിട്ടും നീട്ടണം. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിൽ ഇസ്രോ അവിടെ അലിഫ് ദെൻ ഈല ഹംസ. അപ്പോൾ അലിഫും ഹംസയും ഒരേ പദത്തിലാണ്. അതാണ് മുത്തസിൽ. മുത്തസിൽ വാജിബാണ്, നിർബന്ധമായിട്ട് നീട്ടണം. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ ഇസ്രായീല ലാ തഅബുദൂന ലാ തഅയ്ന തൊണ്ടയുടെ മധ്യഭാഗം ലാ തഅബുദൂന ഇല്ലല്ലാഹ് ലാ തഅബുദൂന ഇല്ലല്ലാഹ് അവിടെ നിർത്തുകയാണെങ്കിൽ ഇല്ലല്ലാഹ് ഹാന് സുക്കൂൻ നൽകിക്കൊണ്ട് അവിടെ രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടി നിർത്താവുന്ന മദ്. വബിൽ വാലിദൈനി ഇഹ്സാന വളരെയധികം ശ്രദ്ധിക്കണം. ഇഹ് ഹംസ തൊണ്ടയുടെ താഴെ ഭാഗം, അതേസമയം ഹ തൊണ്ടയുടെ മധ്യഭാഗം. ഇഹ്സാന ഇഹ്സാനൗ വ തൻവീനു ശേഷം വാവ് ഇദ്ഗാം ബിഗുന്ന തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടി ലയിപ്പിച്ചു മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇഹ്സാനൗ വദിൽ ഇങ്ങനെ ഇതാണ് ഇദ്ഗാം ബിഗുന്ന. വദിൽ ഖുർബ വസിൽ എന്നല്ല വദിൽ വദിൽ ഖുർബ ഖുർ റാഇനെ ഉച്ചരിക്കുമ്പോൾ കനപ്പിച്ച് ഉച്ചരിക്കണം. അതേസമയം ഖുർബ എന്നല്ല ഖുർബ ഖുർബ. വലിയ ഥാമ വലിയ താമ എന്നല്ല കനപ്പിക്കരുത്, താഇനെ ലൈറ്റായിട്ട് ഉച്ചരിക്കണം. വലിയ ഥാമ വൽ മസാക്കീനി വൽ മസാക്കിൻ ഇവിടെയും സീനിനെയും വൽ മസാക്കീനി എന്നല്ല വൽ മസാക്കീനി. വഖൂലു വഖൂലു ഖാഫ് തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്ക് മഹ്റജ് വളരെയധികം ശ്രദ്ധിക്കണം. വഖൂലു എന്നല്ല വഖൂലു ലിന്നാസി നൂന് ശദ്ദുണ്ട് മണിക്കണം. ഹുസ്ന ഹു ഹു തൊണ്ടയുടെ മധ്യഭാഗം. വഖൂലു ലിന്നാസി ഹുസ്ന അവിടെ നിർത്തുകയാണെങ്കിൽ ഹുസ്ന, അതല്ല എങ്കിൽ കൂട്ടി ഒതുമ്പോൾ തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇദ്ഗാം ബിഗുന്ന ഹുസ്നൗ വഅഖീമു വഅഖീമുസ്സലാത വഖീമു അല്ല വഅഖീമു ഖാഫ് വഅഖീമുസ്സലാത സാദ് വളരെയധികം ശ്രദ്ധിക്കണം. സാദ് ഇസ്തിഇലാഇൻ്റെ അഥവാ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, കനപ്പിച്ച് ഉച്ചരിക്കണം. വഅഖീമുസ്സ സ വഅഖീമുസ്സലാത വഅഖീമുസ്സലാത വആതുസ്സകാത വആതുസ്സകാത. ഇവിടെ വഅഖീമുസ്സലാത ഈ സ്വലാത എന്ന പദത്തിൽ ചില ആളുകളെങ്കിലും അറിയാതെ സ്വലവാത എന്ന് വായിക്കാറുണ്ട്, അതുപോലെ സക്കവാത ഇങ്ങനെയൊക്കെ വായിക്കാറുണ്ട്, പ്രത്യേകിച്ചും സ്വലവാത എന്നുള്ളത്. അത് ശ്രദ്ധിക്കേണ്ടത് സ്വലാത ലാമിൻ്റെ തൊട്ടുമുകളിൽ ആണ് ചെറിയ അലിഫ് ഉണ്ടാവുക, അപ്പോൾ സ്വലാത.
അതേസമയം വാവിൻ്റെ മുകളിലാണെങ്കിൽ, വ എന്ന അക്ഷരത്തിന് മുകളിലാണ് എങ്കിൽ അപ്പോഴാണ് സ്വലവാത്ത എന്ന് പറയുക. അതോടൊപ്പം തഇൻ്റെ എഴുത്തിലും പ്രത്യേകതയുണ്ടാവും, ത പരന്നിട്ടുള്ള താവും. അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കണം. ഒരിക്കലും ഇവിടെ സ്വലവാത്ത എന്ന് വായിക്കരുത്. വ അഖീമു സ്വലാത്ത വ ആതു സകാ, നിർത്തുകയാണെങ്കിൽ വ ആതു സകാ വ ആതു സകാ, ഹ ഇന് സുക്കുൻ നൽകിക്കൊണ്ട് അവിടെയും രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. സുമ്മ തവല്ലൈതും, സുമ്മ ഈ പദം പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. ഒരിക്കലും സീനാവരുത്, അത് അർത്ഥം മാറും. സുമ്മ അല്ല, സുമ്മ സുമ്മ മീമിന് ശബ്ദ് മണിക്കണം. തവല്ലൈതും തവല്ലൈതും ഇല്ല ഖലീല, തവല്ലൈതുമില്ല എന്ന് വായിക്കരുത്. തവല്ലൈതുമി അല്ല, തവല്ലൈതും ഇ, ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. തവല്ലൈതും ഇല്ല ഖലീലമി, തൻവീന് ശേഷം മീമ്, തൻവീനിനെ മീമിലേക്ക് ചേർത്തുകൊണ്ട് മണിച്ച് ഉച്ചരിക്കണം. ഇത് ഗംബിഗുന ഖലീലം മിൻകും, ഇനി മിങ്കും ഇവിടെയും മണിക്കണം. ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. മിങ്കും മിങ്കും വ, സാക്കിന മീമിന് ശേഷം വ വരുമ്പോൾ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം. പല ക്ലാസ്സുകളിൽ അത് സൂചിപ്പിക്കാറുണ്ട്, ശ്രദ്ധിക്കണം. മിങ്കും വ അൻതും വ അൻതും, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇഖ്ഫാ ബിഗുന്ന, സാക്കിന നൂനിന് ശേഷം ത, ഇഖ്ഫാന്റെ അക്ഷരമാണ്. വ അൻതും, ശേഷം നോക്കൂ, മുഅരിദൂൻ വ അൻതും, മീമു സാക്കിനയ്ക്ക് ശേഷം മീമ്, ഇദ്ഗാം മുതമാഥിലൈൻ, മീമിനടുത്ത മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇത് ഇദ്ഗാം മുതമാഥിലൈൻ ആണ്, അതാ ഒരേ അക്ഷരമാണ്, അതാണ് ഇദ്ഗാം മുതമാഥിലൈൻ. വ അൻതും മുഅരിദൂൻ വ അൻതും മുഅഐൻ, തൊണ്ടയുടെ മധ്യഭാഗം. മുഅരിദൂന, ദാദിൻ്റെ ഉച്ചാരണം വളരെയധികം ശ്രദ്ധിക്കണം. സൂറത്തുൽ ഫാത്തിഹയിലൊക്കെ ഗൈറിൽ മഗ്ദൂബി വലദ്ദ, ഇതെല്ലാം ശ്രദ്ധിക്കണം ഇൻഷാല്ലാ. വ അൻതും മുഅരിദൂൻ, ഇങ്ങനെ ഒന്നുകൂടെ അതാ.

0: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്ക് അല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്ക് അല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാ, അതാണ് ഒന്നാമത്തത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള അഞ്ച്. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസായ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: സമൂഹ നന്മയ്ക്ക്, വ്യക്തി കുടുംബ സംസ്കരണത്തിന് പീസ് റേഡിയോ പ്രകാശതീരം. പ്രക്ഷേപണം എല്ലാ ദിവസവും തിങ്കൾ രാത്രി 9:30, ബുധൻ രാവിലെ 9:35, വ്യാഴം വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു പ്രകാശതീരം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് മനപ്പാഠം ഉസ്മാനി മുസാഫിലെ പേജ് നമ്പർ 512 നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷെയ്ഖ് സാഅിദ് അൽ ഖാമിദിയാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്.

0: قبل فسيقولون بل تحسدوننا بل كانوا لا يفقهون إلا قليلا.
1: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം ഉസ്മാനി മുസാഫിലെ പേജ് നമ്പർ 512 നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തത് അഷ് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് ഹറമൈൻ ലൈവ്. മക്ക മദീന ഹറമുകളിൽ മഗ്‌രിബ് സുബ്ഹ് നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇമാമുമാർ പാരായണം ചെയ്യുന്ന വിശുദ്ധ ഖുർആനിൻ്റെ ഭാഗങ്ങൾ കേൾക്കാനുള്ള അവസരങ്ങളാണ് നമുക്ക് ഹറമൈൻ ലൈവിൽ ലഭിക്കുന്നത്. ഇപ്പോൾ ഫജ്ർ നമസ്കാരത്തിന് മക്ക ഹറമിൽ നിന്നും നേതൃത്വം നൽകിയ ഷെയ്ഖ് അബ്ദുള്ള അവ്വാദ് അൽ ജുഹനിയുടെ വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയുടെ 16 മുതൽ 33 വരെയുള്ള വചനങ്ങൾ

മദീന ഹറമിൽ മഗ്രിബ് നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകിയ ഷെയ്ഖ് സലാഹ് അൽ ബുദൈറിന്റെ സൂറത്തു അൽ മുഅ്മിനൂൻ, സൂറ അൽ മാഊൻ, സൂറ അൽ കൗസർ എന്നീ അധ്യായങ്ങളുടെ പാരായണം കേൾക്കാം.

മാഷാല്ലാ. പീസ് ഖുർആൻ റേഡിയോ ഹർമൈൻ ലൈവ് സമാപിക്കുകയാണ്. മക്ക മദീന ഹർമകളിൽ ഫജർ മഗ്രിബ് നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇമാമുമാരുടെ പാരായണം കേൾക്കാനുള്ള അവസരങ്ങളാണ് ഹർമൈൻ ലൈവിൽ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ നാം കേട്ടത് ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകി മക്ക ഹറമിൽ നിന്നും ഷെയ്ഖ് അബ്ദുള്ള അവ്വാദ് അൽ ജുഹനിയുടെയും, മദീന ഹറമിൽ മഗ്രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകി ഷെയ്ഖ് സലാഹുൽ ബുദൈറിന്റെയും പാരായണങ്ങളാണ് നമ്മൾ കേട്ടത്.

0: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കേട്ടത് വിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായം സൂറത്തു ബഖറ 183 മുതൽ 188 കൂടി വചനങ്ങളുടെ പാരായണം. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് യാസർ അൽദൂസരി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.
3: قل أفغير الله تأمروني أعبد أيها الجاهلون. ولقد أوحي إليك وإلى الذين من قبلك لئن أشركت

0: നിങ്ങൾ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായമായ സൂറത്ത് സുമറിലെ 64 മുതൽ 75 വരെയുള്ള വചനങ്ങളാണ് ഇന്ന് മധുരം ഖുർആനിൽ ശ്രോതാക്കൾ കേട്ടത്. പാരായണം ചെയ്തത് ഷെയ്ഖ് ഖാലിദ് അൽ ജലീൽ.
1: ഖുർആൻ റേഡിയോ തൻസീൽ. പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم
3: الحمد لله

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ, പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: സ്വന്തമായ സവിശേഷതകളോടെ ലോകമെങ്ങുമുള്ള മലയാളി സമൂഹത്തെ മുന്നിൽ കണ്ട് പ്രക്ഷേപണം ചെയ്തു വരുന്ന ചടുലമായ മാധ്യമ സംവിധാനമാണ് പീസ് റേഡിയോ. നിങ്ങൾക്കും ഈ മഹത്തായ സംവിധാനത്തിന്റെ ഭാഗമാകാം. വിദ്യാഭ്യാസം, ജനസേവനം, പൊതുവിഷയങ്ങൾ തുടങ്ങിയ മേഖലകളിൽ അവതരണം, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്നിവയ്ക്ക് പ്രാപ്തരായ വ്യക്തികളെ തേടുന്നു. സേവനമായോ പാർട്ട് ടൈം ജോലിയായോ താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. ഉടനെ CV അയയ്ക്കൂ. ഇമെയിൽ media@peaceradio.com. Peace Radio. Tune to reality.
2: പീസ് ഖുർആൻ റേഡിയോയിൽ നാം ഇനി കേൾക്കാനിരിക്കുന്നത് ഹൃദയവസന്തം. സൂറത്തു സോഫാത്ത് 53 മുതൽ 55 വരെയുള്ള ആയത്തുകൾ വിശദീകരിച്ച് സംസാരിക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
3: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 53-ാമത്തെ വചനമാണ് ഒതുക്കേൽപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് നടക്കുന്ന ഒരു സംസാരത്തെക്കുറിച്ചാണ് തൊട്ടുമുകളിലുള്ള വചനത്തിൽ വ്യക്തമാക്കിയത്. അഥവാ അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിച്ച ഒരു സ്വർഗാവകാശി തൻ്റെ കൂടെ ഭൂമിയിൽ ജീവിച്ചിരുന്ന തൻ്റെ ഒരു സന്തത സഹചാരിയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു കൂട്ടുകാരനെക്കുറിച്ച് സംസാരിക്കുകയാണ്. ആ കൂട്ടുകാരൻ അയാൾ അവിശ്വാസിയായിരുന്നു, അയാൾ അല്ലാഹുവിന് നിഷേധിക്കുന്ന വ്യക്തിയായിരുന്നു. ആ മനുഷ്യൻ്റെ ദുരന്തത്തെക്കുറിച്ച് ആ വിഷയമാണ് 52-ാമത്തെ വചനത്തിൽ അല്ലാഹു വ്യക്തമാക്കിയത്. 53-ാമത്തെ വചനത്തിൽ പറയുന്നു, അഇദാ മിത്നാ, നമ്മൾ മരിച്ചതിനു ശേഷമാണോ, മരിച്ചിട്ടാണോ, വകുന്ന തുറാബൻ വഇദാമൻ, നമ്മൾ എല്ലുകളും മണ്ണുമായിട്ടാണോ, അഇന്ന ലമദീനൂൻ, നമ്മൾ പ്രതിഫലം നൽകപ്പെടുന്നവർ തന്നെയാണ് എന്നാണോ. അഥവാ നമ്മുടെ മരണശേഷം നമ്മൾ എല്ലും മണ്ണുമൊക്കെയായി മാറിയതിനു ശേഷം നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും അതേപോലെ തന്നെ നാം ചെയ്ത പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുകയും ചെയ്യും എന്നാണോ സഹോദര നീ പറയുന്നത് എന്നാണ് ആ മനുഷ്യൻ സംസാരിച്ചത്. അഇദാ മിത്നാ, നമ്മൾ മരിച്ചതിനു ശേഷമാണോ, വകുന്ന തുറാബൻ വഇദാമൻ, സ്വാഭാവികമായും മരണശേഷം എല്ലുകളും മണ്ണുമൊക്കെയായി ജീർണിച്ചു പോകും, അതിനുശേഷമൊരു ജീവിതമോ അതിനുശേഷം ഒരു രക്ഷാശിക്ഷയോ, അതാണ് ആ മനുഷ്യന്റെ സംശയം. അല്ലാമ സഅദി റഹ്മത്തുള്ളാഹി പറയുന്നു, ഇദാ മിത്നാ വതമസ്സഖ്നാ വസിർനാ തുറാബം വഇദാമ, നമ്മൾ മരിച്ച് എല്ലും തോലുമൊക്കെയായി മാറി, എല്ലും മണ്ണുമൊക്കെയായി മാറിയതിനു ശേഷം, നുബ്അസു, നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നാണോ, വനുഹാസബു, നമ്മൾ വിചാരണയ്ക്ക് വിധേയമാക്കും എന്നാണോ, വനുജാസി ബി അഅ്മാലിന, നമ്മൾ നമ്മളുടെ പ്രവർത്തനങ്ങൾക്ക്, വനുജാസ ബി അഅ്മാലിന, നമ്മുടെ കർമ്മങ്ങൾക്ക് നമ്മൾ പ്രതിഫലം നൽകപ്പെടുന്നവരാണ് എന്നാണോ. യഥാർത്ഥത്തിൽ മരണശേഷമുള്ള ജീവിതത്തെ യുക്തി കൊണ്ട് അളക്കുന്ന, അതൊരിക്കലും സംഭവിക്കുകയില്ല, മരണത്തോടുകൂടി എല്ലാം തീർന്നു, എല്ലാം അവസാനിച്ചു എന്ന് പറയുന്ന ആളുകൾ ഏത് കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് എന്നത് ഈ വചനം ഇതുപോലെയുള്ള വചനങ്ങളും നമുക്ക് വ്യക്തമാക്കി തരുന്ന കാര്യമാണ്. ഇന്നും മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുന്ന, മരണശേഷമുള്ള ജീവിതമെന്നത് അതൊരിക്കലും സംഭവിക്കുന്ന കാര്യമല്ല, ഒരു പഴഞ്ചൻ വർത്തമാനം മാത്രമാണ് എന്ന് പറയുന്ന ആളുകളെ നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കും. മുഫസ്സിറീങ്ങ് പറയുന്നു, ഇന്ന ദുആത്തദ്ദലാലി, ദുർമാർഗത്തിലേക്ക് ക്ഷണിക്കുന്നവർ, യഅതൂന ബിശുബ്ഹി അല്ലതി തൂജിബു ദലാലിന്നാസ്, ആളുകളെ വഴിപഴപ്പിക്കാൻ വേണ്ടി അവർ ചില ഉപമകളൊക്കെ എടുത്തു പറയും, ചില ഉപമിക്കലൊക്കെ പറയും. ലിഅന്ന ദാഇയത ഇല ദലാൽ, ദുർമാർഗത്തിലേക്ക് ക്ഷണിക്കുന്നവർ യഖൂൽ, അവർ പറയും, അഇദാ മിത്നാ വകുന്നാ തുറാബം വഇദാമ അഇന്നാ ലമദീനൂൻ ഫയൽബിസു അലൈഹി വയഖൂലു കൈഫ യബ്അസു മൻ കാന തുറാബൻ. അവർ പറയുന്ന അവരുടെ ചോദ്യം, അവരുടെ വാദം, എങ്ങനെയാണ് മണ്ണായതിനു ശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പിക്കൽ, വഇദാമൻ, അതേപോലെ എല്ലുകളായതിനു ശേഷം, മിൻ അജലി അൻ യുജാസി, പ്രതിഫലം നൽകാൻ വേണ്ടി പിന്നെ എങ്ങനെയാണ് ഉയർത്തെഴുന്നേൽപ്പിക്കുക. വലാ ശക്ക അന്ന മിസ്ല ഹാദിഹി ശുബ്ഹ തൻതലി അലാ ആമ്മത്തിന്നാസ്, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ അത് സാധാരണ മനുഷ്യരിൽ ചിലപ്പോൾ ഇളക്കം തട്ടിക്കും, അത് ശരിയാണല്ലോ, മരണം കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ അവർ ഉയർത്തെഴുന്നേൽപ്പിക്കലെന്ന് സാധാരണ മനുഷ്യർ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം. ആ ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കലും അവരുടെ മനസ്സിൽ അവിശ്വാസം ഉണ്ടാക്കലുമാകുന്നു ഇത്തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഒരൽപ്പം ചിന്തിക്കുന്ന ആർക്കും ബോധ്യപ്പെടുന്ന യാഥാർത്ഥ്യമാണ്, ഇല്ലായ്മയിൽ നിന്ന്, ശുദ്ധശൂന്യതയിൽ നിന്ന് അല്ലാഹു നമ്മളെ സൃഷ്ടിച്ചതിനു ശേഷം ഉള്ള അവസ്ഥയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കൽ അള്ളാഹുവിനൊട്ടും പ്രയാസമുള്ള കാര്യമില്ല എന്നത് ഒരൽപ്പം ചിന്തിക്കുന്ന ഏത് മനുഷ്യനും ബോധ്യപ്പെടുന്ന യാഥാർത്ഥ്യമാണ്. സൂറത്ത് യാസീനിൽ അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ ഈ സൂറത്തിൻ്റെ ആരംഭത്തിൽ തന്നെ പല ആയത്തുകളുടെയും വിശദീകരണമായി നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. അള്ളാഹു ചോദിക്കുന്നുണ്ട്, വളറബ ലനാ മസലൻ വനസിയ ഖൽഖ ഖാല മൻ യുഹ്യിൽ ഇദാമ വഹിയ റമീം. അവർ നമുക്ക് ഉദാഹരണം പറയുന്നു, ഉപമ പറയുന്നു, തൻ്റെ സൃഷ്ടിപ്പിനെ അവൻ മറന്നുകളയുന്നു. എന്നിട്ട് അവൻ ചോദിക്കുന്നു, എല്ലുകൾ ജീർണിച്ചതിന് ശേഷം ആരാണ് അവയെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുക? ഖുൽ യുഹ്യീഹ അല്ലദീ അൻശഅഹ അവ്വല മറ. നബിയെ പറയുക, ആരാണോ ആ എല്ലുകളെ ആദ്യം സൃഷ്ടിച്ചത് അവൻ തന്നെ അവയെ വീണ്ടും ജീവിപ്പിക്കും. ഖുർആൻ ഈ തരത്തിൽ പല സ്ഥലത്തും ഇത്തരത്തിലുള്ള വിദണ്ഡ വാദങ്ങൾക്ക് അർത്ഥശൂന്യമായ സംശയങ്ങൾക്ക് കൃത്യമായ മറുപടി പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ഇബ്നുൽ ഖയ്യിം റഹ്മഹുള്ള അദ്ദേഹത്തിൻ്റെ ഷെയ്ഖായ ഷെയ്ഖുൽ ഇസ്ലാം എന്ന് ഉദ്ധരിക്കുന്ന ചില വചനങ്ങൾ കാണാൻ സാധിക്കും. ഇജ് അൽ ഖൽബക ബിമൻസിലത്തി സുജാജ അസ്വാഫിയ. നിന്റെ ഹൃദയത്തെ നീ ഒരു തെളിഞ്ഞ സ്ഫടികത്തെപ്പോലെ ആക്കുക. അവിൽ കാറൂറത്തി സ്വാഫിയ, അല്ലെങ്കിൽ ഒരു തെളിഞ്ഞ വളരെ തെളിഞ്ഞ ഒരു കുപ്പിയെപ്പോലെ. ലാത്തജ് അൽ കൽ ഇസ്ഫൻജി യതഷറബു കുല്ലമാ വർദ അലൈഹ്. ഒരിക്കലും നിന്റെ ഹൃദയത്തെ നീ ഒരു സ്പോഞ്ച് പോലെയാക്കരുത്. സ്പോഞ്ചിൻ്റെ പ്രത്യേകത, അത് വെള്ളം വലിച്ചെടുക്കും, ഏത് വെള്ളവും വലിച്ചെടുക്കും. ലിഅന്ന സുജാജത സ്വാഫിയ യറശ്ശൈ അമിൻ വറായിഹ സ്വാഫിയൻ. ഒരു സ്ഫടികമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കുള്ളത് തെളിഞ്ഞ് കാണാൻ പറ്റും. പുറത്തുള്ള ഉള്ളിലുള്ള സാധനവും തെളിഞ്ഞ് കാണാൻ സാധിക്കും. വലാക്കിൻ മാ യദ്ഖുലു ഇലൈഹ ഷൈഉൻ, പക്ഷെ അതിലേക്കൊന്നും കയറുകയില്ല, പ്രവേശിക്കുകയില്ല. ലൗ തലഅഹ വസ്തൽ മാഇ, വെള്ളത്തിന് നടുവിൽ അത് കൊണ്ടുപോയി വെച്ചാലും, ഒരു ഗ്ലാസ് കൊണ്ടുപോയി വെച്ചാൽ, മാ ദഖല ഇലൈഹ ഷൈഉൻ, ആ ഗ്ലാസിലേക്ക് ഒന്നും പ്രവേശിക്കുകയില്ല. എന്നാൽ സ്പോഞ്ചിൻ്റെ കാര്യമോ, അത് എവിടെ കൊണ്ടുപോയി വെച്ചാലും അത് വെള്ളം വലിച്ചെടുക്കും. വയക്കുബലും കുല്ലമാ യരിദു അലൈഹി, അത് തനിക്ക് കിട്ടുന്നതെല്ലാം വലിച്ചെടുക്കും. ഇതുപോലെ നിന്റെ ഹൃദയത്തെ നീ ആക്കരുത് എന്ന് പറഞ്ഞാൽ, ഫൽ ഇൻസാനു യജിബു അലൈഹി അല്ലാ യതശറബ ശുബഹാത്, എല്ലാ സംശയങ്ങളും എല്ലാ ആശയക്കുഴപ്പങ്ങളും സ്വീകരിക്കുന്നവൻ ആകാൻ പാടില്ല വിശ്വാസി. വയ്യക്കൂന ഖൽബഹു സാഫിയൻ ഖാലിസൻ ലാ യദ്ഖുലു ഇലൈഹി ഷൈഉൻ മിനൽ അഷ്യാ, അവൻ്റെ ഹൃദയം തെളിഞ്ഞ ഹൃദയമായിരിക്കണം. അങ്ങോട്ട് കലർപ്പുകൾ അല്ലെങ്കിൽ അശുദ്ധമായ വസ്തുക്കൾ അങ്ങോട്ട് പ്രവേശിക്കാതിരിക്കുന്ന അവസ്ഥയിൽ തെളിഞ്ഞ ഒന്നായിരിക്കണം വിശ്വാസിയുടെ ഹൃദയം. ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്ന പാഠം, നമ്മുടെ മനസ്സിൽ അള്ളാഹുവിനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചുമുള്ള വിശ്വാസം അത് ദൃഢമായിരിക്കണം, രൂഢമൂലമായിരിക്കണം. ഒരു തരത്തിലുമുള്ള ആശയക്കുഴപ്പങ്ങൾ, അതേപോലെ തന്നെ അനാവശ്യമായ ചിന്തകൾ അത് ഉണ്ടാകാൻ പാടില്ല. അത്തരത്തിലുള്ള ചിന്തകൾ, അത്തരത്തിലുള്ള സംസാരങ്ങൾക്ക് നമ്മൾ ചെവി കൊടുക്കാൻ പാടില്ല. ഖുർആൻ തന്നെ ആവശ്യകമായി മറ്റു പല സ്ഥലങ്ങളിലും പരാമർശിക്കുന്നത് കാണാൻ സാധിക്കും. ഏതെങ്കിലും വചനങ്ങളിൽ അള്ളാഹുവിൻ്റെ വചനത്തെക്കുറിച്ച് പരിഹസിക്കുന്നത് കേട്ടാൽ, അല്ലെങ്കിൽ അതിനെ ഏതെങ്കിലും തരത്തിൽ നിഷേധിക്കുന്നത് കേട്ടാൽ, അത്തരം സദസ്സുകളിൽ നീ ഇരുന്നു പോകരുത്. അങ്ങനെ നീ ഇരിക്കുന്നുവെങ്കിൽ നീ അവരിൽപ്പെട്ടവനാകുന്നു തുടങ്ങിയ വചനങ്ങൾ അതാണ് പഠിപ്പിക്കുന്നതെന്ന് മുഫസ്സിരീങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. ഇതിലെ 54-ാമത്തെ വചനം, ഖാല ഹൽ അൻതും മുത്തലിഊൻ ഫത്തലഅ ഫറാഹു ഫീ സവാഇൽ ജഹീം. ഖാല, അദ്ദേഹം പറഞ്ഞു, അഥവാ സ്വർഗാവകാശിയായ ആ മനുഷ്യൻ, ആ വിശ്വാസി പറഞ്ഞു, ഹൽ അൻതും മുത്തലിഊൻ, നിങ്ങൾ എത്തിനോക്കാൻ വരുന്നോ, നിങ്ങൾ ചെന്നു നോക്കുന്നവരാണോ. തുടർന്നുള്ള വചനത്തിൽ കാണാം, ഫത്വല, അങ്ങനെ അദ്ദേഹം എത്തിനോക്കി. ഫറാഹു, അപ്പോൾ ആ മനുഷ്യനെ, തൻ്റെ കൂട്ടുകാരനായ ആ മനുഷ്യനെ അദ്ദേഹം കണ്ടു. ഫീ സവാഇൽ ജഹീം, കത്തിയാളുന്ന നരകത്തിൻ്റെ മധ്യത്തിൽ, അതിൻ്റെ നടുവിൽ ആ മനുഷ്യൻ കണ്ടു. ഇവിടെ ഖാല, അദ്ദേഹം ചോദിച്ചു, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു, ഹൽ അൻതും, നിങ്ങളാണോ, അത് പറയുന്നത് തൻ്റെ കൂടെയുള്ള സ്വർഗാവകാശികളായ ആളുകളോടാകുന്നു, നിങ്ങൾ ഒന്ന് എത്തിച്ചു നോക്കാൻ വരുന്നോ. ചില മുഫസ്സിങ്ങൾ പറയുന്നു അവർ അദ്ദേഹത്തിൻ്റെ കൂടെ അങ്ങനെ എത്തി നോക്കാൻ തയ്യാറായില്ല, അതല്ല, അദ്ദേഹത്തിൻ്റെ കൂടെ അവർ പോയിട്ടുണ്ട്. കാരണം ഫത്വല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എത്തി നോക്കി എന്നാണ് അള്ളാഹു പ്രയോഗിച്ചത്, അവിടെ ബഹുവചനം പ്രയോഗിച്ചിട്ടില്ല. അപ്പോൾ ഫറാഹു, അദ്ദേഹം കണ്ടു, ഫീ സവാഇൽ ജഹീം, കത്തിയാളുന്ന നരകത്തിൻ്റെ നടുവിൽ, മധ്യത്തിൽ ആ മനുഷ്യനെ കണ്ടു എന്നാണ്. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, ഐ മുഷ്രിഫൂൻ യഖൂലുൽ മുഅ്മിനു ലി അസ്ഹാബിഹി വജുലസാഇഹി, ഈ വിശ്വാസി തൻ്റെ കൂട്ടുകാരോട് പറയുന്നു, മിൻ അഹ്ലിൽ ജന്ന, സ്വർഗക്കാരായ കൂട്ടുകാരോട്, നിങ്ങൾ ആ മനുഷ്യനെ, എൻ്റെ കൂട്ടുകാരനായിരുന്ന ആ മനുഷ്യനെ നോക്കാൻ വരുന്നോ, ഒന്ന് എത്തി നോക്കുന്നുവോ. സഅദി റഹ്മത്ത് പറയുന്നു, ഖാല ഹാദൽ മുഅ്മിൻ അല്ലദി അദ്ഖല ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കപ്പെട്ട, സ്വർഗം ലഭിച്ച ആ വിശ്വാസി പറയും, ലി അസ്ഹാബിഹി, തൻ്റെ കൂട്ടുകാരോട്, ഹൽ അൻതും മുത്തലിഊൻ ലനറാ മസീറ ദാലികൽ ഖരീൻ, നിങ്ങൾ ആ കൂട്ടുകാരനെ ഒന്ന് നോക്കുന്നുവോ, എന്നാൽ നമുക്ക് കാണാം അവൻ സ്വർഗത്തിൽ എത്തിപ്പെട്ടത്, അവൻ്റെ സങ്കേതം നമുക്ക് കാണാൻ സാധിക്കും. ഉസൈമി റഹ്മത് പറയുന്നു, ഇന്നമ ആറല അലൈഹിം ദാലിക മിൻ അജലി അൻ യതബയ്യന ഖദറ നിഅമത്തില്ലാഹി തആല അലൈഹിം, ഈ വിശ്വാസി ഈ തൻ്റെ സഹോദരനെക്കുറിച്ച് അങ്ങനെ പറയാൻ കാരണം തനിക്ക് അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹത്തെ ഓർമ്മിക്കുകയാണ്, അത് എടുത്തു പറയുകയാണ് ഈ വചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ലി അന്നൽ ഇൻസാന ഇദാ റഅ ഹാദൽ ഖരീൻ, ഈ കൂട്ടുകാരനെ കാണുമ്പോൾ, അല്ലദീ കാന മഅഹു ഫിദ്ദുനിയ, ദുനിയാവിൽ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഈ കൂട്ടുകാരനെ കാണുമ്പോൾ, യഖൂലു ലഹു മാ ദക്കർ ഇദ് റഅഹു ഫിന്നാരി വഹുവ ഫീ അക്മലിൻ നഈം, അപ്പോഴാണ് അള്ളാഹു തനിക്ക് തന്ന അനുഗ്രഹത്തെക്കുറിച്ച് അയാൾക്ക് കൂടുതൽ ഓർമ്മ വരിക, അള്ളാഹുവിനോട് കൂടുതൽ നന്ദിയുള്ളവനാകാൻ അത് സഹായിക്കും. ലാ ശക്ക അന്നഹു യസ്ദാദു ശുക്റൻ ലില്ലാ, യാതൊരു സംശയവും വേണ്ട, ആ കാഴ്ച കാണുമ്പോൾ അള്ളാഹുവിനോട് ശുക്ർ വർദ്ധിക്കാൻ അത് കാരണമായി തീരും. അലാ നിഅമതിഹി ഇദ് ലൗ ശാഅ ലജഅലഹു മിസ്ല, അള്ളാഹുവെങ്ങാനും ഉദ്ദേശിച്ചിരുന്നെങ്കിൽ, ആ കൂട്ടുകാരൻ്റെ കൂടെ കൂടിയിരുന്നെങ്കിൽ, അവൻ്റെ ആ ദുരന്തം, അവൻ്റെ ആ ദുരവസ്ഥ തനിക്കും വന്നുപെടുമായിരുന്നു എന്നതോർക്കുമ്പോൾ അള്ളാഹ് തന്നോട് ചെയ്ത അനുഗ്രഹത്തെ അയാൾ ഓർക്കും, അള്ളാഹുവിനോട് ശുക്ർ വർദ്ധിപ്പിക്കാനത് കാരണമായിത്തീരും. ലാസിയമ വ അന്ന ഹാദർ റജുൽ യുഹാവിലു ബികുല്ലി മാ യസ്തതീഉ അൻ യസുദ്ദ ഹാദ അൻ സബീലില്ലാഹി അസ്സ വജൽ, മാത്രമല്ല നരകത്തിലെത്തിപ്പെട്ട ആ മനുഷ്യൻ, ആ കൂട്ടുകാരൻ എല്ലാവിധേനയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തന്നെ തടയാൻ ശ്രമിച്ചിരുന്നു. ഫയകൂനുലിൽ ഇത്തുലാഇ ഫായിദത്തുൻ അദീമ വഹിയ മഅരിഫത്തു നിഅമത്തില്ലാഹി ഖദറ നിഅമത്തില്ലാഹി അലൈഹിം, അത് ആ നരകാവകാശിയെ കാണുമ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ അത് സഹായകമായിത്തീരും. വലൈസൽ മുറാദു ബിഹാദൽ ഇത്തുലാ അശ്ശമാത്ത, നേരെ മറിച്ച് ആ എത്തി നോക്കൽ ആ മനുഷ്യനെ അപമാനിക്കാൻ വേണ്ടിയുള്ളതല്ല. ലി അന്നഹു ലൗകാനൽ മുറാദു അശ്ശമാത്ത ലകാന ഫീ ഹാദൻ നൗഉ ഫഖ്റുൻ അലാ ഹാദർ റജുൽ വസ്തിത്വാലത്തുൻ, അങ്ങനെയായിരുന്നെങ്കിൽ അത് ഈ സ്വർഗാവകാശി അഭിമാനം അല്ലെങ്കിൽ ദുരഭിമാനം കാണിക്കലായിട്ട് മാറും, താൻ വലിയവനാണെന്ന് കാണിക്കലായിട്ട് മാറും. പക്ഷേ വലാക്കിന്നൽ മുറാദ് അൻ യഅരിഫു ഖദറ നിഅമത്തില്ലാഹി അലൈഹിം, അള്ളാഹു തനിക്കു ചെയ്തു തന്ന അനുഗ്രഹത്തെ അത് ഓർമ്മിക്കലാണ്, അത് മനസ്സിലാക്കലാണ് ആ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം മുഫസ്സിറുകൾ പറയുന്നു, ലിഅന്നൽ അഷ്യാഅ തതബയ്യനു ബിളിദ്ദിഹാ, കാര്യങ്ങൾ നമുക്ക് വ്യക്തമാവുക അതിൻ്റെ മറുവശം അതിൻ്റെ എതിരായിട്ടുള്ളത് കാണുമ്പോഴാകുന്നു. പകലിൻ്റെ മഹത്വം രാത്രിയിലൂടെയാണ് തിരിച്ചറിയുക. അതേപോലെ തന്നെ സത്യത്തിൻ്റെ മഹത്വം അസത്യത്തെക്കുറിച്ച് കാണുമ്പോഴാണ് മനസ്സിലാവുക. സ്വർഗത്തിൻ്റെ മഹത്വം നരകം ദർശിക്കുമ്പോഴാണ് ബോധ്യപ്പെടുക. അതാണ് ലിഅന്നൽ അഷ്യാഅ തതബയ്യനു ബിളിദ്ദിഹാ എന്ന് എടുത്തു പറയാൻ കാരണം. സഹോദരന്മാരെ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, അതേപോലെ തന്നെ ഇത് വായിക്കുമ്പോൾ നമ്മൾ കൃത്യമായി ഉൾക്കൊള്ളേണ്ട കാര്യം, പരലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഈ ദുനിയാവിലെ കാര്യങ്ങളുമായി പേരിൽ മാത്രമാണ് സാദൃശ്യമുള്ളത്. മാത്രമല്ല, ദുനിയാവിലെ കാര്യങ്ങളുമായി ആഖിറത്തിലെ കാര്യങ്ങൾക്ക് ബന്ധമില്ല, അത് വ്യത്യസ്തമാകുന്നു എന്ന് നമ്മൾ കൃത്യമായി തിരിച്ചറിയണം. അത്യുന്നതമായ സ്വർഗത്തിൽ നിന്നും ഏറ്റവും അഗാധതയിലുള്ള നരകക്കാരെ എങ്ങനെ കാണും എന്നൊക്കെ സംശയം പ്രകടിപ്പിക്കുന്ന സഹോദരന്മാരെ കാണാൻ സാധിക്കും. ചില മുഫസ്സിറീങ്ങൾ ആ വിഷയം ഒരല്പം ദീർഘമായി തന്നെ ചില തഫ്സീറുകളിൽ സംസാരിച്ച് കാണാൻ സാധിക്കും. ഉദാഹരണമായി ഖിയാമത്ത് നാളുമായി പരാമർശിക്കുന്ന ഹദീസുകൾ, സൂര്യൻ ഒരു ചാൺ അടുത്തായിരിക്കുമെന്ന് പറയുമ്പോൾ ഈ ഭൂമിയിൽ ഇപ്പോഴുള്ള സൂര്യൻ്റെ അകലം ഒരല്പം കുറഞ്ഞാൽ തന്നെ ഭൂമിയിലുള്ള വസ്തുക്കളെല്ലാം കത്തിക്കരിഞ്ഞു പോകും എന്ന യാഥാർത്ഥ്യം മുന്നിലിരിക്കെ, നാളെ പരലോകത്ത് സൂര്യൻ ഒരു ചാൺ അടുത്ത് എങ്ങനെ നിൽക്കും, അതൊരിക്കലും സംഭവ്യമല്ല എന്ന് മനസ്സിലാക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അത് പരലോകത്തിലെ കാര്യങ്ങളാണ്. അത്തരത്തിൽ ധാരാളം കാര്യങ്ങൾ ഹദീസിൽ പരാമർശവിധേയമായ കാര്യങ്ങളാകുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പരലോകത്തെ ഭയപ്പെട്ടുകൊണ്ട് സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: നാം ഇതുവരെ കേട്ടത് ഹൃദയവസന്തം, സൂറത്തു സോഫാത്തിൻ്റെ 53 മുതൽ 55 വരെയുള്ള ആയത്തുകൾ വിശദീകരിച്ച് നമ്മോട് സംസാരിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷേ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷേ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകളെ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചെലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
3: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ, പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമിനിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമിനിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണക്കത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടുണ്ടല്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണമുണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്
4: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല.
3: അതെ,
4: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
3: അതെ,
4: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാ.
3: അതെ, നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മിനിങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾ ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിന്റെയും അന്വേഷണത്തിന്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിനു വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷേ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷേ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിൽ, എല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണ് ഉണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി ഒരുപക്ഷെ ഭരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും, അതല്ല നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
7: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്ത പരിപാടി തഫ്സീർ അമാനി. അറബിയിലെ ആധികാരിക ഖുർആൻ തഫ്സീറുകളെ അടിസ്ഥാനമാക്കി മലയാളത്തിൽ ബഹുമാനനായ മർഹൂം മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ വിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ ശബ്ദാവിഷ്കാരമാണ് തഫ്സീർ അമാനി പരിപാടിയിലൂടെ പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത്. ഇപ്പോൾ നാം കേൾക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 114 അധ്യായം സൂറത്തു നാസ്, അതിന്റെ വിശദീകരണത്തിന്റെ ശബ്ദാവിഷ്കാരം.
8: അധ്യായം 114 സൂറത്തു നാസ്. ജനങ്ങൾ, മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 6. മദീനയിലാണെന്നും അഭിപ്രായമുണ്ട്.
9: കഴിഞ്ഞ സൂറത്തിന്റെ പ്രാരംഭത്തിലും വിവരണത്തിലും ഈ രണ്ട് സൂറത്തുകളെയും സംബന്ധിച്ച് ഉദ്ധരിച്ച ഹദീസുകൾ ഇവിടെയും ഓർക്കുക.
8: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
10: വചനം 1.
8: ഖുൽ, നബിയെ പറയുക. അഊദു, ഞാൻ ശരണം തേടുന്നു. രക്ഷ, അഭയം തേടുന്നു. ബിറബ്ബിന്നാസ്, മനുഷ്യരുടെ രക്ഷിതാവിനോട്.
11: ഖുൽ അഊദു ബിറബ്ബിന്നാസ്,
8: പറയുക, മനുഷ്യരുടെ റബ്ബിനോട് ഞാൻ ശരണം തേടുന്നു.
10: വചനം 2.
8: മലികിന്നാസ്, മനുഷ്യരുടെ രാജാവായ.
11: മലികിന്നാസ്,
8: അതെ, മനുഷ്യരുടെ രാജാധിപതിയായ.
10: വചനം 3.
8: ഇലാഹിന്നാസ്, മനുഷ്യരുടെ ഇലാഹായ.
11: ഇലാഹിന്നാസ്,
8: മനുഷ്യരുടെ ആരാധ്യനായ റബ്ബിനോട്.
10: വചനം 4.
8: മിൻ ശരി, കെടുതലിൽ നിന്ന്, ദോഷത്തിൽ നിന്ന്, തിന്മയിൽ നിന്ന്. അൽ വസ്വാസി, ദുർമന്ത്രത്തിൻ്റെ. അൽ ഖന്നാസ്, പിന്മാറിക്കളയുന്നവൻ്റെ, ഒളിഞ്ഞു പോകുന്നവൻ്റെ.
11: മിൻ ശരിൽ വസ്വാസിൽ ഖന്നാസ്,
8: ഉസൃതി കൂട്ടി പിന്മാറിക്കളയുന്നവൻ്റെ ദുർമന്ത്രത്തിൻ്റെ കെടുതിയിൽ നിന്ന്.
10: വചനം 5.
8: അല്ലദി യുവസ്വിസു, ദുർമന്ത്രം നടത്തുന്നവൻ. ഫീ സുദൂരി, നെഞ്ഞുകളിൽ, ഹൃദയങ്ങളിൽ. അന്നാസ്, മനുഷ്യരുടെ.
11: അല്ലദി യുവസ്വിസു ഫീ സുദൂരിന്നാസ്,
8: അതായത് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ദുർമന്ത്രം നടത്തുന്നവൻ.
10: വചനം 6.
8: മിനൽ ജിന്നറ്റ്, ജിന്നുകളിൽ നിന്ന്. വന്നാസ്, മനുഷ്യരിൽ നിന്നും.
11: മിനൽ ജിന്നറ്റ് വന്നാസ്,
8: ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും ദുർമന്ത്രം നടത്തുന്നവൻ.
9: ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നുമായി മനുഷ്യഹൃദയങ്ങളിൽ ദുർമന്ത്രം നടത്തുന്നവൻ്റെ, അതായത് കുസൃതി നടത്തി പിന്മാറിക്കളയുന്നവൻ്റെ ദുർമന്ത്രത്തിൻ്റെ കെടുതിയിൽ നിന്ന് മനുഷ്യരുടെ ആരാധ്യനായ, മനുഷ്യരുടെ രാജാധിപതിയായ, മനുഷ്യരുടെ രക്ഷിതാവിനോട് ഞാൻ ശരണം തേടുന്നു. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ നിന്ന് മൊത്തത്തിലും ചില പ്രത്യേക വസ്തുക്കളിൽ നിന്ന് വിശേഷിച്ചും സംഭവിക്കാവുന്ന കെടുതലുകളിൽ നിന്ന് ശരണം തേടണമെന്ന് കഴിഞ്ഞ സൂറത്തിൽ അള്ളാഹു ഉദ്ബോധിപ്പിച്ചു. മനുഷ്യർക്ക് അറിയുവാൻ കഴിയാത്ത രൂപത്തിൽ സദാ നേരിട്ടേക്കുന്ന ഗൗരവമേറിയ മറ്റൊരു കെടുതലിൽ നിന്ന് കൂടി നാം അള്ളാഹുവിനോട് ശരണം തേടേണ്ടതുണ്ടെന്നും ആ കെടുതിയെപ്പറ്റി നാം എപ്പോഴും ബോധവാന്മാരായിരിക്കേണ്ടതുണ്ടെന്നും ഈ സൂറത്ത് മുഖേന അള്ളാഹു പഠിപ്പിക്കുന്നു. മനുഷ്യൻ്റെ ധാർമ്മിക ബോധം നശിപ്പിച്ച് ദുർനടപ്പുകാരാക്കി തീർക്കുകയും ഐഹിക ജീവിതത്തെ കളങ്കപ്പെടുത്തി മലീമസമാക്കുന്നതും പരലോക ജീവിതത്തെ പാടെ അപകടത്തിലാക്കുന്നതും അതേസമയത്ത് ബാഹ്യദൃഷ്ടി കൊണ്ട് കണ്ടുപിടിക്കുവാൻ കഴിയാത്തതുമാണ് ആ ദുശക്തി. അതുകൊണ്ട് ഖുർആന്റെ ഏറ്റവും ഒടുവിലത്തേതായ ഈ സൂറത്തിൽ അതിനെപ്പറ്റി അള്ളാഹു പ്രത്യേകം ഓർമ്മിപ്പിച്ചിരിക്കുന്നു. എന്താണ് ഈ അജ്ഞാത ശക്തി? മനുഷ്യ മക്കളിൽ ദുഷിച്ച വിചാരവികാരങ്ങൾ ഇളക്കിവിട്ടും ദുർവൃത്തികൾക്ക് പ്രേരണ നൽകിയും നല്ലത് ചീത്തയായും ചീത്ത നല്ലതായും ചിത്രീകരിച്ചു കൊടുത്തും വ്യാമോഹങ്ങൾക്ക് വശംവദരാക്കിയും അവരെ വഴിപിഴപ്പിക്കുകയാണ് അതിൻ്റെ ജോലി. അതിനായി അവരറിയാതെ അവരുടെ ഹൃദയങ്ങളിൽ കുസുകുസു ദുർമന്ത്രം നടത്തുകയും ബാഹ്യരംഗത്ത് പ്രത്യക്ഷപ്പെടാതെ കുസൃതി കൂട്ടി ഒളിഞ്ഞു പിന്മാറുകയും ചെയ്യുക അതിൻ്റെ പതിവാകുന്നു. അതിനെ കണ്ണുകൊണ്ട് കണ്ടുപിടിക്കുവാനോ കൈകൊണ്ട് എത്തിപ്പിടിക്കുവാനോ സാധ്യമല്ല. അത്രയും സൂത്രത്തിലും നിഗൂഢതയിലുമായിരിക്കും അതിൻ്റെ പ്രവർത്തനം. മനുഷ്യൻ്റെ വിചാരവികാരങ്ങളെയും കർമ്മരംഗങ്ങളെയും നിയന്ത്രിച്ചു വരുന്നത് ഹൃദയമാണല്ലോ. ആ ഹൃദയത്തിൻ്റെ മധ്യത്തിൽ വെച്ചാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തപ്പെടുന്നത്. എന്നിരിക്കുമ്പോൾ അതിനെ എത്രമാത്രം ഗൗരവത്തോടെ കണക്കിലെടുക്കേണ്ടതുണ്ടെന്ന് ഊഹിക്കാവുന്നതാണ്. രണ്ടു തരം പിശാചുക്കളിൽ നിന്നാണ് ഈ ഉപദ്രവങ്ങൾ മനുഷ്യനെ നേരിടുന്നത്. ഒന്ന് ജിന്നവർഗത്തിൽപ്പെട്ട പിശാചുക്കൾ, രണ്ട് മനുഷ്യവർഗത്തിൽപ്പെട്ട പിശാചുക്കൾ. മനുഷ്യവർഗത്തിന്റെ ആരംഭം മുതൽക്കേ അവരുടെ പരമശത്രുവായ ഇബിലീസിന്റെ സന്തതികളും സൈന്യങ്ങളുമാണ് ജിന്നിലെ പിശാചുക്കൾ. അവരാകട്ടെ മനുഷ്യരെ വഴിപിഴപ്പിക്കുവാൻ പ്രതിജ്ഞയെടുത്തവരും മനുഷ്യർക്ക് കാണുവാൻ കഴിയാത്ത ആത്മീയ ജീവികളുമാണ്. മനുഷ്യ പിശാചുകളാകട്ടെ, അവർ മനുഷ്യർ തന്നെയാണെങ്കിലും ദുർമന്ത്രം നടത്തുന്നതിലും വഴിപിഴപ്പിക്കുന്നതിലും ജിന്നവർഗത്തിലെ പിശാചുക്കളേക്കാൾ ഒട്ടും താണവരല്ല. ഗൂഢപ്രവർത്തനങ്ങൾ നടത്തുന്നതിലും പ്രവാചകന്മാരാൽ പ്രബോധനം ചെയ്യപ്പെട്ട സന്മാർഗങ്ങളിൽ നിന്ന് അകറ്റിക്കളയുന്നതിലും ഇരുകൂട്ടരും അന്യോന്യം പങ്കുകാരും സഹകാരികളുമായിരിക്കും. അള്ളാഹു പറയുന്നു, വകദാലിക ജഅൽനാലി കുല്ലി നബിയ്യിൻ അദുവ, അതുപോലെ എല്ലാ ഓരോ പ്രവാചകനും തന്നെ മനുഷ്യരിലും ജിന്നിലുമുള്ള പിശാചുക്കളാകുന്ന ചില ശത്രുക്കളെ നാം ഏർപ്പെടുത്തിയിരിക്കുന്നു. അവരിൽ ചിലർ ചിലരോട് വഞ്ചനക്കായി മൊടിവാക്കുകൾ സ്വകാര്യ സംഭാഷണം ചെയ്തുകൊണ്ടിരിക്കും. സൂറത്ത് അൻആം 112. വ ഇന്ന ശയാത്തീന ലയൂഹൂന ഇലാ ഔലിയാഇഹിം, നിങ്ങളോട് തർക്കം നടത്തുവാൻ വേണ്ടി നിശ്ചയമായും പിശാചുക്കൾ തങ്ങളുടെ മിത്രങ്ങളോട് സ്വകാര്യ സംഭാഷണം നടത്തുന്നതാണ്. നിങ്ങൾ അവരെ അനുസരിക്കുന്ന പക്ഷം നിശ്ചയമായും നിങ്ങൾ മുശ്രിക്കുകൾ തന്നെ. അൻആം 121. ഇരുവിഭാഗക്കാരും തമ്മിൽ പരസ്പര ധാരണയും സഹകരണവും ഉണ്ടെന്ന് ഇതിൽ നിന്ന് സ്പഷ്ടമാണല്ലോ. ദുർമന്ത്രങ്ങളുടെ മൂപ്പ് വഹിക്കുന്നവർ ജിന്നുകളിലെ പിശാചുക്കളാണെന്നും അവരുടെ ദുരുപദേശങ്ങൾ സ്വീകരിച്ച് അവരെ അനുകരിക്കുകയാണ് മനുഷ്യപിശാചുക്കൾ ചെയ്യുന്നതെന്നും രണ്ടാമത്തെ വചനത്തിൽ നിന്നും മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, നിങ്ങളിൽ ഒരാളും തന്നെ ജിന്നിൽ നിന്നുള്ള അവൻ്റെ ഇണയും അഥവാ കരീനും മലക്കുകളിൽ നിന്നുള്ള അവൻ്റെ ഇണയും അവനിൽ നിയോഗിക്കപ്പെടാതില്ല. സ്വഹാബികൾ ചോദിച്ചു, അങ്ങേക്കുമോ? തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്കും തന്നെ, പക്ഷേ എൻ്റെ ഇണയുടെ മേൽ അള്ളാഹു എനിക്ക് സഹായം നൽകിയിരിക്കുന്നു, അതിനാൽ അവൻ കീഴൊതുങ്ങിയിരിക്കുന്നു. അവൻ എന്നോട് നല്ലതിനല്ലാതെ ഉപദേശിക്കുകയില്ല. മുസ്ലിം. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, നിശ്ചയമായും പിശാജ് മനുഷ്യനിൽ നിന്ന് അവൻ്റെ രക്തസഞ്ചാരമുള്ളിടത്തൊക്കെ സഞ്ചരിക്കുന്നതാണ്. ബുഖാരി മുസ്ലിം. മനുഷ്യഹൃദയങ്ങളിൽ പിശാചിന്റെ വിഷമത്തിന് ഒരു ഉദാഹരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരുന്നത് നോക്കുക. നിങ്ങളൊരാളുടെ അടുക്കൽ പിശാജ് വരും, എന്നിട്ടവൻ പറയും അഥവാ തോന്നിപ്പിക്കും, ഇന്ന വസ്തു സൃഷ്ടിച്ചുണ്ടാക്കിയതാരാണ്, ഇന്ന വസ്തു സൃഷ്ടിച്ചുണ്ടാക്കിയതാരാണ്. അങ്ങനെ ഒടുക്കം അവൻ പറയും, നിന്റെ റബ്ബിനെ സൃഷ്ടിച്ചതാരാണ്. അവിടെ എത്തിയാൽ അപ്പോൾ അവൻ അഥവാ മനുഷ്യൻ അള്ളാഹുവിൽ ശരണം തേടിക്കൊള്ളുകയും അതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തുകൊള്ളട്ടെ. ബുഖാരി മുസ്ലിം. മനുഷ്യഹൃദയങ്ങളിൽ ആദ്യമാദ്യം അന്വേഷണ രൂപത്തിൽ ഉത്തരം കിട്ടാവുന്ന സംശയങ്ങളും ക്രമേണ ഉത്തരമുട്ടിക്കുന്ന ആശയക്കുഴപ്പങ്ങളും പിശാജ് കുത്തിച്ചെലുത്തും. അങ്ങനെ ഒടുക്കം വഴിപിഴപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇതുപോലെയുള്ള ആപൽ സന്ധിയിലേക്ക് നീങ്ങുവാൻ മനസ്സിനെ അനുവദിക്കരുത് എന്നാണ് ഹദീസിന്റെ താൽപ്പര്യം. ഇതേ അടവ് ചില മനുഷ്യ പിശാചുക്കളിലും കാണാവുന്നതാണ്. അന്വേഷണം, വിശകലനം, നിരൂപണം, ചർച്ച ആദിയായ മധുര പേരുകൾ നൽകി തർക്കത്തിലേക്കും ആശയക്കുഴപ്പത്തിലേക്കും ഒടുക്കം നിഷേധത്തിലേക്കും എത്തിച്ചേ അവർ അടങ്ങുകയുള്ളൂ. ന്യായവാദങ്ങളും യുക്തിവാദങ്ങളും മോഹനവാക്കുകളും അവരുടെ ആയുധങ്ങളായിരിക്കും. പിശാജ് പറയും എന്ന് പറഞ്ഞതിൻ്റെ സാരം മനുഷ്യൻ കേൾക്കെ അവൻ ഉച്ചത്തിൽ സംസാരിക്കുമെന്നല്ല. മനുഷ്യൻ്റെ ഹൃദയങ്ങളിൽ അങ്ങനെ ഓരോ സംശയങ്ങൾ അവൻ ജനിപ്പിക്കുകയോ അവൻ്റെ അനുയായികളായ ദുഷ്ടജനങ്ങൾ മുഖേന കുതർക്കങ്ങളും ദുർന്യായങ്ങളും സമർപ്പിക്കുകയോ ചെയ്യുമെന്നാകുന്നു. ഈ വിഷയകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ച മറ്റൊരു വചനം കാണുക. മനുഷ്യർ തമ്മിൽ അന്യോന്യം ചോദ്യം നടത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ അവൻ പറയപ്പെടും, ഇതാ ഇതൊക്കെ അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടി. എന്നാൽ അള്ളാഹുവിനെ ആർ സൃഷ്ടിച്ചു? അഥവാ അവൻ എങ്ങനെയുണ്ടായി? ഈ തരത്തിൽപ്പെട്ട വല്ലതും ആർക്കെങ്കിലും അനുഭവപ്പെട്ടാൽ അവൻ ഇങ്ങനെ പറഞ്ഞുകൊള്ളട്ടെ, ഞാൻ അള്ളാഹുവിലും അവൻ്റെ റസൂലുകളിലും വിശ്വസിക്കുന്നു എന്ന്. ബുഖാരി മുസ്ലിം. പിശാചുക്കളുടെ ദുർമന്ത്രങ്ങളെക്കുറിച്ച് നാം വളരെ ഗൗരവപൂർവ്വം കരുതിയിരിക്കേണ്ടതുണ്ടെന്നും അതിൽ നിന്ന് രക്ഷകിട്ടുവാൻ അള്ളാഹുവിനോട് സദാ പ്രാർത്ഥിക്കേണ്ടതുണ്ടെന്നും ഇതിൽ നിന്നൊക്കെ സ്പഷ്ടമാകുന്നു. ജിന്നവർഗത്തെയും ശൈത്താനാകുന്ന പിശാചിനെയും സംബന്ധിച്ച് ഇതിനു മുമ്പ് പലപ്പോഴും നാം സംസാരിച്ചതാണ്. അതുകൊണ്ട് ജിന്നും മനുഷ്യനും രണ്ടു പ്രത്യേക വർഗമാണെന്ന യാഥാർത്ഥ്യത്തെപ്പറ്റി ഇവിടെ കൂടുതലൊന്നും പ്രസ്താവിക്കേണ്ടതില്ല. എന്നിരുന്നാലും മിനൽ ജിന്നത്തി വന്നാസ്, ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും എന്ന് ഇവിടെ അള്ളാഹു പറഞ്ഞതിൽ നിന്നു തന്നെ രണ്ടും രണ്ടു പ്രത്യേക വർഗമാണെന്ന് ഖുർആനിൽ വിശ്വസിക്കുന്ന ഏതൊരാളും സമ്മതിക്കേണ്ടി വരുമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊള്ളട്ടെ. ജിന്നുകൾ എന്ന് പറയുന്നത് മനുഷ്യവർഗത്തിലെ ചില അപരിഷ്കൃത വിഭാഗങ്ങൾക്കാണ് എന്നാണല്ലോ ആ വർഗത്തെ നിഷേധിക്കുന്നവരുടെ വാദം. അങ്ങനെയാണെങ്കിൽ ഇവിടെ അൽ ജിന്നത്ത് കൊണ്ട് ഉദ്ദേശം അപരിഷ്കൃത വിഭാഗക്കാരായ മനുഷ്യരും അന്നാസ് കൊണ്ട് ഉദ്ദേശം പരിഷ്കൃതരായ മനുഷ്യരും ആയിരിക്കണമല്ലോ. എന്നാൽ അന്നാസ് എന്ന വാക്കുകൊണ്ട് ഖുർആനിൽ പലയിടത്തും അപരിഷ്കൃതരെന്നോ പരിഷ്കൃതരെന്നോ തരം തിരിക്കുവാൻ പാടില്ലാത്ത വിധം മനുഷ്യവർഗത്തെ മുഴുവനും ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ ഉപയോഗിച്ചാണ് കാണുന്നത്. ചില ഉദാഹരണങ്ങൾ കാണുക. ഖുൽ യാ അയ്യുഹൻ നാസു ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ. പറയുക, ഹേ മനുഷ്യരെ, ഞാൻ നിങ്ങൾ എല്ലാവരിലേക്കുമുള്ള അള്ളാഹുവിന്റെ റസൂലാകുന്നു. സൂറത്ത് ആറാഫ് 158. യാ അയ്യുഹൻ നാസ് ഇത്തഖു റബ്ബക്കും. ഹേ മനുഷ്യരെ, നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കുവിൻ. സൂറത്തു നിസ 1. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഷ്കൃത വിഭാഗത്തിലേക്കോ മറ്റേതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിലേക്കോ മാത്രമുള്ള റസൂലാണോ? മനുഷ്യവിഭാഗങ്ങളിൽ ഏതെങ്കിലും ചില വിഭാഗക്കാർ മാത്രം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ മതി എന്നുണ്ടോ? ഇതുപോലെ നിരവധി സ്ഥലങ്ങളിൽ അന്നാസ് എന്ന വാക്കിന് മനുഷ്യവർഗം മുഴുവനും ഉൾപ്പെടുമെങ്കിൽ അതോട് ചേർത്ത് ജിന്നിനെയും കൂട്ടിപ്പറയുമ്പോഴേക്കും എങ്ങനെയാണ് അതിൻ്റെ അർത്ഥത്തിൽ ആ മാറ്റം സംഭവിക്കുന്നത്? ആലോചിച്ചു നോക്കുക. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ നിന്നുണ്ടായേക്കുന്ന എല്ലാ കെടുതലുകളിൽ നിന്നും, രാത്രി ഇരുട്ടുമൂടിയാലുണ്ടാകുന്ന കെടുതലുകളിൽ നിന്നും, കെട്ടുകളിൽ ഊതുന്നവരുടെ കെടുതലുകളിൽ നിന്നും, അസൂയക്കാർ അസൂയപ്പെട്ടാലുണ്ടാകുന്ന കെടുതലുകളിൽ നിന്നും പ്രഭാതത്തിൻ്റെ നാഥനായ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. ജിന്നുകളിലും മനുഷ്യരിലുമുള്ള എല്ലാ കുസൃതിക്കാരുടെയും ദുർമന്ത്രങ്ങളുടെ കെടുതലുകളിൽ നിന്നും മനുഷ്യരുടെ രക്ഷിതാവും രാജാവും ആരാധ്യനുമായ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങളും നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ചര്യകളും അനുസരിച്ച് ജീവിക്കുവാനും അള്ളാഹുവിൻ്റെ പൊരുത്തവും പ്രീതിയും ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരായ സജ്ജനങ്ങളിൽ ഉൾപ്പെടുവാനും അവൻ നമുക്കേവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. മുസ്ലിം സമുദായത്തിന് അവൻ യശസ്സും വിജയവും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വിശുദ്ധ ഖുർആനിൻ്റെ അർത്ഥവും ചുരുക്കസാരങ്ങളും വിവരിക്കുന്ന ഈ പരിപാവന ഗ്രന്ഥം സൂറത്തുൽ കഹ്ഫ് മുതൽ ആരംഭിച്ച് സൂറത്തുൻ നാസ് വരെയുള്ള ഈ പകുതിയുടെ കരട് പകർപ്പ് ഇവിടെ വെച്ച് പൂർത്തിയാക്കുകയും അതിൻ്റെ പേരിൽ കാരുണ്യവാന്മാരിൽ വെച്ച് ഏറ്റവും കാരുണ്യവാനായ റബ്ബിനെ ഹൃദയം നിറഞ്ഞ സ്തുതി സ്തുതിക്കുകയും ഇതിൻ്റെ ഒടുവിലത്തെ വരി എഴുതി തീരുകയും ചെയ്ത അതേ നിമിഷത്തിൽ തന്നെ ഹിജറ വർഷം 1382 റബീഉൽ ആഖിർ മാസം 28 ക്രിസ്താബ്ദം 1962 സെപ്റ്റംബർ 28 വെള്ളിയാഴ്ച ദിവസം അള്ളാഹുവിൻ്റെ പള്ളിയിൽ നിന്ന് ജുമാ ബാങ്കു വിളി കേൾക്കുവാൻ ഭാഗ്യമുണ്ടായപ്പോഴത്തെ പറഞ്ഞാലൊതുങ്ങാത്ത സന്തോഷം ഞങ്ങളിവിടെ രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. അള്ളാഹുവേ, നിനക്ക് സ്തുതി, അളവറ്റ സ്തുതി. അള്ളാഹുവേ, നിനക്ക് നന്ദി, അളവറ്റ നന്ദി. അള്ളാഹുവേ, ഞങ്ങളുടെ പക്കൽ വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും പാകപ്പിഴവുകളും നിന്റെ കാരുണ്യം കൊണ്ടും ദയ കൊണ്ടും ഞങ്ങൾക്ക് നീ മാപ്പാക്കി തരണമേ. അള്ളാഹുവേ, ഞങ്ങൾക്ക് സത്യം കാണിച്ചു തന്നും ഞങ്ങളെ സന്മാർഗത്തിൽ നയിച്ചും നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അള്ളാഹുവേ, നിന്റെ തിരുവചനമായ വിശുദ്ധ ഖുർആനിൻ്റെ ബാക്കിയുള്ള പകുതിയും ഇപ്രകാരം എഴുതി പൂർത്തിയാക്കുവാനുള്ള ഞങ്ങളുടെ ഉദ്ദേശം പൂർത്തിയാക്കി തരുകയും ഈ ഗ്രന്ഥം ഞങ്ങളുടെയും ഇതിനായി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്ത എല്ലാ സഹോദരന്മാരുടെയും സൽക്കർമ്മമായി നീ അംഗീകരിക്കുകയും ഇത് മുഖേന പൊതുജനങ്ങൾക്ക് ഖുർആനിൻ്റെ സന്ദേശങ്ങൾ മനസ്സിലാക്കുവാൻ തൗഫീഖ് നൽകുകയും ചെയ്യണമേ. ആമീൻ.
12: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുകയാണ്. നാം കേട്ടത് ഖുർആനിലെ 114 അധ്യായം സൂറത്തുൻ നാസ്, അതിൻ്റെ അർത്ഥവും ആശയവും വിശദീകരണവും.
13: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രകാശമായി നന്മയുടെ വഴിയിൽ എപ്പോഴും ഒപ്പമുണ്ടാകാൻ ജമീൽ ആപ്പ് ഇപ്പോൾ കൂടുതൽ ആകർഷകമായ ഫീച്ചറുകളോടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഫോണിൽ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഒരു ഹോം ഡാഷ്ബോർഡാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ചുള്ള കൃത്യമായ നമസ്കാര സമയങ്ങളും അടുത്ത നമസ്കാരത്തിലേക്ക് ഇനി എത്ര സമയമുണ്ടെന്ന കൗണ്ട് ഡൗണും ഇതിൽ ഒറ്റനോട്ടത്തിൽ കാണാം. അതുമാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ ഏതു ക്രമത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഇതിലുണ്ട്. ജമീൽ ആപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഫീച്ചറാണ് ഖുർആൻ പ്രോ. കയ്യിൽ ഒരു യഥാർത്ഥ മുസ്ഹഫ് പിടിച്ചുകൊതുന്ന അതേ അനുഭവം നൽകുന്ന പേജ് വ്യൂ ഇതിലുണ്ട്. സുഖകരമായി പേജുകൾ മറിച്ചു വായിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് യാതൊരു ആയാസവുമില്ലാതെ വിശുദ്ധ ഖുർആൻ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇനി കുട്ടികൾക്കും ഖുർആൻ പഠിച്ചു തുടങ്ങുന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒന്നാണ് ഇതിലെ വേഴ്സ് റീഡിംഗ് മോഡ്. ഓരോ ആയത്തിന്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകൾക്ക് പുറമെ ഓരോ വാക്കുകളുടെയും അർത്ഥം വേർതിരിച്ചു മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും. പ്രശസ്തരായ കാരിയകളുടെ മനോഹരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം കേൾക്കാനും നെറ്റ് ഇല്ലാത്തപ്പോഴും കേൾക്കാൻ തക്കവണ്ണം അത് ഡൗൺലോഡ് ചെയ്തു വെക്കാനും ഇതിൽ സൗകര്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ചിട്ടയുള്ളതാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ നമ്മെ സഹായിക്കുന്നു. പ്രഭാത പ്രദോഷ ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ തുടങ്ങിയവയെല്ലാം കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട്. ഇതിലെ ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ദിക്റുകൾ എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാം. കൂടാതെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ 99 നാമങ്ങളും അവയുടെ അർത്ഥവും പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷനും ഇതിലുണ്ട്. യാത്രകളിലോ പുതിയ സ്ഥലങ്ങളിലോ ആയിരിക്കുമ്പോൾ കൃത്യമായി ഖിബില കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ ഉപയോഗിക്കാം. ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ വരുന്നത് വഴി ദിശ ഉറപ്പുവരുത്താം. ഇതിനു പുറമെ പ്രഗത്ഭ പണ്ഡിതന്മാരുടെ വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ഫോൺ ലോക്ക് ചെയ്തു വച്ചും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്ലീപ്പ് ടൈമർ സെറ്റ് ചെയ്യാനും ഇസ്ലാമിക പുസ്തകങ്ങൾ PDF രൂപത്തിൽ വായിക്കാനും സാധിക്കും. ദിവസവും നല്ല ചിന്തകൾ പകർന്നു നൽകുന്ന വഴിവിളക്ക് ഇൻസ്പിരേഷൻ കാർഡുകൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ഫറളും സുന്നത്തുമായ നമസ്കാരങ്ങളും നല്ല ശീലങ്ങളും കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഡെയിലി പ്ലാനർ സഹായിക്കുന്നു. ഖുർആൻ ഓതി തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലുണ്ട്. നിശ്ചിത ദിവസത്തിനുള്ളിൽ ഖുർആൻ പൂർത്തിയാക്കാനുള്ള പ്ലാൻ നൽകിയാൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരുന്നു. റമദാൻ നോമ്പുകളും ഖളാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറും ലഭ്യമാണ്. നമ്മുടെ സകാത്ത് കണക്ക് കൂട്ടലുകൾ ലളിതമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, പണം, കച്ചവടം തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങൾ നൽകിയാൽ ലൈവ് നിസ്വാബ് അനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡും വ്യക്തിഗത റിമൈൻഡറുകളുമുള്ള ജമീൽ ആപ്പ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ്. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര ജമീൽ ആപ്പിലൂടെ കൂടുതൽ മനോഹരമാക്കൂ, ഫലപ്രദമാക്കൂ. ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
1: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും

0: അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസൂകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യാവസാനം പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം.
2: أعوذ بالله من الشيطان الرجيم

വായനയ്ക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തിനിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസ്സിന്റെ മറനീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

പരിശുദ്ധ ഖുർആനിൻ്റെ അനേകമായത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്കു വേണ്ടി ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല, ഒട്ടകത്തിൻ്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിൻ്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിൻ്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്.

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്തു ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم
3: فلا تحسبن الله مخلف وعده

0: നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രീൻ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്ത പ്രോഗ്രാം കിഡ്സ് ടൈം. ചെറിയ പ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ പാരായണം കൊണ്ട് ശ്രദ്ധ നേടിയ കുട്ടിക്കാരികളുടെ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. സൂറത്തുൽ ഫജറിൻ്റെ പാരായണം നിർവഹിക്കുന്നത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.

0: മഷാല്ലാ, ജസാകല്ലാ ഖൈറ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നാം ഇപ്പോൾ കേട്ടത് കിഡ്സ് ടൈം. സൂറത്തുൽ ഫജ്റിന്റെ പാരായണം നിർവഹിച്ചുകൊണ്ട് നമ്മോടൊപ്പം ചേർന്നത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.
1: പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ.

0: റിയാലിറ്റി.
1: أعوذ بالله من الشيطان الرجيم.

0: പാരായണം ചെയ്യുന്നത് സൂറ ഇസ്റ സൂറ കഹ്ഫ്. പാരായണം അഷ്ഷൈഖ് അബ്ദുറഹ്മാൻ അൽ ഓസി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ജസാക്കും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പ്രോഗ്രാം.
1: പീസ് ഖുർആൻ റേഡിയോ ഹിഫ്ലുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ലുൽ ഖുർആനിൽ ഇന്ന് സൂറത്തുൽ അഹ്സാബിലെ 57-ാമത്തെ വചനമാണ്. അതിൻ്റെ ആദ്യ ഭാഗമാണ് ക്ലാസ് എടുക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫൽ ജാഫർ സലഫി നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലേക്ക്.

0: الآخرة وأعد لهم عذابا مهينا.
1: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹിഫ്ലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിലെ 57-ാമത്തെ വചനത്തിൻ്റെ ആദ്യ ഭാഗമാണ് ഇന്ന് ക്ലാസ് എടുത്തത്. ക്ലാസ് കൈകാര്യം ചെയ്തത്
3: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും ബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുകയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിൻ്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, 2-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത.
4: Peace Radio. Tune to reality.

0: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് അത്തഹസീൻ. അത്തഹസീൻ തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ സാധാരണ കണ്ടുവരാറുള്ള പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടെടുക്കുന്ന ക്ലാസ്സാണ് അത്തഹസീനിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് സൂറത്തുൽ ബഖറയിലെ 80, 81, 82 വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഹാഫിദ് അബ്ദുഷുക്കൂറാണ് നമുക്കൊപ്പം ചേരുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. സൂറത്തുൽ ബഖറയിലെ 80, 81, 82 ആയത്തുകളാണ് ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്.

ഇവിടെ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ, അതോടൊപ്പം പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളും. വഖാലു ലൻ തമസ്സനന്നാർ, വഖാലു ഖാഫിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. ഖാ ഖീ ഖൂ എഖ് തൊണ്ടയുടെ മുഗൾ ഭാഗം കഴിഞ്ഞ് തൊട്ട് മേലെ ചെറുനാക്കിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട്. വഖാലു ലൻ തമസ്സനന്നാർ, സാക്കിനായ നൂന് ശേഷം ത വന്നാൽ ഇഖ്ഫ ബിഗുൻ അവ്യക്തമാക്കി മണിക്കണം. ലൻ ത ലൻ ത തമസ്സനന്നാർ, നൂന് ശബ്ദുണ്ട് മണിക്കണം. ഇല്ല അയ്യാമൻ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ് മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. ഇല്ല അയ്യാമൻ മഅദൂദ, അയ്യാമൻ തൻവീനു ശേഷം മീം ഇദ്ഗാം ബിഗുന്ന, തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ചു മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അയ്യാമൻ മഅദൂദ. ഇനി മഅദൂദ ഐനിൻ്റെ ഉച്ചാരണം തൊണ്ടയുടെ മധ്യഭാഗം. മഅദൂദ മഅദൂദ ഇങ്ങനെയാണ് ഓതേണ്ടത്, മഅദൂദത് എന്നല്ല മഅദൂദ. ഖുൽ അത്തഖദ്തും, ഖുൽ ഖാഫ്, അതോടൊപ്പം ഖുൽ അ, ഖുൽ അത്തഖദ്തും ഖുൽ അത്തഖദ്തും ഇങ്ങനെ ഓതരുത്. ഖുൽ അ സുക്കൂനുള്ള ലാമിന് ശേഷം ഹംസ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഖുൽ അ ക്ലിയറായിട്ട് ഹംസ വ്യക്തമായിട്ട് ഉച്ചാരണത്തിൽ കൊണ്ടുവരണം. ഖുൽ അത്തഖദ്തും അത്തഖദ്, ഖുൽ അത്തഖദ്തും ഇന്ദ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫ ബിഗുന്ന ഇന്ദ ഇന്ദല്ലാഹി അഹ്ദൻ അഹ്, ഐന് തൊണ്ടയുടെ മധ്യഭാഗമാണ് മഹ്റജ്, ഹ തൊണ്ടയുടെ താഴെ ഭാഗവും. അപ്പോൾ അഹ്ദൻ അഹ്ദൻ എന്ന് അങ്ങനെ ഓതരുത്, അഹ്ദൻ അല്ല അഹ്ദൻ അഹ്ദൻ അഹ്ദൻ ഫലൻ, തൻവീന് ശേഷം ഫ ഇഖ്ഫ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. ഫലൻ യുഖ്ലിഫ, സാക്കിനായ നൂന് ശേഷം യാ വന്നാൽ ഇദ്ഗാം ബിഗുന്ന, നൂനിനെ യാ ഇലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഫലൻ യുഖ്ലിഫല്ലാഹു, ഇങ്ങനെ ഫലൻ യുഖ്ലിഫല്ലാഹു അഹ്ദഹു അഹ് അഹ്, ഐനും ഹാവും പ്രത്യേകം ഉച്ചാരണം ശ്രദ്ധിക്കണം, മാറിപ്പോവരുത്. അഹ്ദഹു അം, ഇവിടെയുള്ള മദ് ഹ ഉൽ ളമീറിന് ശേഷം ഹംസ വരിക, അഥവാ ഇവിടെ ഹ ഉൽ ളമീർ എന്ന് പറഞ്ഞാൽ അവൻ അതുപോലെയുള്ള അർത്ഥങ്ങളൊക്കെ വരുന്ന അതിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ മദ് വരുമ്പോൾ മദ് മുൻഫസ്സിൽ പോലെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടാവുന്ന മദ് സുലത്തുൽ കുബറ സുലത്തുൽ തവീൽ എന്നൊക്കെ പറയും. അപ്പോൾ അഹ്ദഹു അം തഖൂലൂൻ ഇങ്ങനെ ഓതണം. أَمْ تَقُولُونَ عَلَى اللَّهِ عَلَى اللَّهِ مَا لَا تَعْلَمُونَ تَعْلَمُونَ أَدْتَ آيَةِ بَلَى مَنْ كَسَبَ بَلَى مَنْ كَسَبَ سَاكِنَ نُونُ شَشَمْ كَافِ أَبْوَيْكْتَ مَا كِمَا نِكَرَمْ إِخْفَمْ بِغُنَّا مَنْ كَسَبَ سَيِّئَةً وَأَحَاطَتْ سَيِّئَةً സയ്യിഅ യാ ഹംസ ഉച്ചാരണം ശ്രദ്ധിക്കണം. സയ്യത്തൻ സയ്യത്തൻ എന്നല്ല സയ്യിഅതൻ. ഇനി സയ്യിഅതൻ വ തൻവീന് ശേഷം വ ഇദ്ഗാം ബിഗുന്ന, തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടി ലയിപ്പിച്ചു മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. സയ്യിഅതൻ വ അഹാതത്, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പദമാണത്. ഹാഇൻ്റെ മഖ്റജ് ബുദ്ധിമുട്ടുള്ള അക്ഷരമാണ്. അതേപോലെ ത, അതിനേക്കാൾ പ്രയാസമാണ് ഉച്ചാരണം ശരിയാവാൻ. ത തൊട്ടപ്പുറത്ത് ത ആണ്, വളരെ എളുപ്പത്തിൽ ഉച്ചരിക്കാൻ പറ്റുന്ന അക്ഷരം ത. അതുകൊണ്ട് ത എന്ന അക്ഷരം ത തൈ തു അത് ഇത്തുബാഖ് എന്ന സ്വിഫത്ത് നൽകി കൃത്യമായിട്ട് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കുന്ന രൂപത്തിൽ വ അഹത്ത് വ അഹത്ത് ബിഹി ഖതീഅതു ഖതീ ഖ ഖതീഅതു. ഇവിടെ ത്വാഇൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം, തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ തന്നെ. അതോടൊപ്പം വലിയ മദ്ദ്, മദ്ദ് മുത്തസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടേണ്ട മദ്ദാണ് ഇത്. മദ്ദ് മുത്തസിൽ വാജിബാണ്. മദ്ദിൻ്റെ അക്ഷരമായി യാഇന് ശേഷം ഹംസ അതേ പദത്തിലാണുള്ളത്, ഖതീ മദ്ദിൻ്റെ അക്ഷരം, ദെൻ ഹംസ ഖതീഅതു.
ഫഉലൈക, ഇവിടെയും മദ്ദ് മുത്തസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടണം. അസ്ഹാബുന്നാർ, അസ്ഹാബ് എന്നല്ല, അസ്ഹാബുന്നാർ നൂനു ശദ്ദ് മണിക്കണം. ഹും ഫീഹ, സാക്കിന മീമിന് ശേഷം ഫ വരുമ്പോൾ ശ്രദ്ധിക്കണം. ഹും ഫീഹ ഖാലിദൂൻ. والذين آمنوا وعملوا الصالحات, ح صالحات صاد ഹെവി ലെറ്റർ ആണ്, നാവിന്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. الصا ص صالحات اولئك مد متصل നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിന്റെ ഖദറിൽ നീട്ടേണ്ട മദ്. اصحاب الجنه جنه നൂൻ ശദ്ദ് മണിക്കണം. ഹും فيها ساكن മീമിന് ശേഷം ഫ, നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കി ഉച്ചരിക്കണം. ഹും ഫീഹ ഖാലിദൂൻ. ഇൻഷാ അള്ളാ ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: സൂറത്തുൽ ബഖറയിലെ 80, 81, 82 ആയത്തുകൾ. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ സൂറത്തുൽ ബഖറയിലെ 80, 81, 82 വചനങ്ങൾ. ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ, പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോ അടിത്തറകൾ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു തഫ്സീർ അമാനി. തലമുറകൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ ശബ്ദാഖ്യാനം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൻ നഹലിലെ 81 മുതൽ 85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
1: വചനം 81. വല്ലാഹു, അല്ലാഹു, ജഅലലകും, നിങ്ങൾക്കുണ്ടാക്കി തന്നു, മിമ്മാ ഖലഖ, അവൻ സൃഷ്ടിച്ചതിൽ നിന്ന്, ലിലാലൻ, തണലുകളെ, വജഅലലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, മിനൽ ജിബാലി, മലകളിൽ നിന്ന്, അക്നാന, ഒളിയിടം, മറഞ്ഞിരിക്കുന്ന പതികളെ, വജഅലലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, സറാബീല, ഉടുപ്പുകൾ, തഖീക്കും, നിങ്ങളെ കാത്തുസൂക്ഷിക്കുന്ന, നിങ്ങൾക്കു തടുക്കുന്ന, അൽഹറ, ചൂടിനെ, ചൂടിൽ നിന്നും, വസറാബീല, ഉടുപ്പുകളും, തഖീക്കും, അവ നിങ്ങളെ കാക്കുന്നു, ബസക്കും, നിങ്ങളുടെ ഊക്കിനെ, പടയുടെ ഊക്കിനെ, യുദ്ധകാഠിന്യത്തെ, കദാലിക, അപ്രകാരം, യുതിമ്മു, അവൻ പൂർത്തിയാക്കുന്നു, നിഅമതഹു, അവൻ്റെ അനുഗ്രഹം, അലൈക്കും, നിങ്ങളുടെ മേൽ, നിങ്ങൾക്ക്, ലഅല്ലക്കും, നിങ്ങളാകുവാൻ വേണ്ടി, ആയേക്കാം, തുസ്ലിമൂൻ, നിങ്ങൾ കീഴൊതുങ്ങും.

0: بأسكم كذلك يتم نعمته عليكم لعلكم تسلمون.
1: അല്ലാഹു അവൻ സൃഷ്ടിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് തണലുകൾ ഉണ്ടാക്കി തരികയും ചെയ്തിരിക്കുന്നു. മലകളിൽ നിന്നും അവൻ നിങ്ങൾക്ക് ഒളിയിടങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് ചൂട് തടുത്തു തരുന്ന ഉടുപ്പുകളെയും നിങ്ങൾക്കവൻ ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങളുടെ യുദ്ധത്തിൻ്റെ കാഠിന്യത്തെ നിങ്ങൾക്ക് തടുത്തു തരുന്ന ഉടുപ്പുകളെയും ഉണ്ടാക്കി തന്നിരിക്കുന്നു. അപ്രകാരം അവൻ്റെ അനുഗ്രഹം അവൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തരുന്നു. നിങ്ങൾ അനുസരിച്ച് കീഴൊതുങ്ങുവാൻ വേണ്ടി.
2: ഈ വചനത്തിൽ എടുത്തു കാണിച്ച അനുഗ്രഹങ്ങൾ: ഒന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ കിട്ടുമാറ് തണലേകുന്ന വൃക്ഷങ്ങൾ, കുന്നുകൾ, ഭിത്തികൾ തുടങ്ങിയ വസ്തുക്കളെ സജ്ജമാക്കിയത്. വെയിലിന്റെ ഉഷ്ണത്തിൽ തണൽ കിട്ടാതിരുന്നാലത്തെ സ്ഥിതി ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. രണ്ട്, വേണ്ടിവരുമ്പോൾ അഭയം പ്രാപിക്കുവാനും ഒളിഞ്ഞിരിക്കുവാനും ഉതകുമാറ് തുരങ്കങ്ങൾ, ഗുഹകൾ, മാളങ്ങൾ, പൊത്തുകൾ മുതലായവ മലകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വല്ല ആവശ്യങ്ങൾക്കും വേണ്ടി മലകളിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നവർക്കും ഇത് പലപ്പോഴും അത്യന്താപേക്ഷിതമായിരിക്കും. ചില അടിയന്തര ഘട്ടങ്ങളിൽ ജീവരക്ഷയ്ക്കു തന്നെയും അത്യന്താപേക്ഷിതമായിരിക്കും. മൂന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ നൽകുന്ന പലതരം ഉടുപ്പും വസ്ത്രവും നൽകിയത്. നാല്, യുദ്ധവേളയിൽ നേരിടുന്ന കഠിന പരിക്കുകളിൽ നിന്ന് രക്ഷ കിട്ടുവാനുതകുന്ന പടയങ്കി, പടച്ചട്ട, പടത്തൊപ്പി മുതലായ ഉടുപ്പുകൾ ഉണ്ടാക്കുമാറാക്കിയത്. ഇതെല്ലാം ഓർമ്മിപ്പിച്ച ശേഷം ഇങ്ങനെയുള്ള അനേകമനേകം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു ചെയ്തു തന്നിരിക്കുന്നത് നിങ്ങൾ അവനെ അനുസരിച്ചും അവനു കീഴൊതുങ്ങിയും ജീവിക്കുവാൻ വേണ്ടിയാണെന്നും ഉണർത്തിയിരിക്കുന്നു. അതിനു തയ്യാറില്ലാത്തവരെപ്പറ്റി അല്ലാഹു പറയുന്നു.
3: വചനം 82. ഫഇൻ തവല്ലൗ, ഇനി എന്നാൽ അവർ തിരിഞ്ഞു കളയുകയാണെങ്കിൽ, ഫഇന്നമ അലൈക, എന്നാൽ നിന്റെ മേൽ, അൽ ബലാഉ, എത്തിക്കൽ, പ്രബോധനം മാത്രം, അൽ മുബീൻ, സ്പഷ്ടമായ.
0: ഫഇൻ തവല്ലൗ ഫഇന്നമ അലൈക അൽ ബലാഉൽ മുബീൻ.
1: ഇനി അവർ തിരിഞ്ഞു കളഞ്ഞെങ്കിൽ, എന്നാൽ നബിയെ, നിന്റെ മേൽ സ്പഷ്ടമായ പ്രബോധനം മാത്രമാണുള്ളത്.
2: സന്മാർഗം വിവരിച്ചു കൊടുക്കുകയല്ലാതെ അവരെ സന്മാർഗത്തിലാക്കേണ്ടുന്ന ചുമതല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കില്ല എന്നുദ്ദേശം.
3: വചനം 83. യഅരിഫൂന, അവർ അറിയുന്നു, നിഅമത്തല്ലാഹി, അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തെ, തുമ്മ, പിന്നെ, എന്നിട്ടും, യുങ്കിറൂനഹ, അവരതിനെ നിഷേധിക്കുന്നു, വ അക്തറുഹും, അവരിൽ അധികം ആളുകൾ, അൽ കാഫിറൂൻ, അവിശ്വാസികളത്രേ, നന്ദി കെട്ടവരാണ്.
0: يعرفون نعمة الله ثم ينكرونها وأكثرهم الكافرون.
1: അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ അവർ ശരിക്കും അറിയുന്നു, എന്നിട്ടും പിന്നെ അവരതിനെ നിഷേധിക്കുകയാണ്. അവരിൽ അധികം ആളുകൾ നന്ദികെട്ട അവിശ്വാസികളുമത്രേ.
2: ഇതാണ് സത്യനിഷേധികളുടെ സ്ഥിതി. സത്യാവസ്ഥ അറിയാതെ വഴിപിഴച്ചു പോകുകയല്ല അവർ ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഫലം അവർ അനുഭവിക്കുക തന്നെ വേണ്ടിവരും.
3: വചനം 84. വയൗമ, ദിവസം, നബഅതു, നാം എഴുന്നേൽപ്പിക്കുന്ന, നിയോഗിക്കുന്ന, മിങ്കുല്ലി ഉമ്മത്തിൻ, എല്ലാ സമുദായത്തിൽ നിന്നും, ഷഹീദൻ, ഒരു സാക്ഷിയെ, തുമ്മലായു ഇദനു, പിന്നെ അനുവാദം നൽകപ്പെടുകയില്ല, ലില്ലദീന കഫറു, അവിശ്വസിച്ചവർക്ക്, വലാഹും, അവരല്ലതാനും, യുസ്തഅതബൂൻ, ഖേദിച്ചു മടങ്ങുവാൻ ആവശ്യപ്പെടും, തൃപ്തിപ്പെടുത്തുവാൻ ആവശ്യപ്പെടും.

0: എല്ലാ സമുദായത്തിൽ നിന്നും ഓരോ സാക്ഷിയെ നാം നിയോഗിച്ച് എഴുന്നേൽപ്പിക്കുന്ന ദിവസം ഓർമ്മിക്കുക. പിന്നെ അവിശ്വസിച്ചവർക്ക് ഒഴികഴിവ് പറയാൻ അനുവാദം നൽകപ്പെടുകയില്ല. അവരോട് ഖേദിച്ചു മടങ്ങി തൃപ്തിപ്പെടുത്താൻ ആവശ്യപ്പെടുകയുമില്ല.
1: വചനം 85. കണ്ടാൽ അല്ലദീന ളലമു, അക്രമം പ്രവർത്തിച്ചവർ. അൽ അദാബ, ശിക്ഷയെ. ഫല യുഖഫഫു, അപ്പോൾ ലഘുവാക്കപ്പെടുന്നതല്ല. അൻഹും, അവർക്ക്, അവരിൽ നിന്ന്. വലാഹും, അവരല്ലതാനും. യുൻലറൂൻ, അവർ നോക്കപ്പെടുക, കാത്തുനിർത്തപ്പെടുക, ഒഴിവ് നൽകപ്പെടുക.

0: അക്രമം പ്രവർത്തിച്ചവർ ശിക്ഷ കണ്ണിൽ കണ്ടാലാകട്ടെ, അപ്പോൾ പിന്നെ അതവർക്ക് ലഘൂകരിക്കപ്പെടുകയില്ല, അവർക്ക് ഇട നൽകി കാത്തു നിർത്തപ്പെടുകയുമില്ല.
1: 89 വചനത്തിൽ കാണാവുന്നതുപോലെ അതത് സമുദായങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടിരുന്ന നബിമാർ ആ സമുദായങ്ങൾ തങ്ങളുടെ പ്രബോധനം സ്വീകരിച്ചതിനെയും നിരസിച്ചതിനെയും കുറിച്ച് ഖിയാമത്തു നാളിൽ സാക്ഷ്യം വഹിക്കും. അപ്പോൾ വല്ല ഒഴികഴിവും പറഞ്ഞു ഒഴിവാകുവാനാകട്ടെ, ഖേദിച്ചുമടങ്ങി അള്ളാഹുവിന്റെ തൃപ്തി സമ്പാദിക്കുവാനാകട്ടെ, അവിശ്വാസികൾക്കു അവസരം നൽകപ്പെടുകയില്ല. അവരുടെ നിഷേധത്തിന്റെ ഫലം അവർ അനുഭവിക്കുകയല്ലാതെ അവർക്കു ഗത്യന്തരമുണ്ടായിരിക്കുകയില്ല. ശിക്ഷ കൺമുമ്പിൽ വന്നുകഴിഞ്ഞാലാകട്ടെ, പിന്നെ അതിൽ അവർക്കു വല്ല ഇളവും നൽകുകയോ പിന്നേക്കു നീട്ടിവെക്കുകയോ ചെയ്യുന്ന പ്രശ്നവുമില്ല എന്നൊക്കെയാണ് ഈ വചനങ്ങളിൽ പ്രസ്താവിച്ചതിന്റെ ചുരുക്കം. ഖിയാമത്തു നാളിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നു, ഹാദാ യൗമു ലാ യൻതിഖൂൻ വലാ യുഅ്ദനു ലഹും ഫയഅ്തദിറൂൻ. അവർ വ്യാജമാക്കുന്നവർ മിണ്ടാത്ത ഒരു ദിവസമാണിത്. അവർക്ക് അനുവാദം നൽകപ്പെടുകയുമില്ല, എന്നാൽ അവർക്ക് ഒഴികഴിവ് പറയാമായിരുന്നു. സൂറ അൽ മുർസലാത്ത് അധ്യായം 77 വചനം 35-36.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്തുൻ നഹലിലെ 81 മുതൽ 85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
3: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് മനഃപ്പാഠം. ഉസ്മാനി മുസാഫിലെ പേജ് നമ്പർ 513 നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അവ ശ്രോതാക്കൾക്ക് മനഃപ്പാഠമാക്കാൻ സഹായിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് അഷ്ഷെയ്ഖ് സാഅദ് അൽ ഖാമിദിയാണ് പാരായണം നിർവഹിക്കുന്നത്.

0: മാഷാഅല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം ഉസ്മാനി മുസാഫിലെ പേജ് നമ്പർ 513 ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷെയ്ഖ് സഅദ് അൽ ഗാമിദിയാണ് ഇതുവരെ നമുക്കൊപ്പം ചേർന്നത്.
1: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: തുടർന്ന് പീസ് ഖുറാൻ റേഡിയോയിൽ നാം കേൾക്കുന്നത് ഹറമൈൻ ലൈവ്. മക്ക മസ്ജിദുൽ ഹറമിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു ആൽ ഇമ്രാൻ 129 മുതൽ 148 കൂടിയ വചനങ്ങൾ അഷ്ഷെയ്ഖ് അബ്ദുള്ള അവാദ് അൽ ജുഹനിയുടെ ശബ്ദത്തിൽ.
1: വലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്

0: الله أكبر
1: الله أكبر.
0: الله أكبر
1: الله أكبر.

0: الله
1: الله أكبر.
2: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് മക്ക മസ്ജിദുൽ ഹറമിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു ആലു ഇമ്രാൻ 129 മുതൽ 148 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് അബ്ദുല്ലാ അവ്വാദ് അൽ ജുഹനി. തുടർന്ന് ഹറമൈൻ ലൈവിൽ മദീന മസ്ജിദുൻ നബവിയിൽ മഗ്‌രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ് പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് സലാഹ് അൽ ബുദൈർ.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

قل أعوذ برب الفلق من شر ما خلق.

0: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് മദീന മസ്ജിദുൻ നബവിയിൽ മഗ്‌രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ്. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് സലാഹ് അൽബുദൈർ.
1: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം! രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം വാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷൻ ഉള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
2: പർച്ചേസിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു. ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റ മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ, ഓഡിയോ, 100 കണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആധികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്.
3: പീസ് റേഡിയോ.

0: പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അൽമുഅല്ലിം. സൂറ അന്നിസായിലെ 60 മുതൽ 63 കൂടിയ വചനങ്ങളിലേക്ക്. പാരായണം അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.

0: ബാരക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലൂടെ സൂറ നിസായിലെ 60 മുതൽ 63 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തഫ്സീർ അമാനി. സൂറത്ത് ഫലക്കിന്റെ 2-ാം ഭാഗമാണ് ഇന്നത്തെ തഫ്സീർ അമാനിയിൽ നാം കേൾക്കുന്നത്.
2: അധ്യായം 113, സൂറത്തുൽ ഫലഖ്, ഉലരി. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 5. മദീനയിൽ അവതരിച്ചതാണെന്നും അഭിപ്രായമുണ്ട്.
3: ഈ സൂറത്തിനും അടുത്ത സൂറത്തിനും ചേർന്ന് അൽ മുഅവ്വിദത്താനി എന്ന് പറയപ്പെടുന്നു. ശരണം അഥവാ രക്ഷ നൽകുന്ന 2 സൂറത്തുകൾ എന്നർത്ഥം. വിവിധ തരത്തിൽ ഉണ്ടാകുന്ന കെടുതലുകളിൽ നിന്ന് അള്ളാഹുവിൽ ശരണം പ്രാപിക്കുകയും അവനോട് രക്ഷ തേടുകയും ചെയ്യുവാൻ പഠിപ്പിക്കുന്നതാണ് 2 സൂറത്തുകളും. 2 സൂറത്തുകളുടെയും പ്രാധാന്യം കുറിക്കുന്ന പല ഹദീസുകളും റിവായത്തുകളും വന്നിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പ്രസ്താവിച്ചതായി ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു. ഈ രാത്രി അവതരിപ്പിക്കപ്പെട്ട ചില ആയത്തുകൾ താൻ കണ്ടില്ലേ? അതുപോലെയുള്ളവ തീരെ കാണപ്പെട്ടിട്ടില്ല. അതായത് ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ് വഖുൽ ഔദു ബിറബ്ബിൻ നാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ് എന്നിവ. അഹ്മദ്, മുസ്ലിം, തിർമദി, നസായി. ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെ നസായി റഹിമഹുല്ലയുടെ ഒരു നിവേദനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറഞ്ഞതായും വന്നിരിക്കുന്നു: ഏതൊരാൾക്കും ചോദിക്കുവാനും രക്ഷ തേടുവാനും ഇവയെപ്പോലെ മറ്റൊന്നില്ല. ഏഷണി പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളാണ് കെട്ടുകളിൽ ഊതുന്നവരെ കൊണ്ട് വിവക്ഷ എന്ന് വേറെയും ഒരഭിപ്രായമുണ്ട്. ഇത് പിൻഗാമികളായ ചില വ്യാഖ്യാതാക്കൾ സ്വീകരിച്ചതാണ്. പുരുഷന്മാരെ മയക്കി വശീകരിക്കുന്ന സ്ത്രീകളും ഏഷണിക്കാരും വരുത്തി തീർക്കുന്ന ആപത്തുകൾ വമ്പിച്ചതും അള്ളാഹുവിനോട് ശരണം തേടപ്പെടേണ്ടതുമാണെന്നതിൽ സംശയമില്ല. പക്ഷേ അള്ളാഹു ഉപയോഗിച്ച വാക്കിന്റെ ശരിയായ അർത്ഥം നോക്കുമ്പോൾ ഭൂരിപക്ഷം മുഫസ്സിറുകളും യോജിക്കുന്ന 1-ാമത്തെ അഭിപ്രായമാണ് കൂടുതൽ ശരിയായി തോന്നുന്നത്. മുജാഹിദ്, ഇക്രിമ, ഹസൻ, ഖത്താദ, ദൊഹാക്ക് റഹ്മത്തുല്ലാഹി അലൈഹിം മുതലായവർ സ്വീകരിച്ചിട്ടുള്ളതും അതുതന്നെ. ഒടുവിലത്തെ 2 അഭിപ്രായങ്ങളും ആ വാക്ക് ഒരു അലങ്കാര പ്രയോഗമാണെന്നുള്ള അടിസ്ഥാനത്തിലാണ്. സാക്ഷാൽ അർത്ഥം കൽപ്പിക്കുന്നതിന് തടസ്സമില്ലാത്തപ്പോൾ അലങ്കാരർത്ഥം സ്വീകരിക്കുന്നതിന് ന്യായീകരണമില്ല. സിഹുറുകാരെ കൊണ്ടും മന്ത്രവാദക്കാരെ കൊണ്ടും ഉണ്ടാകുന്ന ദോഷങ്ങളും അവർ നടത്തുന്ന പൈശാചിക പ്രവർത്തനങ്ങളും അധികം വിസ്തരിച്ചു പറയേണ്ടതില്ല. രോഗം മാറ്റുവാൻ, ഭാഗ്യം സിദ്ധിക്കുവാൻ, അന്യന് ആപത്ത് നേരിടുവാൻ, തമ്മിൽ പിണക്കമുണ്ടാക്കുവാൻ, അങ്ങിനെ പലതിൻ്റെ പേരിലും ഹോമം, ജപം, മുട്ടറുക്കൽ, ഉറുക്ക്, മന്ത്രം, ജ്യോത്സ്യം എന്നിങ്ങനെ പലതും നടത്തി അവർ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നു. അസ്മാഇന്റെ പണിക്കാർ, തൊൽസമാത്തുകാർ എന്നിങ്ങനെയുള്ള അറബി പേരുകളിൽ അറിയപ്പെടുന്നവരും ഇതിൽ ഉൾപ്പെടുന്നവർ തന്നെ. ഇവർ തങ്ങളുടെ മന്ത്രതന്ത്രങ്ങളിൽ ചില ഖുർആൻ വചനങ്ങളും ദിക്റുകൾ മുതലായവയും കൂട്ടിക്കലർത്തുന്നതുകൊണ്ട് ഇതിൽ നിന്ന് ഒഴിവാകുന്നതല്ല. വേണമെങ്കിൽ ഈ സൂറത്തു തന്നെ മോദിക്കൊണ്ട് കെട്ടുകളിൽ മന്ത്രിക്കുന്ന അവരുടെ കെടുതലിൽ നിന്നു തന്നെ അവരറിയാതെ അവർ അള്ളാഹുവിൽ ശരണം തേടിയെന്ന് വന്നേക്കും. അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അതേ രൂപത്തിൽ തന്നെ അവർക്ക് പോലും അജ്ഞാതമായ ഏതോ ചില പേരുകൾ വിളിച്ച് പ്രാർത്ഥിക്കലും അർത്ഥം ഗ്രാഹ്യമല്ലാത്ത വാക്കുകൾ ഉരുവിടലും അവരുടെ പതിവാണ്. പിശാചിനെ സേവിക്കുകയും പൂജിക്കുകയും ചെയ്യുന്ന ചില മുസ്ലിം നാമധാരികളായ അവിശ്വാസികൾ തങ്ങളുടെ പൂജാകർമ്മങ്ങളിൽ ചിലപ്പോൾ സൂറത്ത് യാസിൻ പോലെയുള്ള ഖുർആന്റെ ഭാഗങ്ങളും തൗഹീദിന്റെ കലിമയും മറ്റും ഉരുവിട്ടെന്ന് വരും. പാമരന്മാരെ വഞ്ചിക്കുവാൻ വേണ്ടി പിശാജ് ആസൂത്രണം ചെയ്യുന്ന അതിസമർത്ഥമായ പകിട്ടുവിദ്യകളത്രേ ഇതെല്ലാം. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവും അവന്റെ റസൂലും നിർദ്ദേശിച്ചും അനുവദിച്ചും തന്നിട്ടില്ലാത്ത എല്ലാ മന്ത്രതന്ത്രങ്ങളും തെറ്റായതും അവ മൂലം ഏർപ്പെടാവുന്ന കെടുതികൾ വളരെ ഗംഭീരമാകുന്നു. ഇസ്ലാമിൽ മന്ത്രമേയില്ല, എല്ലാ മന്ത്രവും അന്ധവിശ്വാസത്തിൽ നിന്ന് ഉടലെടുത്തതാണ് എന്നിങ്ങനെയുള്ള ചില ചിന്താഗതിക്കാരെയും അഭിപ്രായക്കാരെയും ഇന്ന് കാണാം. ഇത് തികച്ചും തെറ്റായ ഒരു വാദമത്രേ. താഴെ ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ നിന്നും മറ്റും മന്ത്രത്തെ സംബന്ധിച്ച് ഇസ്ലാമിന്റെ യഥാർത്ഥ വിധി എന്തെന്ന് മനസ്സിലാക്കാവുന്നതാകുന്നു. സിഹറിനു യാഥാർത്ഥ്യമില്ല. ഗുണമായോ ദോഷമായോ ഉള്ള എന്തെങ്കിലും ഫലമുണ്ടാക്കുന്ന തരത്തിൽ ഒരു സിഹറുമില്ല. കേവലം മനുഷ്യരെ പകിട്ടാക്കുന്ന ചില ചെപ്പടി വിദ്യകൾക്ക് മാത്രമുള്ള പേരാണ് സിഹർ എന്നിങ്ങനെ ചില അഭിപ്രായങ്ങൾ മുമ്പും ഇപ്പോഴുമുണ്ട്. മുഅ്തസില വിഭാഗക്കാരിൽ നിന്നാണ് ഇതിന്റെ ഉത്ഭവം. വിശദാംശങ്ങളിൽ കുറച്ചൊക്കെ സത്യമുണ്ടെങ്കിലും മൊത്തത്തിൽ ഈ അഭിപ്രായം ഖുർആനും നബിവചനങ്ങൾക്കും എതിരാകുന്നു. ഈ അഭിപ്രായത്തിന്റെ വെളിച്ചത്തിലാണ് കെട്ടുകളിൽ ഊതുന്നവർ അന്നഫാസാത്തി ഫിൽ ഉഖദ് എന്നതിന്റെ വിവക്ഷ ഏഷണിക്കാരാണെന്നും പുരുഷന്മാരെ മയക്കുന്ന സ്ത്രീകളാണെന്നും മുകളിൽ ഉദ്ധരിച്ച വ്യാഖ്യാനങ്ങൾ വാസ്തവത്തിൽ ഉടലെടുത്തിരിക്കുന്നത്. ഇതിനെപ്പറ്റി ഇവിടെ കൂടുതൽ സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. മർഹൂം അല്ലാമ സയ്യിദ് ഖുതുബിന്റെ ഒരു പ്രസ്താവന കൊണ്ട് തൽക്കാലം മതിയാക്കാം. അതിങ്ങനെ സംഗ്രഹിക്കാവുന്നതാണ്: കെട്ടുകളിൽ ഊതുന്നവർ എന്ന് വെച്ചാൽ ബാഹ്യേന്ദ്രിയങ്ങളെയും ആന്തരേന്ദ്രിയങ്ങളെയും കബളിപ്പിക്കുക വഴി ഉപദ്രവ പ്രവർത്തനങ്ങൾ നടത്തുന്ന സിഹറുകാരാകുന്നു. വല്ല നൂലിലോ ഉറുമാലിലോ കെട്ടിട്ടുകൊണ്ട് അവർ അതിൽ ഊതുന്നതാണ്. വസ്തുക്കളുടെ പ്രകൃതിയിൽ മാറ്റം വരുത്തുന്നതോ പുതിയ ഏതെങ്കിലും യാഥാർത്ഥ്യം സൃഷ്ടിക്കുന്നതോ അല്ല സിഹർ. പക്ഷേ മനുഷ്യന്റെ ഇന്ദ്രിയ ശക്തികളെ സിഹറിന്റെ കർത്താവ് ഉദ്ദേശിക്കുന്ന പ്രകാരത്തിൽ അതു കബളിപ്പിച്ചേക്കും. ഇതാണ് മൂസ അലൈഹിസ്സലാം നബിയുടെ കഥയിൽ ഖുർആൻ വിവരിച്ച സിഹർ. സിഹറുകാരുടെ കയറുകളും വടികളും അവരുടെ സിഹർ നിമിത്തം ഓടുന്നതായി അദ്ദേഹത്തിന് തോന്നിക്കപ്പെട്ടിരുന്നുവെന്നും അതിനാൽ അദ്ദേഹത്തിന് മനസ്സിൽ ഭയം തോന്നിയിരുന്നുവെന്നും ഭയപ്പെടേണ്ടതില്ല, താൻ തന്നെയാണ് ഉന്നതൻ എന്ന് അള്ളാഹു പറഞ്ഞുവെന്നും സൂറത്തു ത്വാഹയിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അവരുടെ കയറും വടിയുമൊന്നും സർപ്പമായി മാറിയിട്ടില്ല. മൂസ അലൈഹിസ്സലാം നബിക്കും ജനങ്ങൾക്കും അങ്ങനെ തോന്നുകയാണുണ്ടായത് എന്ന് വ്യക്തമാണ്. അദ്ദേഹത്തിന്റെ മനസ്സിന് അള്ളാഹു സ്ഥൈര്യം നൽകിയതോടുകൂടി ഭയം നീങ്ങി. പിന്നീട് യഥാർത്ഥം തുറന്നു കാണുകയും ചെയ്തു. ഇതാണ് സിഹറിന്റെ സ്വഭാവ പ്രകൃതി. ഇത് നാം സമ്മതിച്ച് സ്വീകരിക്കേണ്ടതാണ്. ഇതനുസരിച്ച് സിഹർ മനുഷ്യരിൽ ചില മാറ്റമുണ്ടാക്കുകയും സിഹറുകാരന്റെ ഹിതപ്രകാരമുള്ള ചില മാറ്റങ്ങൾ മനുഷ്യന്റെ ഇന്ദ്രിയ ശക്തികളിൽ അവൻ ഉളവാക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിനോട് ശരണം തേടേണ്ടുന്ന കെടുതൽ തന്നെയാണിത്. സിഹറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ അതിർത്തിയിൽ നിലയുറപ്പിക്കുക. ഫി ലിലാലിൽ ഖുർആൻ. വസ്തുക്കളുടെ പ്രകൃതിയിൽ മാറ്റം വരുത്തുകയോ പുതിയ വസ്തുക്കൾക്ക് യാഥാർത്ഥ്യം നൽകുകയോ സിഹർ കൊണ്ട് സാധ്യമല്ല. എങ്കിലും മനുഷ്യന്റെ മനസ്സിലും കാഴ്ച, കേൾവി മുതലായവയിലും വഞ്ചനാപരമായ മാറ്റമുണ്ടാക്കി ഉപദ്രവം ചെയ്യുവാൻ സിഹർ കാരണമാണെന്നത്രേ ഈ ഉദ്ധരണിയുടെ ചുരുക്കം. ജനങ്ങൾക്കിടയിൽ പിണക്കവും വഴക്കും ഉണ്ടാക്കുക, ചില മനുഷ്യ പിശാചുക്കളിൽ ദിവ്യത്വവും അസാധാരണമായ കഴിവും ഉള്ളതായി തെറ്റിദ്ധരിപ്പിക്കുക മുതലായ പല നാശങ്ങളും അതുകൊണ്ടുണ്ടായിത്തീരുന്നു. ഇന്ദ്രജാലം, ആഭിചാരം, മായവിദ്യ, ജാലം, കൺകെട്ട്, ചെപ്പടിവിദ്യ എന്നൊക്കെ പറയുന്നത് സിഹറിന്റെ ഇണങ്ങളിൽ പെട്ടതത്രേ. മനുഷ്യനെ മൃഗമാക്കുക, കല്ല് സ്വർണമാക്കി മാറ്റുക പോലെയുള്ള കഴിവുകൾ സിഹറിനുണ്ടെന്ന ധാരണ തികച്ചും മൗഢ്യവും അടിസ്ഥാനമില്ലാത്തതുമാകുന്നു. പക്ഷേ അതുകൊണ്ട് സിഹറിന്റെ എല്ലാ ഇനങ്ങളെയും അവ മൂലം എന്തെങ്കിലും ദോഷം സംഭവിക്കുന്നതിനെയും നിഷേധിക്കുവാൻ സാധ്യമല്ല. നേരെ മറിച്ച് സിഹറിന്റെ ഇനത്തിൽപ്പെട്ടതായി അറിയപ്പെടുന്നതിലൊന്നും തന്നെ ഒരു യാഥാർത്ഥ്യവുമില്ലെന്ന ധാരണയും ശരിയല്ല. ഇതാണ് വാസ്തവം. 4. വമിൻ ശരി ഹാസിദിൻ ഇദാ ഹസദ്. അസൂയക്കാരൻ അസൂയ വെക്കുമ്പോഴുണ്ടാകുന്ന കെടുതിയിൽ നിന്നും മറ്റുള്ളവർക്ക് വല്ല നന്മയും കൈവരുന്നതിലുള്ള അതൃപ്തിയാണ് അസൂയ. മറ്റുള്ളവരുടെ നന്മ മൂലം തനിക്കൊന്നും നഷ്ടപ്പെടാനില്ലെങ്കിലും അസൂയക്കാരന് അത് സഹിക്കുവാൻ സാധിക്കയില്ല. അങ്ങനെ അവൻ അവർക്ക് തുരങ്കം വെക്കുവാനും അവരെ അബദ്ധത്തിൽ ചാടിക്കുവാനും തന്നാലാകുന്ന കുതന്ത്രങ്ങളും ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കും. സമനിലക്കാരെന്ന് കരുതപ്പെടുന്നവർ തമ്മിലാണ് അസൂയക്ക് കൂടുതൽ സ്ഥാനമുണ്ടാകുക. സാധാരണക്കാരെ അപേക്ഷിച്ച് യോഗ്യതയും സ്ഥാനമാനമുള്ളവർക്കിടയിലും കൂടുതലായി കാണാം. ഭൗതിക നന്മകളിൽ മാത്രമല്ല മതപരവും പാരത്രികവുമായ കാര്യങ്ങളിലും അസൂയ ഉണ്ടാകാറുണ്ട്. വ്യക്തികൾ തമ്മിലെന്ന പോലെ സമൂഹങ്ങളും സമുദായങ്ങളും രാഷ്ട്രങ്ങളും തമ്മിലും അസൂയ പിടിപെടും. യൂസുഫ് അലൈഹി വസ്സലാം നബിയുടെ സഹോദരന്മാർ അദ്ദേഹത്തെ കിണറ്റിലിട്ടതും ഒരു നീണ്ടകാലം അക്ഷമയോടെ തങ്ങൾ കാത്തുകൊണ്ടിരുന്ന പ്രവാചകൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അദ്ദേഹം അറബികളിൽപ്പെട്ട ആളാകെക്കൊണ്ട് വേദക്കാർ ഇസ്ലാമിന്റെ ശത്രുക്കളായി മാറിയതും അസൂയ കൊണ്ടായിരുന്നു. എന്നിരിക്കെ അസൂയ നിമിത്തം നേരിടുന്ന ആപത്തുകൾ അതിഭയങ്കരമാണെന്ന് ഊഹിക്കാമല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനി ചരമം പ്രാപിച്ച രോഗത്തിൽ അവിടുന്ന് ഇഖ്ലാസ്, ഫലഖ്, നാസ് എന്നീ മൂന്ന് സൂറത്തുകൾ അഥവാ അൽ മുഅവ്വിദാത്ത് ഓതി ദേഹത്തിൽ ഊതിയിരുന്നുവെന്നും രോഗം ശക്തിയായപ്പോൾ താൻ അവ ഓതി തിരുമേനിയുടെ കയ്യിൽ ഊതി ആ കൈകൊണ്ട് തടവിക്കൊടുക്കാറുണ്ടായിരുന്നുവെന്നും ആയിഷ റളിയല്ലാഹു അൻഹ പ്രസ്താവിച്ചതായി ബുഖാരിയും മുസ്ലിമും റഹ്മത്തുല്ലാഹി അലൈഹിമ രേഖപ്പെടുത്തിയിരിക്കുന്നു. രോഗികളെ ഈ സൂറത്തുകൾ ഓതി മന്ത്രിക്കാമെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. അനുവദനീയമെന്നും അനുവദനീയമല്ലാത്തതെന്നും വ്യത്യാസം കാണാതെ ഇസ്ലാമിൽ മന്ത്രത്തിനു സ്ഥാനമേ ഇല്ലെന്ന് ചിലർ പറയാറുള്ളത് ശരിയല്ലെന്ന് ഈ ഹദീസും ഇതുപോലെയുള്ള മറ്റു പല ഹദീസുകളും സംശയത്തിനിടമില്ലാത്ത വിധം സ്പഷ്ടമാക്കുന്നു. ഹദീസുകളിൽ വന്നിട്ടുള്ള മന്ത്രങ്ങൾ പരിശോധിച്ചാൽ അവയെല്ലാം കേവലം അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനകളാണെന്ന് കാണാവുന്നതാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഈ ഹദീസിന്റെ വ്യാഖ്യാന വേളയിൽ ബുഖാരിയുടെ വ്യാഖ്യാതാവായ ഇമാം അസ്ഖലാനി റഹിമഹുള്ള ചെയ്ത ഒരു പ്രസ്താവന അറിയുന്നത് ഇവിടെ പ്രയോജനകരമായിരിക്കും. അദ്ദേഹം ആ പ്രസ്താവന ഇങ്ങനെ ആരംഭിക്കുന്നു. തിർമദിയും നസായിയും റഹ്മത്തുള്ളാഹി അലൈഹിമ നിവേദനം ചെയ്തിരിക്കുന്നു, മുഅവ്വിദാത്ത് അഥവാ സൂറത്ത് ഇഖ്ലാസും ഫലക്കും നാസും അവതരിക്കുന്നതുവരെ നബി സല്ലല്ലാഹു അലൈഹി സല്ലമ ജിന്നുകളിൽ നിന്നും മനുഷ്യന്റെ കണ്ണേറിൽ നിന്നും അള്ളാഹുവിനോട് ശരണം തേടാറുണ്ടായിരുന്നു. പിന്നീട് അവ ആ സൂറത്തുകൾ സ്വീകരിക്കുകയും മറ്റുള്ളവ അഥവാ മറ്റു വാചകങ്ങളിലുള്ള ശരണം തേടൽ വിട്ടുകളയുകയും ചെയ്തു. അനന്തരം അസ്ഖലാനി റഹിമഹുല്ല ഇങ്ങനെ തുടരുന്നു, മറ്റുള്ള തഅവ്വുദ് അഥവാ ശരണം തേടലുകളൊന്നും പാടില്ലെന്ന് ഈ ഹദീസ് കൊണ്ടുവരുന്നില്ല. പക്ഷേ ഇവ കൊണ്ടുള്ള തേട്ടമാണ് കൂടുതൽ നല്ലത്. ഇവയല്ലാത്തത് കൊണ്ടുള്ള ശരണം തേടൽ ഉണ്ടായിട്ടുണ്ട് താനും. എല്ലാവിധ കെടുതികളിൽ നിന്നുമുള്ള രക്ഷ തേടൽ മൊത്തത്തിലും വിശദ രൂപത്തിലും ഈ രണ്ട് സൂറത്തുകളിൽ അടങ്ങിയിരിക്കുന്നതാണ് തിരുമേനി അവ കൊണ്ട് മതിയാക്കുവാൻ കാരണം. മൂന്ന് നിബന്ധനകൾ ഒത്തുവന്നാൽ മന്ത്രങ്ങൾക്ക് വിരോധമില്ലെന്നുള്ളതിൽ പണ്ഡിതന്മാർ യോജിച്ചിരിക്കുന്നു. ഒന്ന്, അള്ളാഹുവിന്റെ വാക്യമോ അവന്റെ നാമങ്ങളോ അവന്റെ ഗുണവിശേഷങ്ങളോ കൊണ്ടായിരിക്കുക. രണ്ട്, അറബി ഭാഷയിലോ അർത്ഥം അറിയാവുന്ന മറ്റു ഭാഷയിലോ ആയിരിക്കുക. മൂന്ന്, ഫലം ചെയ്യുവാൻ മന്ത്രത്തിന് സ്വയം ശക്തിയില്ല, അള്ളാഹു മാത്രമാണ് ഫലം നൽകുന്നവൻ എന്ന വിശ്വാസം ഉണ്ടായിരിക്കുക. ഫതുഹുൽ ബാരി. മന്ത്രങ്ങൾ അറബിയിലോ അർത്ഥം അറിയാവുന്ന ഭാഷയിലോ ആയിരിക്കണമെന്ന് അസ്ഖലാനി റഹിമഹുല്ല പറഞ്ഞുവല്ലോ. അറബി അറിയാത്തവരെ സംബന്ധിച്ച് മന്ത്രം അറബിയിലായാൽ മതി എന്ന് ഇതിനർത്ഥമാക്കിക്കൂടാ. അറബികളെ സംബന്ധിച്ചാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അറബികൾക്ക് ആ ഭാഷ അറിയാതിരിക്കയില്ലല്ലോ. പക്ഷേ മന്ത്രിക്കുന്ന വാക്യങ്ങൾ ഖുർആനിലോ ഹദീസിലോ ഉള്ളതാണെങ്കിൽ അർത്ഥം അറിയാത്തവർക്കും അതുപയോഗിക്കുന്നതിന് വിരോധമില്ല. എങ്കിലും ശരിയായ ഫലം ലഭിക്കുവാൻ അർത്ഥം അറിഞ്ഞിരിക്കൽ ആവശ്യമാണ് താനും. മന്ത്രങ്ങൾ അർത്ഥം അറിയുന്നതോ ഖുർആനിലോ ഹദീസിലോ വന്നതോ ആയിരിക്കണമെന്ന് നിബന്ധന ഉണ്ടാവാൻ പ്രധാന കാരണം സാധാരണ മന്ത്രങ്ങളിൽ കുറ്റകരമോ അനിസ്ലാമികമോ ആയ ഭാഗങ്ങളുണ്ടാകാറുണ്ടെന്നുള്ളതാണ്. അഥവാ ഇല്ലെന്ന് വന്നാൽ പോലും അർത്ഥം അറിയാത്ത വാക്കുകൾ ഉരുവിടുന്നതിൽ എന്താണ് പ്രയോജനമുള്ളത്? അസ്ഖലാനി റഹിമഹുല്ല ചൂണ്ടിക്കാട്ടിയതുപോലെ സൂറത്ത് ഫലക്കിലും നാസിലും ഉള്ളതല്ലാത്ത മറ്റു വാചകങ്ങൾ ഉപയോഗിച്ച് ശരണം തേടുകയോ മന്ത്രിക്കുകയോ ചെയ്യുന്നതിന് വിരോധമില്ലെന്നും വിരോധിക്കപ്പെട്ടിരിക്കുന്നത് ഏത് തരത്തിലുള്ള മന്ത്രങ്ങളാണെന്നും താഴെ ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പ്രസ്താവിക്കുന്നു, ഞങ്ങൾ ജാഹിലിയത്തിൽ അഥവാ ഇസ്ലാമിന് മുമ്പ് മന്ത്രം നടത്താറുണ്ടായിരുന്നു. ഞങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് അതിനെപ്പറ്റി അവിടുന്ന് എന്താണ് അഭിപ്രായപ്പെടുന്നത് എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, നിങ്ങളുടെ മന്ത്രം എനിക്ക് കാട്ടിത്തരുവീൻ, ഞാൻ ഒന്ന് പരിശോധിക്കട്ടെ. മന്ത്രത്തിൽ ശിർക്കൊന്നുമില്ലെങ്കിൽ അതിന് തിരക്കേടില്ല. മുസ്ലിം. ഇസ്ലാമിന് മുമ്പുണ്ടായിരുന്ന മന്ത്രങ്ങൾ ശിർക്കു കലർന്നതായിരുന്നത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് മറ്റൊരു ഹദീസിൽ തിരുമേനി ഇങ്ങനെ പ്രസ്താവിച്ചിരിക്കുന്നതും, നിശ്ചയമായും മന്ത്രവാദങ്ങളും തമീമത്തുകളും തിവലത്തും ശിർക്കാകുന്നു. കാവലിനും രക്ഷയ്ക്കും വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഉറുക്ക് കവചം മുതലായവയാണ് തമീമത്തും തിവലത്തും അഥവാ അത്തിവലത്തുവ തമായും. ഇതിന്റെ മുമ്പുദ്ധരിച്ച ഹദീസിലും മറ്റും അനുവദിച്ചതല്ലാത്ത എല്ലാ തരം മന്ത്രങ്ങളും ഉറുക്ക് കവചം ഐക്കൽ മുതലായ എല്ലാ ശരണവകുപ്പുകളും അനുവദനീയമല്ലാത്തതാണെന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ. ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്നിവർക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം ശരണം തേടിയിരുന്നതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചിരിക്കുന്നു. ഉഈദുകുമ ബി കലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ഷൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. സാരം, എല്ലാ പിശാചിൽ നിന്നും എല്ലാ വിഷജന്തുക്കളിൽ നിന്നും ദുഷ്ടക്കണ്ണുകളിൽ നിന്നും അള്ളാഹുവിന്റെ പരിപൂർണ വചനങ്ങൾ മുഖേന ഞാൻ നിങ്ങൾക്ക് ശരണം തേടുന്നു. എന്നിട്ട് തിരുമേനി ഇങ്ങനെ പറയുകയും ചെയ്തിരുന്നു, നിങ്ങളുടെ പിതാവ് അഥവാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ മക്കളായ ഇസ്മായിലിനും ഇസ്ഹാക്കിനും അലൈഹിമുസ്സലാം ഇപ്രകാരം ശരണം തേടിയിരുന്നു. ബുഖാരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി രോഗികളെ മന്ത്രിച്ചിരുന്ന ഒരു പ്രാർത്ഥന ഇതാണ്, അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബാസ് വശ്ഫിഹി അന്തശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമ. മുത്തഫഖുൻ അലൈഹി. സാരം, അള്ളാഹുവെ മനുഷ്യരുടെ റബ്ബെ വിഷമം നീക്കിത്തരണമേ, ഇവനെ സുഖപ്പെടുത്തുകയും വേണമേ, നീയാണ് സുഖപ്പെടുത്തുന്നവൻ, നീ നൽകുന്ന സുഖമല്ലാതെ സുഖമില്ല, യാതൊരു രോഗവും അവശേഷിക്കാത്തവണ്ണം സുഖം നൽകണമേ. ബുഖാരി മുസ്ലിം. മാതൃകയ്ക്കു വേണ്ടി മാത്രം ഉദ്ധരിച്ച ഈ നബിവചനങ്ങളിൽ നിന്ന് മന്ത്രത്തെയും ശരണം തേടുന്നതിനെയും സംബന്ധിച്ച് ഇസ്ലാമിന്റെ നിലപാട് എന്താണെന്ന് ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതാണ്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇതുവരെ നാം കേട്ടത് തഫ്സീർ അമാനി. സൂറത്തുൽ ഫലക്കിലെ രണ്ടാം ഭാഗമാണ് ഇന്നത്തെ തഫ്സീർ അമാനിയിലൂടെ നാം ശ്രവിച്ചത്.
4: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
0: ഖുർആൻ പഠനം സാർവത്രികമാക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്നു ഹൃദയ വസന്തം. ഇന്ന് സൂറ സ്വാഫാത്തിലെ 50, 51, 52 വചനങ്ങളാണ് ഇന്ന് നാം പഠിക്കാൻ പോകുന്നത്. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
5: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. فأقبل بعضهم على بعض يتساءلون. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്ത് സ്വാഫാത്തിലെ 50-ാമത്തെ വചനമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത്. ആ വചനവുമായി ബന്ധപ്പെട്ട് മറ്റു ചില കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. فَأَقْبَلَ بَعْضُهُمْ عَلَى بَعْضٍ يَتَسَاءَلُونَ. അവർ പരസ്പരം അഭിമുഖമായിരുന്നു കൊണ്ട് സംസാരിക്കുന്നതാകുന്നു. ആ സംസാരത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചത്. അത് പറയുന്നിടത്ത് മുഫസ്സിലുകൾ പറയുന്ന കാര്യം, അവർ സന്തോഷകരമായ സംസാരത്തിൽ ഏർപ്പെടും. അവർ സംസാരിക്കുന്ന കാര്യം ഭൂമിയിൽ തങ്ങൾ അനുഭവിച്ച, തങ്ങൾ ചെയ്തിരുന്ന കാര്യങ്ങളെക്കുറിച്ചും അതേപോലെ തന്നെ തങ്ങൾക്ക് അനുഭവപ്പെട്ട വളരെ സന്തോഷകരമായ കാര്യങ്ങളെക്കുറിച്ചുമായിരിക്കും എന്നാണ് മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുന്നത്. അതായത് മാദാ ഹസ്വല ലനാ ഫി ദുനിയാ വകൈഫ വസ്വല ഇലാ ഹാദിഹി നിഅമ ഞങ്ങൾ എന്തൊക്കെയാണ് ദുനിയാവിൽ വെച്ച് ചെയ്തിരുന്നത്, എങ്ങനെയാണ് ഈ സ്വർഗലോകത്തേക്ക് തങ്ങൾക്ക് എത്താൻ സാധിച്ചത്. ഈ കാര്യങ്ങൾ അവർ അയവിറക്കും. അതാണ് അവർ സംസാരിക്കുമെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നു, യുഖ്ബിറു തആല അൻ അഹ്ലിൽ ജന്ന, അല്ലാഹു സ്വർഗക്കാരെക്കുറിച്ച് പറയുന്നു, അന്നഹു അഖ്ബല ബഅദുഹും അലാ ബഅദി യതസാഅലൂൻ, ഐ അൻ അഹ്വാലിഹിം, തങ്ങളുടെ അവസ്ഥയെക്കുറിച്ചാണ് അവർ സംസാരിക്കുക. വകൈഫ കാനു ഫി ദുനിയ, എങ്ങനെയായിരുന്നു തങ്ങൾ ദുനിയാവിൽ ജീവിച്ചിരുന്നത്. وَمَاذَا كَانُوا يُعَانُونَ فِيهَا, എന്തൊക്കെയാണ് ദുനിയാവിൽ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഈ സ്വർഗത്തിലേക്ക് തങ്ങൾക്ക് എത്താൻ സാധിച്ചത്. وَذَالِكَ مِنْ حَدِيثِهِمْ عَلَى شَرَابِهِمْ وَاجْتِمَاعِهِمْ فِي تَنَادُمِهِمْ وَعِشْرَتِهِمْ فِي مُجَالِسِهِمْ. ആ സംസാരം തങ്ങളുടെ പാനീയത്തെക്കുറിച്ചും തങ്ങളുടെ ഭക്ഷണത്തെക്കുറിച്ചും തങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്ന കാര്യത്തെക്കുറിച്ചുമൊക്കെ അവർ സംസാരിക്കും. വഹും ജുലൂസുൻ അലസ്സുറുരി വൽഖദമു ബൈന ഐദീഹിം. ആ സംസാരവേള എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടുകൂടി അവർ ചാരു കട്ടിലുകളിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കും. അവരുടെ അടുക്കൽ സ്വർഗീയ ഭൃത്യന്മാർ അവരുടെ ചുറ്റുമുണ്ടായിരിക്കും. യസ് ഔന വയജീഊന ബികുല്ലി ഖൈരിൻ അളീമിൻ മിൻ മആകിരിൻ വമശാരിബ്. ആവശ്യമുള്ള ഭക്ഷ്യപദാർത്ഥങ്ങളും പാനീയങ്ങളും അവർക്ക് നൽകിക്കൊണ്ടിരിക്കും. വമലാബിസിൻ വഗൈരി ദാലിക്, അതേപോലെ തന്നെ ഏറ്റവും സുന്ദരമായ വസ്ത്രങ്ങളും മറ്റു വസ്തുക്കളും. മിമ്മ ലാ ഐനുൻ റഅത് വലാ ഊദുനുൻ സമിഅത് വലാ ഖത്റ അലാ ഖൽബി ബശർ, ഇന്നേവരെ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരാൾക്കും മനസ്സിൽ ഭാവനയിൽ പോലും കൊണ്ടുവരാൻ സാധിക്കാത്ത അത്തരം വസ്തുക്കളായിരിക്കും, അത്തരത്തിലുള്ള സ്വർഗീയമായ സൗകര്യങ്ങളായിരിക്കും സ്വർഗവാസികൾക്ക് നൽകപ്പെടുക. ആ കാര്യങ്ങൾ സന്തോഷപൂർവ്വം അവർ പരസ്പരം അഭിമുഖമായിരുന്നു കൊണ്ട് സംസാരിക്കുമെന്നാണ് 50-ാമത്തെ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കിയത്. തുടർന്ന് 51-ാമത്തെ വചനം, قال قائل منهم إني كان لي قرين. قال قائل منهم
6: അവരിൽ നിന്നും ഒരു വക്താവ് പറയും, ഇന്നി തീർച്ചയായും ഞാൻ കാനലി ഖരീൻ, എനിക്കൊരു ചങ്ങാതിയുണ്ടായിരുന്നു, ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. ആ ചങ്ങാതിയെക്കുറിച്ച്, ആരാണ് ആ കൂട്ടുകാരൻ എന്നതിനെക്കുറിച്ച് മുഫസ്സിരീങ്ങൾ പല അഭിപ്രായങ്ങളും പറഞ്ഞത് കാണാൻ സാധിക്കും. അഥവാ ഹുവർ റജുലുൽ മുഷ്രിക്കു യകൂനു ലഹു സാഹിബുൻ മിൻ അഹ്ലിൽ ഈമാനി ഫി ദുനിയാ, ഈ തനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു എന്ന് പറയുന്ന ആ വിശ്വാസിയുടെ കൂട്ടുകാരൻ അത് മുശ്രിക്കായൊരു മനുഷ്യനായിരുന്നു. പക്ഷേ ദുനിയാവിൽ ഈ വിശ്വാസി അയാളുടെ കൂടെ പല വിഷയത്തിനും പങ്കാളിയായിരുന്നു, കൂട്ടുകൂടിയിരുന്നു. ആ പദപ്രയോഗത്തിൽ നിന്ന് ദുനിയാവിൽ മുസ്ലിങ്ങളല്ലാത്ത ആളുകളുമായിട്ടുള്ള യാതൊരു ബന്ധവും നമുക്ക് പാടില്ല എന്ന് പറയുന്നത് ഈ വചനത്തിന് എതിരാകുന്നു എന്നത് ചില മുഫസ്സിരീങ്ങൾ എടുത്തു പറഞ്ഞത് കാണാൻ സാധിക്കും. കാരണം സ്വർഗാവകാശിയായ വ്യക്തിയാണ് സ്വർഗത്തിൽ വെച്ചുകൊണ്ട് സംസാരിക്കുന്നത്. തൻ്റെ കൂട്ടുകാരൻ അവൻ നരകാവകാശിയായി, അവൻ നരകത്തിലെത്തിപ്പെട്ടു എന്ന കാര്യം തൻ്റെ കൂട്ടുകാരോട് സ്വർഗത്തിൽ വെച്ച് സംസാരിക്കുന്നത്. മറ്റൊന്ന്, ഇമാം മുജാഹിദ് റഹ്മത്തുള്ളാഹി പറയുന്നു, യഅനി ഷൈത്താനൻ,

മാലിക്, അതായത് ധനത്തിൻ്റെ കാര്യത്തിലും യാത്രയിലുമൊക്കെ തൻ്റെ കൂട്ടുകാരനായ മനുഷ്യനെക്കുറിച്ചാണ് തനിക്കൊരു കരീനുണ്ടായിരുന്നു, കൂട്ടുകാരനുണ്ടായിരുന്നു എന്ന് സ്വർഗാവകാശിയായ വ്യക്തി പറയുന്നത് എന്നാണ്. വലൈസൽ മുറാദു ബിദാലിക അസ്സുഹ്ബ അല്ലത്തി തസ്തൗജിബു അൽ മുവാലാത്തു അവിൽ മഹബ്ബ. ഈ കരീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ അടുത്ത ബന്ധം സ്ഥാപിക്കാൻ പാടില്ലാത്ത ഒരു വ്യക്തി, അത്തരത്തിലൊരു വ്യക്തിയെക്കുറിച്ചല്ല. അല്ലെങ്കിൽ വളരെ അടുത്ത് ബന്ധം സ്ഥാപിച്ചിരുന്ന, മുവാലാത്ത് കാണിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം എന്ന അർത്ഥത്തിലല്ല. മറിച്ച് സാധാരണഗതിയിൽ കൂട്ടുകൂടിയിരുന്ന, യാത്ര പോയിരുന്ന, അതേപോലെ തന്നെ സാമ്പത്തികമായ ഇടപാടുകൾ നടത്തിയിരുന്ന ഒരു വ്യക്തി എന്ന അർത്ഥത്തിലുള്ള കരീനാകുന്നു. അതാണ് തനിക്ക് ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ കരീൻ കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുന്നു. അതേപോലെ തന്നെ ഖാല ഖായിലു മിൻഹും, അവരിൽ ഒരു വക്താവ് പറഞ്ഞു, ഇന്നി കാനലി ഖരീൻ, തീർച്ചയായും എനിക്കൊരു കൂട്ടുകാരൻ, ഒരു ചങ്ങാതിയുണ്ടായിരുന്നു. മറ്റു ചില മുഫസ്സിരീങ്ങൾ പറയുന്നു സ്വാഹിബുൻ വസ്വദീഖുൻ മുൽഹിദുൻ. ഒരു ചങ്ങാതി എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടുകാരൻ, ആ കൂട്ടുകാരൻ മുൽഹിദുൻ, നിരീശ്വരവാദിയായിരുന്നു. ലാ യുഅ്മിനു ബില്ലാഹിൽ അളീം, അവൻ മഹാനായ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നില്ല. വലാ യുസദ്ദിഖു ബിയൗമിദ്ദീൻ, അതേപോലെ തന്നെ പ്രതിഫല നാളിൽ അവൻ വിശ്വസിച്ചിരുന്നില്ല. വകാന ദായിമൻ യുൽഖി അലയ്യ ശുകൂക്, അവൻ നിരന്തരമായി എന്നിലേക്ക് ആശയക്കുഴപ്പങ്ങൾ ഇട്ടുതരുമായിരുന്നു. വശുബുഹാത്ത്, അതേപോലെ തന്നെ സംശയങ്ങളും ഇട്ടുതരുമായിരുന്നു. യുരീദു അൻ യുഫ്തിനി യുഫ്തിനിനി ഫീ ദീനി, എന്റെ മതത്തിൽ ഫിത്രയുണ്ടാക്കാൻ, എന്നിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ അവൻ ഉദ്ദേശിച്ചിരുന്നു. അത്തരത്തിലൊരു കൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, അത്തരത്തിലുള്ള കൂട്ടുകാർ തീർച്ചയായും തൻ്റെ കൂട്ടുകാരനെ തൻ്റെ നിർമ്മതവാദത്തിലേക്കും നിരീശ്വരത്വത്തിലേക്കും അതേപോലെ തന്നെ ഷിർക്കിലേക്കും ഒക്കെയാണ് നയിച്ചു കൊണ്ടുപോവുക. തന്നിമിത്തം ആ കൂട്ടുകാരൻ്റെ കൂടെ നരകാവകാശിയാകേണ്ടി വരും എന്നത് ഈ വചനം നമുക്ക് നൽകുന്നൊരു മുന്നറിയിപ്പ് കൂടിയാകുന്നു. 52-ാമത്തെ വചനം, യഖൂലു അഇന്നക ലമിനൽ മുസദ്ദിഖീൻ. യഖൂലു, അവൻ പറയും, അവൻ പറയുമായിരുന്നു, അഇന്നക, നീയാണോ, ലമിനൽ മുസദ്ദിഖീൻ, സത്യപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണോ, വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ട ആൾ തന്നെയാണോ? അവൻ സത്യം ചെയ്തുകൊണ്ടാണ് ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ സത്യം ചെയ്യൽ അവിടെ ഉറപ്പിച്ചു പറയുന്നത്, നീ അങ്ങനത്തെ ആൾ തന്നെയാണോ എന്ന് പറയുന്നത് ആശ്ചര്യപൂർവമാണ്. ഒരല്പം അത്ഭുതത്തോടു കൂടിയാണ് അവൻ ചോദിക്കുന്നതെന്ന് മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുന്നു. അഇന്നക, തീർച്ചയായും നീ ആണോ, ലമിനൽ മുസദ്ദിഖീൻ, സത്യപ്പെടുത്തുന്നവരിൽപ്പെട്ട ആൾ തന്നെയാണോ? ഇത്തരത്തിലുള്ള സംസാരങ്ങൾ പലപ്പോഴും വിശ്വാസികളെ പുച്ഛിക്കാൻ, അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന ആളുകളെ ആ വിശ്വാസകാര്യങ്ങൾ അബദ്ധജടിലമാണ് എന്ന് പറയാൻ വേണ്ടി അത്തരത്തിൽ ആശ്ചര്യപൂർവം അവർ സംസാരിക്കും എന്നത് സൂചിപ്പിക്കുന്നതാകുന്നു. യഖൂലു കൈഫ തുസദ്ദിഖു ബിൽ ബഅസി അല്ലദീ ഹുവ ഫീ ഗായത്തിൽ ഇസ്തിഗ്റാബ്. അല്ലാമ സഅദി റഹ്മത്ത് പറയുകയാണ്, ഈ ചോദ്യം, മരണശേഷമൊരു ജീവിതമെന്നത് അസംഭവ്യമാണ്, അത് സംഭവിക്കുകയില്ല എന്ന തരത്തിലാണ് ഈ മനുഷ്യൻ ചോദിക്കുന്നത് എന്നാണ് വ്യക്തമാക്കുന്നത്. ഇബ്നു ഖസീർ അഹമ്മദ് പറയുന്നു, അഅൻത തുസദ്ദിഖു ബിൽ ബഅസി വന്നുഷൂരി വൽ ഹിസാബി വൽ ജസാ. നീ മനുഷ്യ കൂട്ടുകാരനോട് ചോദിക്കുകയാണ്, നീ മരണാനന്തരമുള്ള ജീവിതത്തെയും ഉയർത്തെഴുന്നേൽപ്പിനെയും പ്രതിഫലത്തെയും വിചാരണയും ഒക്കെ സത്യപ്പെടുത്തുകയാണോ? യഅനി യഖൂലു ദാലിക അലാ വജ്ഹി തഅജ്ജുബി വത്തക്സീബി വൽ ഇസ്തിബ്ആദി വൽ കുഫ്രി വൽ ഇനാദ്. സ്വർഗാവകാശിയായ ആ മനുഷ്യന്റെ കൂട്ടുകാരൻ
നിരീശ്വര

0: ആദിയായ കൂട്ടുകാരൻ ആ മനുഷ്യന്റെ ചോദ്യം അത് ആശ്ചര്യപൂർവകമാകുന്നു, നിഷേധത്തോടുകൂടിയാകുന്നു. ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുകയില്ല എന്ന തരത്തിലാകുന്നു. അതുപോലെ തന്നെ ധിക്കാരപരമായ ചോദ്യമാകുന്നു. ഇത് നമുക്കും ഒരുപാട് പാഠങ്ങൾ നൽകുന്ന കാര്യമാണ്. നമ്മളുടെ വിശ്വാസത്തെ ഒരാൾ ചോദ്യം ചെയ്യുമ്പോൾ, അതിനെ സമൂഹത്തിൽ വച്ച് പരിഹസിക്കുമ്പോൾ, സ്വാഭാവികമായി നമ്മുടെ മനസ്സിൽ പോലും ഒരൽപ്പം സംശയം ജനിക്കാൻ, ഒരൽപ്പം ആശയക്കുഴപ്പമുണ്ടാകാൻ അത്തരം ചോദ്യങ്ങൾ, അത്തരം സംസാരങ്ങൾ കാരണമായി തീരും എന്നതാണ്. എന്നാൽ കൃത്യമായ യഥാർത്ഥമായ അറിവ് അള്ളാഹുവിനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും അതേപോലെ തന്നെയുള്ള കാര്യങ്ങളെക്കുറിച്ചുമുള്ള വളരെ കൃത്യമായ അറിവുകൾ, ആര് എന്ത് ചോദ്യങ്ങൾ ഉന്നയിച്ചാലും നമ്മുടെ വിശ്വാസത്തിൽ ഒരൽപ്പം പോലും സംശയമുണ്ടാക്കാൻ അത് കാരണമാവുകയില്ല എന്നത് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണ്. ഏതെങ്കിലും വ്യക്തികൾ ഏതെങ്കിലും ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് മതിപ്പ് നഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും അത് അറിവിൻ്റെ കുറവാണ്. അള്ളാഹുവിലും പരലോകത്തിലുമുള്ള വിശ്വാസത്തിൻ്റെ അതിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവിൻ്റെ പോരായ്മയാണെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഫലൈസ കുല്ലു ഖരീനിൽ ഇൻസാനി നാസിഹൻ ലഹു. അതേപോലെ തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ എല്ലാ കൂട്ടുകാരും, ഒരു മനുഷ്യൻ്റെ എല്ലാ കൂട്ടുകാരും അവനോട് ഗുണകാംക്ഷ പുലർത്തുന്നവരാണ് എന്ന് വിശ്വസിക്കാൻ പാടില്ല. ബിദലീലി ഹാദാ, ഈ ആയത്താണതിന് തെളിവ്. അല്ലേ, കൂടെ കൂടിയിരുന്ന, ഒന്നിച്ച് യാത്ര പോയിരുന്ന, അങ്ങനെ പല കാര്യത്തിലും ഒന്നിച്ച് പങ്കെടുത്ത കൂട്ടുകാരൻ, ആ കൂട്ടുകാരനാണ് വിശ്വാസിയായ തൻ്റെ കൂട്ടുകാരനോട് ചോദിക്കുന്നത്, നീ ഇപ്പോഴും ആ പഴഞ്ചൻ വിശ്വാസത്തിൽ തന്നെയാണോ എന്ന് ചോദിക്കുന്നത്. യഖൂലു അഇന്നക ലമിനൽ മുസദ്ദിഖീൻ. അതുകൊണ്ട് മുഫസ്സിരീങ്ങൾ പറയുന്നു, ഫഹ്സറിൽ ഖുറനാ, അത്തരം കൂട്ടുകാരെ നമ്മൾ കരുതിയിരിക്കണം. അത്തരം കൂട്ടുകാരെക്കുറിച്ച് നമ്മൾ ജാഗ്രത പാലിക്കണം. ലാ തർക്കനു ഇലൈഹിം, അവരോട് അവരിലേക്ക് ചായ്വ് കാണിക്കാൻ പാടില്ല. ഇല്ലാ ബഅദ അൻ തഅരിഫ സിദ്ഖ നുസ്ഹിഹിം, അവരുടെ ഗുണകാംക്ഷയും അവരുടെ ഉപദേശവും അത് എത്രമാത്രം സത്യമാണ്, എത്രമാത്രം യാഥാർത്ഥ്യമാണ് എന്ന് നോക്കിയിട്ടല്ലാതെ. വ മവദ്ദതിഹിം, അതേപോലെ അവർ കാണിക്കുന്ന സ്നേഹപ്രകടനവും അതെത്ര ഗുണകാംക്ഷയോടുകൂടിയാണ്, എത്ര ആത്മാർത്ഥമാണ് എന്ന് നോക്കിയിട്ടല്ലാതെ. ഫൽ ഇൻസാനു മദനിയുൻ ബിത്വബഇ ലാ ബുദ്ദലിൽ ഇൻസാനി മിൻ ഖരീനിൻ വ സാഹിബിൻ യഷ്കു ഇലൈഹി ഉമൂറഹു വ യുഫ്ലി ഇലൈഹി ബി അസ്രാരിഹി വ യസ്തശീറുഹു ഫീ ഉമൂരിഹി. മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്. അതുകൊണ്ട് തന്നെ തനിക്ക് കൂട്ടുകാരുണ്ടാകും, തൻ്റെ രഹസ്യങ്ങൾ കൈമാറുന്ന അടുത്ത ആളുകളുണ്ടാകും, തൻ്റെ കാര്യങ്ങൾ കൂടി ആലോചിക്കുന്ന തൻ്റെ ചങ്ങാതിമാരുണ്ടാകും. മിൻഹാദ ലാക്കിൻ ഇഹ്ദർ, അങ്ങനെയൊക്കെയാണെങ്കിലും നമ്മൾ ജാഗ്രത പാലിക്കണം. വിശ്വാസിയായ മനുഷ്യൻ ഒരു ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ലാ തർക്കനു ഇലാ ഷഖ്സിൻ ഇല്ലാ വഖദ് അറഫ്ത സിദ്ഖഹു, ഒരാളോടും ഒരാളിലേക്കും വല്ലാത്ത അടുപ്പം കാണിക്കാൻ പാടില്ല. ആ വ്യക്തിയെക്കുറിച്ച്, അയാളുടെ വിശ്വസ്തതയെക്കുറിച്ച്, അയാളുടെ വിശ്വാസ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി അറിഞ്ഞിട്ടല്ലാതെ പലപ്പോഴും അത്തരത്തിലുള്ള അബദ്ധത്തിൽ ചെന്ന് ചാടുന്ന ചെറുപ്പക്കാരെ, യുവാക്കളെ നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കും. ഏതെങ്കിലുമൊക്കെ സമർത്ഥമായി സംസാരിക്കുന്ന നിരീശ്വര നിർമ്മത പ്രസ്ഥാനങ്ങളുടെ വക്താക്കളുമായി ചങ്ങാത്തം കൂടുകയും അവരുമായി കൂട്ടുകൂടുകയും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ, ഫേസ്ബുക്കിലൂടെ, അതുപോലെ തന്നെയുള്ള സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അവരുമായി ആശയവിനിമയം നടത്തുകയും അവർ അയച്ചു തരുന്ന അത്തരം ക്ലിപ്പുകൾ അല്ലെങ്കിൽ സംസാരങ്ങൾ ഈ വിശ്വാസിയായ മനുഷ്യൻ്റെ മനസ്സിൽ സംശയം ജനിപ്പിക്കാൻ അത് കാരണമാവുകയും ചെയ്യുന്ന കാഴ്ചകൾ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വചനം ഏത് കാലത്തും പ്രസക്തമായ വചനങ്ങൾ നമുക്ക് വലിയ പാഠമാണ് നൽകുന്നത്. ഒരു മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിച്ച് താൻ സ്വർഗാവകാശിയായിട്ട് തൻ്റെ ഒരു കൂട്ടുകാരൻ കൂടെ ഉണ്ടായിരുന്ന മനുഷ്യൻ നരകത്തിൻ്റെ മധ്യത്തിൽ ചെന്നുപെട്ട അവസ്ഥ കാണുമ്പോൾ ഈ വിശ്വാസിയായ മനുഷ്യൻ സന്തോഷം പ്രകടിപ്പിക്കുന്നു. അയാൾ രക്ഷപ്പെട്ടതിനെക്കുറിച്ച് അയാൾ സന്തോഷിക്കുന്നു. ആ കൂട്ടുകാരനെക്കുറിച്ചാണ് യഖൂലു അഇന്നക ലമിനൽ മുസദ്ദിഖീൻ. ആ നിരീശ്വരവാദിയായ കൂട്ടുകാരൻ ചോദിക്കുന്നു, ഇപ്പോഴും നീ വിശ്വാസിയാണോ എന്ന്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിലും പരലോകത്തിലും കൃത്യമായി വിശ്വാസം പുലർത്തുക എന്നത് പ്രാമാണികമായി പ്രമാണത്തിൻ്റെ പിൻബലത്തോടുകൂടി തന്നെ യഥാർത്ഥ വിശ്വാസം സ്വീകരിക്കുക എന്നത് നാളെ പരലോകത്ത് രക്ഷ പ്രാപിക്കാൻ അനിവാര്യമായ കാര്യമാകുന്നു. അതിന് പ്രമാണങ്ങൾ നമ്മൾ പഠിക്കണം. എന്താണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന വിശ്വാസം? എന്താണ് പ്രവാചകൻ തിരുമേനി പഠിപ്പിച്ച യഥാർത്ഥ വിശ്വാസം? അള്ളാഹുവിനെക്കുറിച്ചാകട്ടെ, പരലോകത്തെക്കുറിച്ചാകട്ടെ, വിചാരണയെക്കുറിച്ചാകട്ടെ, പ്രതിഫലത്തെക്കുറിച്ചാകട്ടെ, അത്തരം കാര്യങ്ങൾ പ്രാമാണികമായി പഠിക്കുകയും ആ വിശ്വാസം മനസ്സിൽ രൂഢമൂലമാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുകയും ചെയ്യണം. അള്ളാഹുവേ, എൻ്റെ മനസ്സിൽ ഈമാൻ ശക്തിപ്പെടുത്തേണമേ, മരണം വരെ ഈമാനിൽ അടിയുറച്ചു നിൽക്കാൻ എനിക്ക് നീ തൗഫീഖ് നൽകണമേ എന്ന് ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്യേണ്ടവരാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരത്തിൽ യഥാർത്ഥ വിശ്വാസം സ്വീകരിച്ചുകൊണ്ട് ആ വിശ്വാസം അനുസരിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കാൻ നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: ജസാകുമുല്ലാഹു ഖൈർ. പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ സാഫാത്തിലെ 50 മുതൽ 52 കൂടിയ വചനങ്ങളാണ് ഇന്ന് നാം പഠിച്ചു കഴിഞ്ഞത്. അവതരണം മുഹമ്മദ് കുട്ടി സലഫി.
2: മനസ്സിന് ചെറുതായി മുറിവേൽക്കുമ്പോൾ പോലും ആത്മഹത്യയിൽ അഭയം തേടുന്നവരുടെ വാർത്തകൾ ഇടയ്ക്കിടെ നാം കേൾക്കുന്നു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തുന്ന കൗമാരക്കാരൻ, മൊബൈൽ ഗെയിമുകൾക്കടിമപ്പെട്ട് ജീവിത മൂല്യം മറക്കുന്ന കുട്ടികൾ, കൗമാരക്കാരുടെ, യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ വൈകാരിക പരിസരങ്ങൾ അരക്ഷിതവും സങ്കീർണവുമാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാവില്ല. മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ, മനുഷ്യനെ മനസ്സിലാക്കുന്നതിൽ, ജീവന്റെ വിലയറിയുന്നതിൽ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുകയാണോ? ധാർമ്മികത ഒഴിവാക്കിയുള്ള, മനസ്സിനെ അവഗണിച്ചുകൊണ്ടുള്ള അശാസ്ത്രീയമായ വിദ്യാഭ്യാസ പദ്ധതിയുടെയും കപട സദാചാര ധാരണകളുടെയും ആകത്തുകയാണ് കുട്ടികളുടെ കരുണാർദ്രമല്ലാത്ത മനസ്സുകൾ. പ്രാധാന്യമേറുന്ന പരിഹാരവുമായി പീസ് റേഡിയോ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ടീൻസ് ടൈം എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 5:05 പീസ് റേഡിയോ ടീൻസ് ടൈം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ, പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക: 90 20 840 840.
5: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വേ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും, പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: هي الحبيبة والمختار.
5: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: Peace Radio, tuned to reality.
6: نور على مر الزمان تألقا وأضاء للدنيا طريقا.
7: വായനയ്ക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തിനിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ചു, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത് തമസിൻ്റെ മറനീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: പാരായണം ചെയ്യുന്നത് അബ്ദുറഹ്മാൻ അൽ ഔസി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ, പാരായണം ചെയ്തത് അബ്ദുറഹ്മാൻ അൽ ഔസി.
1: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
2: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം, വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
3: Peace Radio. Tune to reality.
4: نورٌ على مر الزمان تألقا وأضاء للدنيا طريقا.
5: 6 നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിൻ്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിൻ്റെ പിന്നിലുള്ള ചരിത്രമെന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തൻ്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിൻ്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചു കൊണ്ടൊരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവൻ്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവൻ്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിൻ്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടത് എന്താണ്? തൻ്റെ സഹചാരികൾക്ക്, തൻ്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അല്ലാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് കിഡ്സ് ടൈം. തങ്ങളുടെ ഖുർആൻ പാരായണം കൊണ്ട് ലോക ശ്രദ്ധ നേടിയ വിദ്യാർത്ഥികളായ ഖാരിഉകളുടെ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. പാരായണം ചെയ്യുന്നത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.

0: മഷാ അല്ലാ, ജസാക് അല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം. പറയാൻ നിർവഹിച്ചത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.
1: 67 രാജ്യങ്ങളിലെ മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബം പീസ് റേഡിയോ അന്നൂർ. പ്രാമാണിക കർമ്മശാസ്ത്ര പഠനത്തിന്റെ പ്രായോഗിക സമീപനം പീസ് റേഡിയോ ലൈഫ് കോഴ്സ്. പുതിയ കാലത്തിന്റെ തിന്മകളെയും വെല്ലുവിളികളെയും അതിജീവിക്കാൻ കുട്ടികളെ പ്രാപ്തമാക്കുന്ന പീസ് റേഡിയോ ഈ മദ്രസ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യം സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ പുണ്യം മനസ്സിലാഗ്രഹിച്ച് നിങ്ങളുടെ ഓഹരി ഇന്ന് തന്നെ പീസ് റേഡിയോക്ക് നൽകൂ.
2: പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസ്ഉകൾ പൂർണ്ണമായും പാരായണം നിർവഹിക്കപ്പെടുന്ന ഖത്മുൽ ഖുർആൻ.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ വിശുദ്ധ ഖുർആനിലെ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിൻ്റെ പാരായണമാണ് നാം ഇതുവരെയും കാതോർത്തത്. പാരായണം നിർവഹിച്ചത് അബ്ദുൽ വാലി അൽ അർഖാനി.
1: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62-ാം അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 5-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതരുടെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുറാനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുറാൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ, ശ്രവണമധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ, പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദയസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ, ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം, കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
2: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം, അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത കാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, നമ്മളിപ്പോൾ കേൾക്കുന്നത് മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ ഓരോ പേജുകൾ ദിവസേന നമുക്ക് കേൾക്കാനുള്ള അവസരം ലഭിക്കുകയാണ് മനഃപ്പാഠം പ്രോഗ്രാമിലൂടെ. ഇപ്പോൾ വിശുദ്ധ ഖുർആനിലെ 515 പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം അശ്ശേഖ് സഅദ് അൽ ഹാമിദി.

0: മാഷാല്ലാ. മനഃപ്പാഠം ഇവിടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 515 പേജിന്റെ പാരായണമാണ് ഇപ്പോൾ മനഃപ്പാഠം പ്രോഗ്രാമിലൂടെ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് സാദിൽ ഗാമിദി.
1: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണ്ണൽ വിരിച്ച പരിപാടികൾ എത്ര പേര് കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ

0: അടുത്തതായി ശ്രോതാക്കൾ കേൾക്കുന്നത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കാൻ ഏറ്റവും പ്രയോജനകരമായ ഈ എപ്പിസോഡിലൂടെ ഇന്ന് സൂറത്തുൽ അഹ്സാബിലെ 58-ാമത്തെ വചനം ക്ലാസ് എടുക്കുന്നത് ബഹുമാനപ്പെട്ട ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 58-ാമത്തെ വചനമാണ് ഇൻഷാ അല്ലാ ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. 57-ാമത്തെ ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് 58-ാം ആയത്ത് നമുക്ക് പഠിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.

0: فقد احتملوا بهتانا وإثما مبينا.
1: 57-58 ആയത്തുകൾ ഒന്നുകൂടി പാരായണം ചെയ്യാം.

0: احتسبوا فقد احتملوا بهتانا وإثما مبينا.
1: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ജസാക്കുമല്ലാ ഖൈറൻ. ശ്രോതാക്കൾ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ സൂറത്ത് അഹ്സാബിലെ 58-ാമത്തെ വചനത്തിൻ്റെ പാരായണ പഠനം. ക്ലാസ് എടുത്തത് ബഹുമാനിയായ ജഅഫർ സലഫി.
3: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദു തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിന്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാക്കും.

0: മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിന്റെ 88-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്.
3: أفلا ينظرون إلى الإبل كيف خلقت
2: ഒട്ടകമെന്ന സൃഷ്ടിയെ നോക്കി അതിന്റെ അത്ഭുതം വിലയിരുത്താനും ആ സൃഷ്ടിയിലൂടെ സ്രഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കാനും അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. ഒട്ടകമെന്നത് മരുഭൂമിയിലെ പൊടിക്കാറ്റുകൾ കുമിഞ്ഞുകൂടി പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ അല്ല അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഒട്ടകത്തിന്റെ നാവും അതിന്റെ ആമാശയവും അതിന്റെ കുളമ്പും അതിന്റെ കണ്ണിന്റെ പീലികളും തുടങ്ങി ഓരോന്നിനെപ്പറ്റിയും പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്.
4: ലോകപ്രശസ്ത ഖാരികളുടെ അതിമനോഹരമായ ഖുർആൻ പാരായണം പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ പാരായണം നിർവഹിക്കുന്നത് അബ്ദുറഹ്മാൻ അൽ ഔസി.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇതോടെ ഇന്നത്തെ തൻസീൽ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു.
1: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്നാണ് ഞാൻ പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീടതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള. അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്നുപോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്? പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയും. ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സാപ്പ് ഗ്രൂപ്പുകൾ. വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
3: അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്ന് കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മുഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ, വീഡിയോ, ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസുകളുണ്ട്. ഓഡിയോ സെഷൻ

0: അള്ളാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അള്ളാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസുകൾ കേൾക്കാം. വീഡിയോ ക്ലാസുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: Peace Radio. Tune to reality.
2: പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ. ഖുർആൻ പാരായണ സമയങ്ങളിൽ സംഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങളെയും തെറ്റുകളെയും തിരുത്തുന്ന വളരെ മനോഹരമായിരിക്കുന്ന അത്തഹ്സീൻ അത്തഹ്സീൻ പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡാണ് നമ്മളിപ്പോൾ കേൾക്കുക. സൂറ അൽ ബഖറ 84-85 വചനങ്ങളാണ് ഇന്ന് ഹാഫിൽ അബ്ദുൽ ഷക്കൂർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സൂറത്തുൽ ബഖറയിലെ 84-ാമത്തെ ആയത്ത്, വൈദ് അഖദ്ന മീഥാഖക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വൈദ് അഖദ്ന അഖദ്ന, ദാലിൻ്റെ ഉച്ചാരണമൊക്കെ ശ്രദ്ധിക്കണം. മീഥാഖക്കും മീസാഖക്കും എന്നല്ല, മീ സീനാവരുത്. അതുപോലെ ഖാഫും കാഫും മഖ്റജ് അടുത്തുള്ള അക്ഷരമാണ്. മീസാഖക്കും ഖാക്കും മീസാഖക്കും. ലാ തസ്ഫികൂന ദിമാഅക്കും ദിമാഅക്കും, മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറുകൾ നീട്ടണം. വലാ തുഖ്രിജൂന അൻഫുസക്കും, അൻഫു നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. അതുപോലെ അൻഫുസക്കും മീൻ സാക്കിന മീമിന് ശേഷം മീം ഇദ്ഗാം മുതമാസിരിൻ, അവിടെ കൂട്ടിലയിപ്പിക്കണം, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അതുപോലെ തന്നെ അൻഫുസക്കും മിന്ദി ആയിരിക്കും, സാക്കിന നൂനിന് ശേഷം ദാല്, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ബിഗുന്ന മിന്ദി ആയിരിക്കും. സുമ്മ സുമ്മ സുമ്മ എന്നാവരുത്, സുമ്മ. അതുപോലെ മീമിന് ശബ്ദമുണ്ട്, മണിക്കണം. അഖ്റർതും വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ട വായിക്കേണ്ട വേർഡ്സുകളാണ് ഇതൊക്കെ, അക്ഷരങ്ങളുടെ ഉച്ചാരണം മാറാതെ. അഖ്റർതും വഅൻതും നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ബിഗുന്ന തഷ്ഹദൂൻ തഷ്ഹദൂൻ. ഇനി അടുത്ത ആയത്തിൽ സുമ്മ അൻതും ഹാഉലൈ സുമ്മ, ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കലും സീനാവരുത്, അത് അർത്ഥം മാറിപ്പോവും. സുമ്മ അല്ല, സുമ്മ മീമിന് ശബ്ദമുണ്ട്, മണിക്കണം. അൻതും ഇവിടെ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. അൻതും ഇഖ്ഫാ ബിഗുന്ന ഹാഉലൈ. ഇവിടെ രണ്ട് മദ്ദുണ്ട്, ഒന്നാമത്തെ മദ്ദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ. അതുപോലെ തന്നെ ഹാഉലൈ, ഇത് നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ് മുത്തസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ, അതേ പദത്തിൽ. അപ്പോൾ ഒന്നാമത്തെ മദ് മുൻഫസിലാണ്, രണ്ടാമത്തേത് മുത്തസിലും. ഒന്നാമത്തതിൽ മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ വേറെ പദത്തിൽ, അതുപോലെ തന്നെ രണ്ടാമത്തെ മദ് മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിൽ. അതാണ് ഹാഉലൈ, ഇത് രണ്ട് പദമാണ്. ഇനി അടുത്തത് തഖ്തുലൂന തഖ്തുലൂന, ഖാഫാണ്, വളരെയധികം ശ്രദ്ധിക്കണം. തഖ്തുലൂന അൻഫുസക്കും നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. വതുഖ്രിജൂന ഫരീഖം, തൻവീനു ശേഷം മീം ഇദ്ഗാം ബിഗുന്ന ഫരീഖം മിൻകും മിൻകും നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ബിഗുന്ന മിൻകും, ശേഷം മിൻകും മീ മീമുസാക്കിനയ്ക്ക് ശേഷം മീം ഇദ്ഗാം മുതമാസിലെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഒന്നാമത്തെ മീമിന് അടുത്ത മീമിലേക്ക് കൂട്ടിലയിപ്പിക്കണം, അങ്ങനെയാണ് മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടത്. മിൻകും മിൻ മിന്ദിയായിരിക്കും, ഇവിടെ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ബിഗുന്ന മിന്ദിയാരിഹിം. തവാഹറൂന, തലാഹറൂന എന്നല്ല, തവാഹറൂന അലൈഹിം ബിൽ. സാക്കിന മീമിന് ശേഷം ബ ഇഖ്ഫ ശഫവി എന്ന് പറയാം, മീമിനെ അവ്യക്തമാക്കി മണിക്കണം. അലൈഹിം ബിൽ ഇസ്മി, ഇനി ഇസ്മ, ഇസ്മല്ല, വളരെയധികം ശ്രദ്ധിക്കണം, അർത്ഥം മാറും. ഇസ്മ ബിൽ ഇസ്മി, ഫാസീസു എസ് ബിൽ ഇസ്മി. വൽ ഉദ്വാൻ, വൽ ഉദ്വാൻ അല്ല, ഐനാണ്, ഹംസയല്ല, ഐൻ. വൽ ഉദ്വാൻ വഇയതുകും, സാക്കിന നൂന് ശേഷം യാ ഇദ്ഗാം ബിഗുന്ന. വഇയതുകും, വഇയതുകും, നൂനിനെ യാഇലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇദ്ഗാം ബിഗുന്ന വഇയതുകും ഉസാറാ തുഫാദൂഹും വഹുവ മുഹറമുൻ. മുഹ ഹ, തൊണ്ടയുടെ മധ്യഭാഗം, മുഹറമല്ല, മുഹറമുൻ അലൈക്കും. തൻവീന് ശേഷം അയിനുണ്ട് ഇവിടെ, മുഹറമുൻ അ, ഇദ്ഹാർ ചെയ്യണം, വെളിവാക്കി ഉച്ചരിക്കണം. മുഹറമുൻ അലൈക്കും ഇഖ്റാജുഹും, ഇഖ്റാജുഹും. അഫതുമിനൂന, അഫതുമിനൂന, അഫതുമിനൂന ബിബഅദിൽ, അയിന് ദാദ്, വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ബിബഅദിൽ കിതാബി وتكفرون ببعض, ببعض ض ض ض اض ببعض. فما جزاء, مد متصل നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിന് ഖദറിൽ നീട്ടണം. മദ് മുത്തസിൽ വാജിബാണ്. മദ്ദിൻ്റെ അക്ഷരമായ അലിഫ് ശേഷം ഹംസ അതേ പദത്തിൽ, അതാണ് ജസാഉ മദ് മുത്തസിൽ. മൻ യഫഅലു, സാക്കിന നൂന് ശേഷം യാ ഇദ്ഗാം ബിഗുന്ന. മൻ യഫഅലു, മൻ യഫഅലു, നൂനിനെ അവ്യക്തമാക്കി അഥവാ നൂനിനെ യാഇലേക്ക് ഇദ്ഗാം ചെയ്ത് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം, അതാണ് ഇദ്ഗാം ബിഗുന്ന. മൻ യഫഅലു ذلك منكم اخفاء بغنا منكم الا خزي الا خزي في تنوين ശേഷം ഫ തൻവീനിനെ ഫ നക്ഷരത്തിലേക്ക് തൻവീനിനെ ഇവിടെ അവ്യക്തമാക്കി മണിക്കണം. اخفاء بغنا خزي في الحياه الدنيا. ഇവിടെ തൻവീന് ശേഷം ഫ വരുമ്പോൾ ആഗുന്ന ഇദ്ഗാം പോലെ ആവരുത്, വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഖിസ്യൂ ഫിൽ ഹയാതി ദുന്യ, ഇങ്ങനെ ഫിൽ ഹയാതി ദുന്യ, ദുന്യ. നോക്കൂ, ഇവിടെ സാക്കിന നൂന് ശേഷം യാ വരുമ്പോൾ ശരിക്കും ഇവിടെ ഇദ്ഗാം ബിഗുന്നയാണ്. അതേസമയം ദുന്യ എന്നത് ഒറ്റ പദത്തിലാണ് നൂനും യാ ഉള്ളത്, അതുകൊണ്ട് അവിടെ ഇദ്ഹാറാണ് ചെയ്യുക, വെളിവാക്കി ഉച്ചരിക്കണം, മണിക്കരുത്. ദുന്യ ويوم القيامة يردون, يردون إلى أشد, إلى مد منفصل, مد الأكثر ما ألفين الشيشم حمزة أدت بدتل نالا أنجو حركة قدر نيتاونا مد إلى أشد العذاب. وما الله بغافل, وما الله بغافل, بغا غين تنديد مغل باغم بغافل عما. തൻവീന് ശേഷം അയിന് വെളിവാക്കി ഉച്ചരിക്കണം, മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കണം. ബിഗാഫിലിൻ അമ്മ, അമ്മ മീമിന് ശദ്ദ് മണിക്കണം. തഅമലൂൻ, തഅമലൂൻ അല്ല, തഅമലൂൻ, അയിന് വളരെയധികം അയിനിൻ്റെ മഖ്റജ് ശ്രദ്ധിക്കണം. തഅമലൂൻ എന്നോതിപ്പോവരുത്, തൊണ്ടയുടെ മധ്യഭാഗമാണ് അയിന്. തഅമലൂൻ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഓതാം.

0: മഷാല്ലാ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 84-85 വചനങ്ങളിലെ പാരായണങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയങ്ങളാണ് ഇന്നത്തെ അത്തഹ്സീൻ പ്രോഗ്രാമിൽ ബഹുമാനനായ ഹാഫിൽ.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിൽ വിശുദ്ധ ഖുർആനിൽ നിന്നും അഞ്ചാമത്തെ അധ്യായം സൂറത്തു മായിദ 12 മുതൽ 17 കൂടി വചനങ്ങളാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് മുഹമ്മദ് അൽ ലൊഹൈദാൻ.
1: 67 രാജ്യങ്ങളിലെ മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബം പീസ് റേഡിയോ അന്നൂർ. പ്രാമാണിക കർമ്മശാസ്ത്ര പഠനത്തിന്റെ പ്രായോഗിക സമീപനം പീസ് റേഡിയോ ലൈഫ് കോഴ്സ്. പുതിയ കാലത്തിന്റെ തിന്മകളെയും വെല്ലുവിളികളെയും അതിജീവിക്കാൻ കുട്ടികളെ പ്രാപ്തമാക്കുന്ന പീസ് റേഡിയോ ഈ മദ്രസ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യം സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ പുണ്യം മനസ്സിലാഗ്രഹിച്ച് നിങ്ങളുടെ ഓഹരി ഇന്ന് തന്നെ പീസ് റേഡിയോക്ക് നൽകൂ.
0: പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം. സൂറത്തു ആലി ഇംറാൻ 198 മുതൽ 200 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മാഷാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം, സൂറത്തു ആൽ ഇംറാൻ 198 മുതൽ 200 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷൈഖ് ഖലീഫ അത്തുനീജി.
1: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, അതെല്ലാം അള്ളാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.

0: അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച.
1: ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക്. പീസ് റേഡിയോയിൽ ഇനി ഹൃദയവസന്തം.
2: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇല്ലാ മൗതതനൽ ഊലാ വമാ നഹ്നു ബിമുഅദ്ദബീൻ. സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 59-ാമത്തെ വചനമാണ് ഓതിക്കേൽപ്പിച്ചത്. അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിച്ച ഒരു സ്വർഗാവകാശി സ്വർഗത്തിലുള്ള തൻ്റെ കൂട്ടുകാരുമായി സംസാരിക്കുന്ന സംസാരമാണ് തൊട്ടുമുകളിലും ഈ വചനത്തിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തനിക്ക് അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിച്ച കാര്യം അനുസ്മരിച്ചുകൊണ്ട് ആ വിശ്വാസി പറയുന്നു, ഇനി നമുക്ക് മരണമില്ലല്ലോ. ഇല്ലാ മൗതതനൽ ഊലാ, നമ്മുടെ ആദ്യത്തെ മരണമല്ലാതെ. വമാ നഹ്നു ബിമുഅദ്ദബീൻ, നമ്മൾ ശിക്ഷിക്കപ്പെടുന്നവരും അല്ലല്ലോ. ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുന്നു, ഫീ ഖൗലിഹി തബാറക വ തആല ലിഅഹ്ലിൽ ജന്ന, ഈ വചനത്തിൽ അല്ലാഹു സ്വർഗാവകാശികളോട് പറയുന്ന കാര്യമാണ്. സൂറത്തു തൂറിലെ 19-ാമത്തെ വചനത്തിൽ പറഞ്ഞതുപോലെ, കുലു വഷ്റബു ഹനീഅം ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചത് കാരണമായി സന്തോഷപൂർവം ഭക്ഷിച്ചുകൊള്ളുക, കുടിച്ചുകൊള്ളുക. ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഖൗലുഹു ഹനീഅൻ, അല്ലാഹുവിൻ്റെ വചനത്തിൽ ഹനീഅൻ എന്ന പദപ്രയോഗം അഥവാ സന്തോഷപൂർവം അല്ലെങ്കിൽ മംഗളങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ലാ യമൂതൂന ഫീഹാ ഫഇൻദഹാ ഖാലൂ, അവർ മരിക്കുകയില്ല ആ സ്വർഗലോകത്തിൽ. അതാണവർ പറഞ്ഞത്, അഫമാ നഹ്നു ബിമയ്യിതീൻ ഇല്ലാ മൗതതനൽ ഊലാ വമാ നഹ്നു ബിമുഅദ്ദബീൻ, നമ്മൾ ഇനി മരിക്കുകയില്ലല്ലോ, നമ്മുടെ ആദ്യ മരണമല്ലാതെ. അഥവാ നമ്മൾ ദുനിയാവിൽ വച്ച് മരിച്ച ആ മരണമല്ലാതെ. വമാ നഹ്നു ബിമുഅദ്ദബീൻ, നമ്മൾ ശിക്ഷിക്കപ്പെടുന്നവരും അല്ലല്ലോ. അതുപോലെ തന്നെ ഇമാം ഹസനുൽ ബസ്വരി റഹ്മഹുള്ള പറയുന്നു, അലിമു അന്ന കുല്ല നഈമിൻ, അവർ മനസ്സിലാക്കി എല്ലാ അനുഗ്രഹവും. ഫഇന്നൽ മൗത യഖ്തഉഹു, ആ അനുഗ്രഹങ്ങളെല്ലാം അവസാനിക്കുന്നു മരണത്തോടുകൂടി. ഫഖാലു, അതുകൊണ്ടവർ പറഞ്ഞു, അഫമാ നഹ്നു ബിമയ്യിതീൻ ഇല്ലാ മൗതതനൽ ഊലാ വമാ നഹ്നു ബിമുഅദ്ദബീൻ. ഖീല ലഹും, ലാ, ഇത് പറയുന്ന അവരോട് പറയപ്പെടും, ഇല്ല, ഇനി നിങ്ങൾക്ക് മരണമില്ല. ഖാലു, അപ്പോഴാണവർ പറയുക, ഇന്ന ഹാദാ ലഹുവൽ ഫൗസുൽ അളീം, തീർച്ചയായും ഇതാകുന്നു മഹത്തായ വിജയം. സൂറത്തു സ്വാഫാത്തിലെ 60-ാമത്തെ വചനം കൂടിയാകുന്നു അത്. ഇന്ന ഹാദാ ലഹുവൽ ഫൗസുൽ അളീം, തീർച്ചയായും ഇതു തന്നെയാകുന്നു മഹത്തായ വിജയം. യഖൂലു ഇന്ന ഹാദാ ലഹുവൻ നജാത്തുൽ അളീം, തീർച്ചയായും ഇതാകുന്നു മഹത്തായ വിജയം. മിമ്മാ കുന്ന ഫിദ്ദുനിയാ നഹ്ദറു മിൻ ഇഖാബില്ലാ, ഞങ്ങൾ ദുനിയാവിൽ അല്ലാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെട്ടിരുന്നു. വ ഇദ്റാകി മാ കുന്ന ഫീഹി നുഅമ്മിലു ബിഈമാനിനാ വ ത്വാഅതി റബ്ബിനാ വ ത്വാഅതിനാ റബ്ബിനാ, ഞങ്ങൾ സത്യവിശ്വാസം സ്വീകരിക്കുകയും ഞങ്ങളുടെ റബ്ബിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെട്ട നിമിത്തം അള്ളാഹു തന്ന ഈ സ്വർഗലോകം, ഇതാകുന്നു അതിമഹത്തായ വിജയം. വഹാകദാ നജ്ജല്ലാഹു ദാലികൽ മുഅ്മിൻ, അപ്രകാരം അള്ളാഹു ആ വിശ്വാസിയെ രക്ഷിച്ചു. മിൻ കൈദി ഖരീനിഹി അൽ കാഫിർ, തൻ്റെ അവിശ്വാസിയായ ആ കൂട്ടുകാരനിൽ നിന്ന്. വറബത അലാ ഖൽബിഹി, ആ വിശ്വാസിയുടെ മനസ്സിന് അള്ളാഹു കെട്ടുറപ്പ് നൽകി. വല്ലാഹു യഹ്ദി മൻ യശാഉ, അല്ല ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു നേർമാർഗത്തിലാക്കുന്നു. വയഅസിമു, അള്ളാഹു സുരക്ഷിതത്വം നൽകുന്നു. വയുആഫി ഫദ്ലൻ, അള്ളാഹു അനുഗ്രഹം നൽകുന്നു. വയുദില്ലു മൻ യശാ, അല്ല ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു വഴിപിഴപ്പിക്കുന്നു. വയഖ്ദലു വയബ്തലി അദല, അതുപോലെ തന്നെ അള്ളാഹു ചില ആളുകളെ കൈവിടുന്നു, അവർ പരീക്ഷണത്തിന് വിധേയരാകുന്നു. ആ കാര്യമാണ് ഈ വചനം നമുക്ക് നൽകുന്നത്. അതുപോലെ തന്നെ മുഫസ്സിരീങ്ങൾ പറയുന്നു, വഫിൽ ഖുർആനിൽ കരീമി മിസാലുൻ ആഖറു ലിൽ മഖ്ദൂലീനൽ മഫ്തൂനീൻ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് വിദൂരമായ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കാതെ പോയ ചില ആളുകളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഖുർആനിലെ മറ്റു ചില സൂറത്തുകളിലും കാണാൻ സാധിക്കും. ഉദാഹരണമായി സൂറത്തുൽ ഫുർഖാനിലെ 27 മുതൽ 29 വരെയുള്ള വചനങ്ങൾ, വയൗമ യഅദ്ദുല്ലാലിമു അലാ യദൈ യഖൂലു യാ ലൈതനിത്തഖദ്തു മഅ റസൂലി സബീല യാ വൈലതാ ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീല لقد أضلني عن الذكر بعد إذ جاءني وكان الشيطان للإنسان خذولا ويوم يعض الظالم على يديه أكرمي തന്റെ വിരൽ കടിക്കുന്ന കൈ കടിക്കുന്ന ദിവസം يقول അവൻ പറയും يا ليتني اتخذت مع الرسول سبيلا ഞാൻ പ്രവാചകന്റെ കൂടെ ഒരു മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. യാ വൈലത്ത, എന്റെ നാശമേ. ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീല, ഞാൻ ഇന്ന ആളെ സുഹൃത്തായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ എത്ര നന്നായിരുന്നു. ലഖദ് അദല്ലനീ അനി ദിക്രി, യഥാർത്ഥ സന്ദേശത്തിൽ നിന്ന് അവൻ എന്നെ തെറ്റിച്ചു കളഞ്ഞു. ബഅദ ഇദ് ജാഅനീ, എനിക്കാ സന്ദേശം വന്നതിനു ശേഷം. വക്കാന ശൈത്വാനുലിൽ ഇൻസാനി ഖദൂല, ശൈത്വാൻ മനുഷ്യനെ കൈവിട്ട് കളയുന്നവനാകുന്നു. സൂറത്തുൽ ഫുർഖാനിനെ ഫുർഖാനിലെ 27 മുതൽ 29 വരെയുള്ള വചനങ്ങൾ, റുവിയ അന്ന ഹാദിഹിൽ ആയാത്ത് നസലത്ത് ഫി ഉഖ്ബത്ത് ബിൻ അബി മുഈദ് വ ഉബൈ ബിൻ ഖലഫ്. ഹദീസിൻ്റെ ഈ ആയത്തിന് തഫ്സീറിൽ, അള്ളാഹുൽ ബയാൻ എന്ന തഫ്സീറിൽ കാണാം, ഈ വചനം അവതീർണമായത് ഉഖ്ബത്തുബ്നു അബി മുഅയ്ത്തിൻ്റെയും ഉബൈ ബിൻ ഖലഫിൻ്റെയും വിഷയത്തിലാകുന്നു. വക്കാന ഉഖ്ബത്തുബ്നു അസ്ലം വക്കാന ഉഖ്ബ അസ്ലം ഫലം യസൽ ബിഹി ഉബൈ ഹത്താ ഇർതദ്. ഈ ഉഖ്ബ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായിരുന്ന ഉബയ്യ് കാഫിറായിക്കൊണ്ടാണ് മരണപ്പെട്ടത്. വലാക്കിന്നൽ ഇബറ ബി ഉമൂമി ലഫ്ളി ലാ ബി ഖുസൂസി സബബ്, പക്ഷേ ആരുടെ വിഷയത്തിലാണ് അവതീർണം നടന്നതെങ്കിലും ഇതിൽ പറയുന്ന വിഷയങ്ങൾ എല്ലാവർക്കും ബാധകമാകുന്നു. ഫകുല്ലു ളാലിമിൻ അത്വാ ഖലീലഹു, ഏതൊരു അക്രമിയായ മനുഷ്യൻ തൻ്റെ കൂട്ടുകാരനെ അനുസരിക്കുന്നുവോ, ഫിൽ കുഫിരി, കുഫറിൽ തൻ്റെ കൂട്ടുകാരനനുസരിക്കുന്നുവോ, ഹത്ത മാ തഅലാ ദാലിക്, ആ അവസ്ഥയിലായിരിക്കും അവൻ മരണപ്പെടുക. യജിരി ലഹു മിസ്ലമാ ജറാ ലി ഇബ്നു അബി മുഅയ്ത്, ഈ തഫ്സീറിൽ പറഞ്ഞതുപോലെ ഇബ്നു അബി മുഅയ്ത്തിന് സംഭവിച്ച ആ ദുരന്തം പോലെ. അതേപോലെ തന്നെ നാം ആരുടെ കൂടെയാണോ കൂട്ടുകൂടുന്നത്, ആരാണ് നമ്മുടെ ഉത്തമിത്രം എന്നത് ഏറെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാകുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാൻ സാധിക്കും, ഇമാം അബൂദാവ് ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസ്, ലാ തുസാഹിബ് ഇല്ലാ മുഅ്മിന, നീ വിശ്വാസിയുമായിട്ടല്ലാതെ കൂട്ടുകൂടരുത്. വലാ യഅ്കുൽ തഅമക ഇല്ലാ തഖിയുൻ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവനല്ലാതെ നിന്റെ ഭക്ഷണം കഴിക്കാൻ ഇടയാകരുത്. ലാ തുസാഹിബ് ഇല്ലാ മൻ ഇദാ ദക്കർത അല്ലാഹ അആനക, നീ അള്ളാഹുവിനെ സ്മരിക്കുമ്പോൾ നിന്നെ സഹായിക്കുന്നവൻ്റെ കൂടെയല്ലാതെ നീ കൂട്ടുകൂടരുത്. വഇദാ നസീത ദക്കറക, നീ അള്ളാഹുവിനെ വിസ്മരിക്കുമ്പോൾ നിന്നെ ഓർമ്മിപ്പിക്കുന്നവനെയല്ലാൻ്റെ കൂടെയല്ലാതെ നീ കൂട്ടുകൂടരുത്. വഇദാ നൂദിയ ഹയ്യ അല സ്വലാ ഖാമ മഅക, ഹയ്യ അല സ്വലാ, നമസ്കാരത്തിലേക്ക് വരൂ എന്ന് വിളിക്കുമ്പോൾ ആ നമസ്കാരത്തിലേക്ക് പോകുന്നവൻ്റെ കൂടെയാണ് നീ കൂട്ടുകൂടേണ്ടത്. ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നാളെ പരലോകത്ത് അത്തരത്തിലുള്ള കൂട്ടുകാർ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന, പരലോകബോധത്തോടുകൂടി ജീവിക്കുന്ന കൂട്ടുകാരായിരിക്കും തീർച്ചയായും ഒരു വിശ്വാസിക്ക് ശുപാർശകരായി രംഗത്ത് വരിക. സ്വഹീഹായ ഹദീസിൽ വിശ്വാസികൾക്ക് വേണ്ടി ശുപാർശ പറയും എന്ന് പറഞ്ഞ ആ ഗണത്തിൽ, ആ ഹദീസിൽ കാണാൻ സാധിക്കും സ്വർഗത്തിൽ പ്രവേശനം ലഭിച്ച ഒരു വിശ്വാസി. എന്നാൽ ഉന്നതമായ പദവിയിൽ എത്തിപ്പെട്ട മറ്റൊരു വിശ്വാസി, തൻ്റെ കൂട്ടുകാരനായ വിശ്വാസി, ആ സ്വർഗാവകാശിയായ സ്വർഗത്തിൽ പ്രവേശിച്ച കൂട്ടുകാരന് വേണ്ടി ശുപാർശ പറയുന്നതിലൂടെ ഉന്നതമായ സ്ഥാനത്തിലേക്ക് അവൻ ഉയർത്തപ്പെടും എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയെടുത്ത സ്വഹാബാക്കിറാം റളിയല്ലാഹു അൻഹും അത്തരത്തിലുള്ള ഉത്തമന്മാരായ കൂട്ടുകാരുടെ കൂട്ടുകെട്ടാണ് ഏറെ ആഗ്രഹിച്ചിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ദുനിയാവിൽ അല്ലാഹുവിനെ വിസ്മരിച്ചുകൊണ്ട് ജീവിക്കുന്ന, പരലോകബോധമില്ലാതെ ജീവിക്കുന്ന ആളുകളെക്കുറിച്ച് പറയുന്നിടത്ത് അവരുടെ കൂട്ടുകാരെക്കുറിച്ചും പരാമർശിക്കുന്നത് കാണാൻ സാധിക്കും. അല്ലാഹു പറഞ്ഞു, ഫമാ ലനാ മിൻ ഷാഫിഈൻ, അത്തരം ആളുകൾ നാളെ പരലോകത്ത് വെച്ച് പറയുന്നു, വലാ സ്വദീഖിൻ ഹമീം, ഇവിടെ ഞങ്ങൾക്ക് ശുപാർശ പറയാൻ ശുപാർശകന്മാരില്ല, അതേപോലെ തന്നെ ഞങ്ങളെ സഹായിക്കുന്ന ഉറ്റ ചങ്ങാതിമാരുമില്ല. ഈ കാര്യം അവർക്ക് ബോധ്യപ്പെടുന്നത് നാളെ പരലോകത്ത് വെച്ചുകൊണ്ടായിരിക്കും. പലപ്പോഴും ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി, ഭൗതികമായ മറ്റു പല കാര്യലബ്ധിക്കും വേണ്ടി ദുനിയാവിൻ്റെ കാര്യങ്ങളിൽ കൂട്ടുകൂടുന്ന, ആ കൂട്ടുകെട്ടിലൂടെ അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ പോലും ഏർപ്പെടുന്ന സഹോദരന്മാരെ, അതേപോലെ സഹോദരികളെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് ഇത്തരത്തിൽ വിലപിക്കേണ്ടി വരുന്ന ദുരവസ്ഥയെക്കുറിച്ചാകണം നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. അള്ളാഹു ഖുർആനിൽ സൂറത്തു ത്വാഹായിൽ പറയുന്നു, ഇന്ന സാഅത ആതിയതുൻ അകാദു ഉഖ്ഫീഹാ ലിതുജ്സ കുല്ലു നഫ്സിൻ ബിമാ തസ്അ ഫലാ യസുദ്ദന്നക അൻഹാ മൻ ലാ യുഅ്മിനു ബിഹാ വത്തബ ഹവാഹു ഫതർദ, തീർച്ചയായും അന്ത്യനാൾ അത് സംഭവിക്കുക തന്നെ ചെയ്യും. അകാദു ഉഖ്ഫീഹാ, ഞാനതിനെ മറച്ചു വച്ചിരിക്കുന്നു, അതെന്നാണ് സംഭവിക്കുക, എപ്പോഴാണ് സംഭവിക്കുക എന്ന കാര്യം. ലിതുജ്സ കുല്ലു നഫ്സിൻ ബിമാ തസ്അ, ഓരോരുത്തരും ചെയ്ത പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടാൻ വേണ്ടി അള്ളാഹുവിൻ്റെ മുന്നറിയിപ്പ്, ഫലാ യസുദ്ദന്നക അൻഹാ, അതിനെ തൊട്ട് നിന്നെ തടയരുത്. മൻ ലാ യുഅ്മിനു ബിഹാ, അതിൽ വിശ്വസിക്കാത്ത ആളുകൾ, സൗഹൃദത്തിൻ്റെ പേരിൽ, ചങ്ങാത്തത്തിൻ്റെ പേരിൽ അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും വിലക്കിയ കാര്യങ്ങളിൽ ഏർപ്പെടുന്ന കൂട്ടുകാർക്കു വേണ്ടി, കൂട്ടുകാരികൾക്കു വേണ്ടി അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ലംഘിക്കുന്ന ആളുകൾ ഇത്തരം വചനങ്ങൾ ശ്രദ്ധാപൂർവം വായിക്കേണ്ടതാകുന്നു. ഫലായസുദ്ദന്നക,

0: സൂക്ഷിക്കേണ്ട കാര്യം ധാരാളമായി ഉണർത്തിയത് കാണാൻ സാധിക്കും. അൽ മർഉ അലാ ദീനി ഖലീലി, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഒരു മനുഷ്യൻ തന്റെ കൂട്ടുകാരന്റെ മതത്തിലായിരിക്കും. ഫല്യൻദുർ അഹദുക്കും മൻ യുഖാലിൽ, അതുകൊണ്ട് നിങ്ങളിൽ ഓരോരുത്തരും നോക്കട്ടെ ആരെയാണ് താൻ കൂട്ടുകാരനായി സ്വീകരിച്ചതെന്ന്. തീർച്ചയായും ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും അല്ലാഹുവിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന, പരലോകത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന, തഖ്വാബോധത്തോടുകൂടി ജീവിക്കാൻ സഹായിക്കുന്ന കൂട്ടുകാരെ സ്വീകരിക്കുക എന്നത് ഏറെ പ്രാധാന്യമുള്ള കാര്യമാണെന്നത് നമുക്ക് അറിയുന്ന യാഥാർത്ഥ്യമാണ്. പലപ്പോഴും ഓരോരുത്തരും സംസാരിക്കുകയും പരസ്പരം കൈമാറുകയും പരസ്പരം എത്തിക്കുകയും ചെയ്യുന്ന പല സന്ദേശങ്ങളും അത് അല്ലാഹുവോ പ്രവാചകനോ പഠിപ്പിച്ചതോ ഇസ്ലാമിക പ്രമാണങ്ങളിൽ രേഖപ്പെട്ടതോ ആയ കാര്യങ്ങൾ ആയിക്കൊള്ളണമെന്നില്ല. മറിച്ച് ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായ പലപ്പോഴും അന്ധവിശ്വാസങ്ങളും അതേപോലെയുള്ള തെറ്റായ വിശ്വാസങ്ങളും അത് പ്രചരിപ്പിക്കാൻ സഹായകമാകുന്ന അത്തരം സന്ദേശങ്ങളാണ് പരസ്പരം ആളുകൾ കൈമാറിക്കൊണ്ടിരിക്കുന്നത്. അത്തരം അവസ്ഥകളിൽ പരലോകബോധത്തിന് സഹായിക്കുന്ന, അല്ലാഹുവിനെ സൂക്ഷിക്കാൻ സഹായിക്കുന്ന സന്ദേശങ്ങൾ, മെസ്സേജുകൾ പരസ്പരം കൈമാറാൻ, അത് പരസ്പരം ഫോർവേഡ് ചെയ്യാൻ നാം ശ്രമിക്കുന്നുവെങ്കിൽ അതിൻ്റെ ഗുണഫലങ്ങൾ പലപ്പോഴും സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ തരത്തിലുമുള്ള ഖുർആനിനും ഹദീസിനും വിരുദ്ധമായ ഏത് സമീപനങ്ങളുണ്ടോ, തീവ്രവാദപരമായ കാര്യങ്ങളാകട്ടെ, അതേപോലെ തന്നെ വിശ്വാസ വൈകല്യങ്ങളാകട്ടെ, അത്തരം കാര്യങ്ങളെ പ്രമാണബദ്ധമായി നാം സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും അതിലേക്ക് നമ്മുടെ കൂട്ടുകാരെ നയിക്കുകയും അത്തരം കാര്യങ്ങൾ പരസ്പരം കൈമാറുകയും അങ്ങനെ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും ശരിയായ റൂട്ടിൽ, ശരിയായ മാർഗത്തിൽ നിലയുറപ്പിക്കുകയും ചെയ്യാൻ നാം ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും അല്ലാഹുവിനോട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. തീർച്ചയായും അത്തരത്തിലുള്ള അല്ലാഹുവിൻ്റെ ദീൻ ശരിയായി പ്രബോധനം ചെയ്യുന്ന, അത് മറ്റുള്ളവർക്ക് കൈമാറുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, സൂക്ഷ്മതാബോധത്തോടെ ജീവിക്കുന്നവരിൽ, അതുമൂലം നാളെ പരലോകത്ത് സ്വർഗം ലഭിക്കുന്നവരിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: ജസാകുമുല്ലാഹു ഖൈറൻ. മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമാണ്.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലിക്വിസ്, വിനോദത്തോടൊപ്പം വിജ്ഞാനം നുകരാൻ ഉതകുന്ന പ്രത്യേക പരിപാടി. ഇന്ന് ഈ പരിപാടി നിയന്ത്രിക്കുന്നത് ആദിൽ അബ്ദുള്ള ഇടത്തനാട്ടുകര.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മല്ലാ നബിയ ബഅദ. പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലിക്വിസിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. നമ്മുടെ കുരുന്നു മക്കൾക്ക് വിശുദ്ധ ഖുർആനിലെ അവർ പഠിച്ച ഹിഫ്ള് നിലനിർത്താനും അതുപോലെ തന്നെ അവർക്ക് ഇതിനോടുള്ള താല്പര്യം വർദ്ധിക്കുവാനും ഉപകരിക്കുന്ന ഏറ്റവും ഫലപ്രദമായ ഒരു പ്രോഗ്രാമാണ് നമ്മുടെ പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്ന പീസ് ഖുർആൻ ടെലിക്വിസ്. ഇൻഷാല്ലാ ഈ എപ്പിസോഡിലെ ആദ്യത്തെ കോളർ ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
3: വഅലൈക്കും അസ്സലാം.
2: പീസ് ഖുർആൻ റേഡിയോ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
3: ഫാത്തിമ.
2: ഫാത്തിമ, ഫാത്തിമ എവിടെ നിന്നാ വിളിക്കണേ?
3: ആരിക്കാടി.
2: എവിടെ?
3: കാസർഗോഡ്.
2: കാസർഗോഡ്, ഓക്കെ. മാഷാല്ലാ. ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടോ ഫാത്തിമ?
3: ആ.
2: സമ്മാനം വാങ്ങിയിട്ടുണ്ടോ? വിളിച്ചിട്ടില്ല.
3: ഇല്ല.
2: ഓക്കെ. ആദ്യത്തെ പ്രാവശ്യമാണല്ലേ?
3: ആ.
2: ഓക്കെ. ഫാത്തിമ എത്രയിലാ പഠിക്കണേ?
3: മൂന്നാം ക്ലാസ്സിൽ.
2: മൂന്നാം ക്ലാസ്സിൽ. അമ്മ ജുസ് പഠിച്ചിട്ടുണ്ടോ?
3: ഇല്ല.
2: തബാറക്ക് ജുസ്?
3: ഇല്ല.
2: പിന്നെ എത്ര പഠിച്ചിട്ടുണ്ട്?
3: അള്ളാഹുവിന്റെ താഴെ.
2: അള്ളാഹുവിന്റെ താഴെ, ഓക്കെ. നമുക്ക് മൂന്ന് ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കാം. മൂന്നും സിമ്പിൾ ചോദ്യങ്ങളായിരിക്കും.
3: അപ്പൊ
2: മൂന്നിനും ആൻസർ പറഞ്ഞാൽ ഇൻഷാല്ലാ നമ്മള് പീസ് റേഡിയോ നമ്മള് ഗിഫ്റ്റ് തരും. ഒന്നാമത്തെ ചോദ്യത്തിന് ആൻസർ പറഞ്ഞാലേ രണ്ടാമത്തെ ചോദ്യം ചോദിക്കുള്ളൂ. ഓക്കെ. സിമ്പിൾ ആയിരിക്കും, പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഓക്കെ. ഇൻഷാല്ലാ. അപ്പൊ ചോദിക്കല്ലേ, റെഡിയല്ലേ?

0: ഓക്കെ, മാഷാ ബാർക്കല്ലാഹു ഫീക്കും. ഇതിൽ ഇത് ഏത് സൂറത്താ?
1: സൽസല.
0: സൽസല. ഓക്കെ, മാഷാ അല്ലാ. ഇപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യന്, നമ്മളൊരു ആയത്ത് ഓതും, അതിന്റെ മുമ്പുള്ള ആയത്താണ് പറയേണ്ടത് കേട്ടോ. ആ ഈസിയാണ്, എല്ലാം ഈസിയാണ്. ഓക്കെ, ചോദിക്കട്ടെ.

0: ربك الرجعى. അതിന്റെ മുമ്പുള്ള ആയത്ത്. ഫാത്തിമ, ഇന്ന ഇലാ റബ്ബിക റുജഅ, ഏതാണ് സൂറത്ത് എന്നറിയോ?
1: അതിന്റെ
0: അതിന്റെ ആഫ്റ്റർ ഏതാ? ഏതാണ്? ഓക്കെ, മാഷാ നമുക്ക്. ഓക്കെ, അപ്പോ ഇൻഷാല്ലാ നമുക്ക് മുമ്പുള്ള ആയത്താണ് വേണ്ടത് കേട്ടോ.
1: അപ്പോ
0: ഇൻഷാല്ലാ ഒന്നുകൂടെ നന്നായിട്ട് റിവിഷൻ ചെയ്ത് റെഡിയാക്കുക, എന്നിട്ട് അടുത്ത പ്രാവശ്യം എന്തായാലും വിളിക്കണം. ഓക്കെ,
1: ഒന്നും കൂടി ചോദ്യം ചെയ്യിക്കോ.
0: സെയിം ക്വസ്റ്റ്യനോ? നമുക്ക് സമയം കുറവാണ്, ഇൻഷാല്ലാ നമുക്ക് ഒന്നുകൂടെ റെഡിയാക്കിയിട്ട് അടുത്ത പ്രാവശ്യം വിളിക്കാം കേട്ടോ.
1: അപ്പോ
0: കഴിഞ്ഞ സൂറത്തില് സൂറത്ത് സൽസലയിൽ തന്നെ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്, യോമയദി യസ്ദുറുന്നാസു ആയത്തില്. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ റെഡിയാക്കുക, ഇൻഷാല്ലാ അടുത്ത പ്രാവശ്യം വിളിക്കുക. ജസാക്കുമുല്ലാഹു ഖൈറ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇൻഷാല്ലാ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: വഅലൈക്കും അസ്സലാം.
0: പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
1: മറിയം മുഹമ്മദ് റഫീഖ്.
0: മറിയം, ഓക്കെ, എവിടുന്നാണ് വിളിക്കുന്നത് മറിയം?
1: കാസർഗോഡ്.
0: കാസർഗോഡ്, ഓക്കെ, മാഷാല്ലാ. ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടോ?
1: ഇല്ല.
0: ഇല്ല, ഫസ്റ്റ് ടൈം അല്ലേ? ഓക്കെ, അപ്പോ എത്രയിലാ പഠിക്കണേ? ഒന്നിലാണ്. അമ്മ ജൂസ് അറിയോ?
1: ഇല്ല.
0: ആ, ഏതൊക്കെ സൂറത്ത് അറിയാ? ഓക്കെ, ഇൻഷാല്ലാ നമുക്ക് എന്തായാലും നോക്കാം കേട്ടോ. ചോദിക്കട്ടെ. أعوذ بالله من الشيطان الرجيم. ولا يحض على طعام المسكين.

0: ويملؤون الماء.
1: ما شاء الله അടിപൊളിയായിക്കണം. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. أعوذ بالله من الشيطان الرجيم نار الله الموقدة. അതിന് മുമ്പുള്ള ആയത്ത് ഏതാ അറിയാം? അറിയോ? നാറുല്ലാഹിൽ മൂഖദന്റെ മുമ്പുള്ള ആയത്ത്. ഓക്കെ, മാഷാല്ലാ. സൂറത്തുൽ ഹുമസയാണ്. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ നന്നായിട്ട് പഠിക്കട്ടോ. അറിയാം? എന്നിട്ട് അടുത്ത പ്രാവശ്യം ഒന്നുകൂടെ വിളിക്കണം കേട്ടോ. ഓക്കെ, ജസാകുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള.
2: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
2: ഫഹ്മി
1: അഹമ്മദ് വരമ്പനാലിൽ നിന്ന്. ഫഹ്മി അഹമ്മദ്,
2: ഓക്കേ.
1: സമ്മാനം മേടിച്ചിട്ടുണ്ടോ?
2: ഇല്ല
1: ഇല്ല. എത്രയിലാ പഠിക്കണേ ഫഹ്മി അഹമ്മദ്?
2: ആറില്.
1: എവിടെയാണ്?
2: GVHSS കൽപ്പകഞ്ചേരി.
1: ഓക്കേ, അപ്പോ ഇതിന്റെ മുമ്പ് വിളിച്ചിട്ടുണ്ട്, അപ്പോ കാര്യങ്ങളൊക്കെ അറിയാം. അവസാനത്തെ രണ്ട് ജുസ് എന്നായിരിക്കും ക്വസ്റ്റ്യൻസ്. അപ്പോ റെഡി അല്ലേ? ചോദിക്കട്ടെ. മൂന്ന് ചോദ്യങ്ങളായിരിക്കും, സിമ്പിൾ ചോദ്യങ്ങളായിരിക്കും. പക്ഷെ ഒന്നാമത്തെ ചോദ്യത്തിന് ആൻസർ പറഞ്ഞാലേ രണ്ടാമത്തെ ചോദ്യം
2: ചോദിക്കുള്ളൂ.
1: إن لدينا أنكالا وجحيما وطعاما ذا غصة وعذابا أليما. Next آيت. فهمي أحمد كلكن ندا. അറിയോ ഏത് സൂറത്ത് എന്നറിയോ? ഏത് ജുസ് എന്നറിയോ? അറിയൂല. അടുത്ത ആയത്ത് അറിയൂല.
2: ഒന്നും കൂടി ഓതുമോ?

0: ഇമാം. ഓക്കെ, ഇൻഷാല്ലാ. പഠിച്ചിട്ടില്ലേ അപ്പോ? ചെറിയൊരു കൺഫ്യൂഷൻ അല്ലേ. ഓക്കെ, അപ്പോ നന്നായിട്ട് റിവിഷൻ ചെയ്യ. എത്ര പഠിച്ചിട്ടുണ്ട് ഖുർആൻ? എത്ര ജൂസ് അറിയാം?
1: 9 ജൂസ് അറിയാം.
0: മാഷാല്ലാ. ഇഫ്ലു അടിക്കണ്ടോ?
1: ആ ഇഫ്ലു അടിക്കുന്നുണ്ട്.
0: എവിടെയാണ്?
1: അൽഫിത്ര ഇസ്ലാമിക് പ്രീ സ്കൂൾ, തിരൂര്.
0: ഓക്കെ, 9 ജൂസ് ആയി അല്ലേ. എവിടെ? ബാക്ക്, ബാക്ക് സൈഡ് നിന്നാ? ബക്കറിന്റെ അവിടെ നിന്നാണോ അതോ ഇവിടെ നിന്ന് തന്നെ? അപ്പോ അത് 9 ജൂസ് ആണെങ്കിലും എത്രയാണെങ്കിലും പഠിക്കുന്നതിനേക്കാൾ, പുതിയത് പഠിക്കുന്നതിനേക്കാൾ നമ്മൾ പഴയ പാഠം ശ്രദ്ധിക്കുക. ഓക്കെ, നന്നായിട്ട് റിവിഷൻ ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നിട്ട് അടുത്ത പ്രാവശ്യം എന്തായാലും വിളിക്കണേ. ജസാകുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: വഅലൈക്കും സലാം.
0: പീസ് ഖുർആൻ റേഡിയോ ടെലികാസ്റ്റിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
2: ഞാൻ കാസർഗോഡ് നിന്ന് മാസിനാണ് വിളിക്കുന്നത്. അബ്ദുൽ മജീദ്.
0: മാസിൻ കാസർഗോഡ് നിന്ന്. ഓക്കെ, മാസിൻ എവിടെ പഠിക്കുന്നത്?
2: ഞാൻ കാസർഗോഡ്.
0: കാസർഗോഡ് എത്രയിലാണ്?
2: 3-ൽ.
0: 3-ൽ. ഹിഫ്ളു പഠിച്ചിട്ടുണ്ടോ? ഇല്ല. തജ്വീദ് നിയമങ്ങൾ അറിയോ? മാസിനെ
2: മനസ്സിലായില്ല.
0: തജ്വീദ് നിയമങ്ങൾ അറിയോ?
2: കുറച്ചൊക്കെ അറിയാം.
0: പഠിച്ചിട്ടുണ്ടോ?
2: കുറച്ച് പഠിക്കുന്നുണ്ട്.
0: എവിടുന്ന്?
2: മദർസ പോകുന്നുണ്ട്.
0: ഓക്കെ ഓക്കെ. അപ്പോ തബാറക്ക ജുസ് ഒന്നും അമ്മ ജുസ് ഒന്നും ആയിരിക്കും ക്വസ്റ്റ്യൻ ട്ടോ. ഓക്കെ. ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടോ പീസ് റേഡിയോക്ക്? സമ്മാനം കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ ഇൻഷാല്ലാ 3 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. സിമ്പിൾ ചോദ്യങ്ങളായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോ റെഡി അല്ലേ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. أعوذ بالله من الشيطان الرجيم. إلى ربك يومئذ المساق فلا صدق ولا صلى. Next step.
2: أريد
0: അറിയൂല. അതായത് സുഹൃത്ത് എന്നറിയോ?
2: ഇല്ല.
0: ഓക്കെ, സുഹൃത്തുൽ ഖിയാമയാണ് ട്ടോ. ഓക്കെ, അപ്പൊ പഠിച്ചിട്ടില്ലേ സുഹൃത്ത്? തബാറക്ക ജൂസ് ആണല്ലോ. ഓക്കെ, അപ്പോ ഇൻഷാല്ലാ എന്താ ഒന്നുകൂടെ പഠിക്ക. എന്നിട്ട് അടുത്ത പ്രാവശ്യം ഒന്നുകൂടെ വിളിക്കട്ടോ.
2: ഓക്കെ
0: ഓക്കെ. ജസാകുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: വഅലൈക്കും സലാം.
0: മാഷാല്ലാ, ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. കുറെ കൂട്ടുകാർ നമുക്ക് വിളിച്ചു, പലരും നന്നായിട്ട് തന്നെ പങ്കെടുത്തിട്ടുണ്ട്. എന്നാലും എവിടേക്കോ ചെറിയ പോരായ്മകൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഇൻഷാല്ലാ അത് നന്നാക്കിയിട്ട് അടുത്ത പ്രാവശ്യം എന്തായാലും എല്ലാവരും പങ്കെടുക്കണം ഇൻഷാല്ലാ. ജസാകുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
3: ജസാകുമുല്ലാഹു ഖൈറൻ. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഖുർആൻ ടെലിക്കസ് പരിപാടി. നിയന്ത്രിച്ചത് ആദിൽ അബ്ദുള്ള ഇടത്തനാട്ടുകര.
4: വിജ്ഞാനം ഒരു വിസ്മയമാണ്, മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ചുറ്റുപാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്. ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നാം ചെയ്യുന്ന ത്യാഗ പരിശ്രമങ്ങൾ എത്ര ഭാരിച്ചതാണ്! അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യവും പിന്നിട്ട് അനന്തമായ ജീവിതം നയിക്കേണ്ട പരലോകത്തേക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും! തിരക്കേറിയ ജീവിതത്തിൽ ഒരൽപ്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുറാനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന അന്നൂർ ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനയ്ക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ വിജ്ഞാന വീഥിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദവിസ്മയം. പീസ് റേഡിയോ താങ്കളുടെയും ജീവിതത്തിന്റെ താളമാവട്ടെ.

0: ജീവിതത്തിലുടനീളം നല്ലൊരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കുക എന്നത് വലിയൊരു അനുഗ്രഹമാണ്. വഴികാട്ടാനും അറിവ് തരാനും ഏതു പ്രയാസങ്ങളിലും ഒപ്പം നിൽക്കാനും കഴിയുന്ന ഒരു യഥാർത്ഥ മിത്രം. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ അനുദിന ജീവിതത്തിലും ആത്മീയ യാത്രയിലും ഒരുപോലെ തുണയാകുന്ന വിശ്വസ്തനായ ഒരു കൂട്ടുകാരൻ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിലോ, ഇതാ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ജമീൽ മൊബൈൽ ആപ്പ്. അറബിയിൽ ജമീൽ എന്നാൽ വിശ്വസ്തനായ കൂട്ടുകാരൻ, സഹചാരി എന്നൊക്കെയാണ് അർത്ഥം. പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ദിശാബോധം നൽകുന്ന ഒരു ഡിജിറ്റൽ കൂട്ടാളിയാണ് ജമീൽ ആപ്പ്. ദിനചര്യകൾക്കാവശ്യമായ പ്രാർത്ഥനകൾ, വിശുദ്ധ ഖുർആൻ പഠനങ്ങൾ, ഹദീസ് വചനങ്ങൾ, പ്രമാണബദ്ധമായ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ, സമയബന്ധിതമായ ഓർമ്മപ്പെടുത്തലുകൾ തുടങ്ങി അനുദിന ജീവിതത്തിന് ആവശ്യമായ സമഗ്രമായ സവിശേഷതകൾ ഈ ആപ്പിൽ ഒരുക്കിയിരിക്കുന്നു. കൃത്യമായ ലക്ഷ്യത്തോടെയും ഈമാനിന്റെ കരുത്തോടെയും സമയം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ജമീൽ നിങ്ങളെ ഉറപ്പായും സഹായിക്കുന്നു. സാങ്കേതിക വിദ്യയെ നന്മയ്ക്കായും ആത്മീയ വളർച്ചയ്ക്കായും എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നതിന് മികച്ച ഉദാഹരണമാണ് ജമീൽ ആപ്പ്. ജീവിതയാത്രയിൽ അറിവിന്റെയും നന്മയുടെയും നല്ലൊരു സന്തത സഹചാരിയെ കൂടെ കൂട്ടാൻ ഇനി വൈകിക്കേണ്ടതില്ല. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
1: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലോഖത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ എന്ന് ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കു പിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരനെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു വിശുദ്ധ ഖുർആനിലൂടെ. കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: أعوذ بالله من الشيطان الرجيم.

0: ഹാഫീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കേട്ടത് വിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായം സൂറത്തു ബഖറ 183 മുതൽ 188 കൂടി വചനങ്ങളുടെ പാരായണം. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് യാസർ അൽ ദൂസരി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

وقالوا الحمد لله الذي صدقنا وعده وأورث

0: العرش وترى الملائكة حافين من حول العرش يسبحون بحمد ربهم يسبحون بحمد ربهم وقضي بينهم بالحق وقضي بينهم بالحق وقيل الحمد لله وقيل الحمد لله رب العالمين.
1: നിങ്ങൾ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായമായ സൂറത്ത് സുമറിലെ 64 മുതൽ 75 വരെയുള്ള വചനങ്ങളാണ് ഇന്ന് മധുരം ഖുർആനിൽ ശ്രോതാക്കൾ കേട്ടത്. പാരായണം ചെയ്തത് ഷെയ്ഖ് ഖാലിദ് അൽ ജലീൽ.
2: അല്ലാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അല്ലാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്നുപോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ. അത്തഹസീൻ തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. ഇന്നത്തെ അത്തഹസീനിൽ സൂറത്തുൽ ബഖറയിലെ 77, 78, 79 വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ സാധാരണ കണ്ടുവരാറുള്ള പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹാഫിസ് അബ്ദുഷുക്കൂറാണ് ക്ലാസ് എടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലേക്ക്
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിലെ 77, 78, 79 ആയത്തുകളാണ് ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്.

0: ഈ ആയത്തുകളിൽ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും. അവല യഅലമൂന ഐൻ മഖ്റജ് ശ്രദ്ധിക്കണം, തൊണ്ടയുടെ മധ്യഭാഗം. യഅലമൂന യഅലമൂന എന്നല്ല, അന്നല്ലാഹ നൂനിന് ശബ്ദമുണ്ട്, മണിക്കണം. യഅലമു ഐൻ മാ യുസിറൂന യുസിറൂന അല്ല, യുസിറൂന യുസിറൂന റായിന് അധികമായിട്ട് റ എന്ന ശബ്ദം വരുന്നത് ശ്രദ്ധിക്കണം. മാ യുസിറൂന വമാ യുഅലിനൂൻ ഇവിടെയും ഐനിൻ്റെ മഖ്റജ് പ്രത്യേകം ശ്രദ്ധിക്കണം. യുഅലിനൂൻ വമിൻഹും ഉമ്മിയൂന വമിൻഹും സാക്കിനായ മീം ശേഷം ഹംസ ഓതുന്ന സമയങ്ങളിൽ വമിൻഹും ഉമ്മിയൂന വമിൻഹും ഉമ്മിയൂന ഇങ്ങനെ വരുന്നത് ശ്രദ്ധിക്കണം. ഹംസ ക്ലിയറായിട്ട് ഉച്ചരിക്കണം. വമിൻഹും ഉമ്മിയൂന വമിൻഹും ഉമ്മിയൂന മീമിന് ശബ്ദമുണ്ട്, മണിക്കണം. ഉമ്മിയൂന ലാ യഅലമൂന അൽകിതാബ ലാ യഅലമൂന ഇവിടെയും ഐന് ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കുക. ലാ യഅലമൂന അൽകിതാബ ഇല്ലാ അമാനി മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. ഇല്ലാ അമാനി ഇല്ലാ അമാനിയ വ ഇൻഹും ഇല്ലാ അമാനിയ യാന് ശബ്ദമുണ്ട്, ശ്രദ്ധിക്കണം. അമാനിയ വ ഇൻഹും അമാനിയ യ എന്ന് പറയരുത്. വ ഇൻഹും ഇല്ലാ വ ഇൻഹും സാക്കിനാ നൂന് ശേഷം ഹ വന്നാൽ ഇസ്ഹാർ, മണിക്കരുത്, വെളിവാക്കി ഉച്ചരിക്കണം നൂനിനെ. വ ഇൻഹും ഇല്ലാ ഇല്ലാ യസുന്നൂൻ യസുന്നൂൻ അല്ല യസുന്നൂൻ ദ ദ വി ദു അസ് അവ് യസുന്നൂൻ യസുന്നൂൻ നൂൻ നിഷദ് ഗുന്ന ചെയ്യണം. അടുത്ത ആയത്തിൽ ഫവൈലുൽ ലില്ലദീന ഫവൈലുൻ തൻവീന് ശേഷം ലാമ് തൻവീനിനെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യണം, മണിക്കാതെ കൂട്ടിലേപ്പിച്ച് ഉച്ചരിക്കണം. ഫവൈലുൽ ലില്ലദീന ഫവൈലുൽ ലില്ലദീന ലില്ലദീന ദാല ലില്ലസീന അല്ല ലില്ലദീന يكتبون يك يكتبون يكتبون الكتاب بأيديهم ثم يقولون ثم
1: ثم എന്ന പദം വരുന്നിടത്തെല്ലാം പ്രത്യേകം പറയാറുണ്ട്, ശ്രദ്ധിക്കണം. ثم ആവരുത്, അർത്ഥം മാറിപ്പോവും. ثم

ലിയഷ്ടറൂബിഹി സമനം ഖലീല. സമനൻ എന്നല്ല, എന്ന അക്ഷരം പ്രത്യേകം ശ്രദ്ധിച്ചു ഉച്ചരിക്കണം. അത് പെട്ടെന്ന് സീനാവും, അഥവാ തജ്വീദ് നിയമങ്ങളോ അക്ഷരങ്ങളോ ഉച്ചാരങ്ങളൊന്നും അറിയാത്ത ആളുകളിൽ പ്രത്യേകിച്ചും. അപ്പോൾ സമനൻ. ഇനി സമനം ഖ ഇഖ്ഫാം ബിഗുൻ, അവ്യക്തമാക്കി മണിക്കണം. സാക്കി തൻവീന് ശേഷം ഖാഫ്, ഖാഫ് ഇസ്തിഇലാന്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഗുന്നയും അതോടൊപ്പം ശ്രദ്ധിക്കണം. സമനം ഖലീല, സമനം ഖലീല എന്ന് പരത്തിയിട്ടല്ല, സമനം ഖലീല. ഫവൈലുല്ലഹും, ഫവൈലുല്ലഹും, ഇവിടെയും ഇദ്ഗാം ബിലാ ഗുന്ന, മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. മിമ്മ ഫവൈലുല്ലഹും മിമ്മ, സാക്കിന മീമിന് ശേഷം മീം, ഇദ്ഗാം മുതമാസിലൈൻ, ഇവിടെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഒന്നാമത്തെ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് ഒറ്റ മീം ശബ്ദ നൽകിക്കൊണ്ട് ഗുന്നയോടുകൂടെ ഉച്ചരിക്കണം. ലഹും മിമ്മ, മിമ്മ മീമിൽ ശബ്ദുണ്ട്, അവിടെയും ഗുന്ന ചെയ്യണം. കതബത് ഐദീഹിം, കതബത് ഐദീഹിം എന്നല്ല, കതബത്, കതബത് ഐദീഹിം, തഇനെ ഖൽഖല ചെയ്യരുത്. കതബത് ഐദീഹിം, ഐദീഹിം വ, സാക്കിന മീമിന് ശേഷം വ വരുമ്പോൾ ശ്രദ്ധിക്കണം, രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കി ഉച്ചരിക്കണം. ഐദീഹിം വവൈലുല്ലഹും, വവൈലുല്ലഹും, തൻവീന് ശേഷം ലാം ഇദ്ഗാം ബിലാഗുന്ന, മുന്നേ പറഞ്ഞതുപോലെ തന്നെ. വവൈലുല്ലഹും മിമ്മ, തൊട്ട് മുന്നേ പറഞ്ഞു ഇദ്ഗാം മുതമാസിലൈൻ, സാക്കിന മീമിന് ശേഷം മീം വന്നു, തൊട്ട് അടുത്ത മീമിന് ശബ്ദുണ്ട്, മണിക്കണം. ഇവിടെയൊക്കെ ഗുന്നയോടുകൂടെ ഉച്ചരിക്കണം. ലഹും മിമ്മ യക്സിബൂൻ, ഇങ്ങനെ. ഇൻഷാ അല്ലാഹ് ഒന്നുകൂടെ ഓതാം.

0: ബാറക്കല്ലാഹു ഫീകും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ സൂറത്തുൽ ബഖറയിലെ 77, 78, 79 വചനങ്ങളാണ് ഇന്നത്തെ അത്തഹസീനിലൂടെ നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുഷക്കൂർ.
2: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് ഹർമൈൻ ലൈവ്. മക്ക മദീന ഹറമുകളിൽ മഗ്‌രിബ് സുബഹ് നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇമാമുമാർ പാരായണം ചെയ്യുന്ന വിശുദ്ധ ഖുർആനിൻ്റെ ഭാഗങ്ങൾ കേൾക്കാനുള്ള അവസരങ്ങളാണ് നമുക്ക് ഹർമൈൻ ലൈവിൽ

ആരംഭിക്കുന്നത്. ഇപ്പോൾ ഫജ്ർ നമസ്കാരത്തിന് മക്കാഹറമിൽ നിന്നും നേതൃത്വം നൽകിയ ഷെയ്ഖ് അബ്ദുള്ള അവ്വാദ് അൽ ജുഹനിയുടെ വിശുദ്ധ ഖുർആൻ സൂറത്ത് തോബയുടെ 16 മുതൽ 33 വരെയുള്ള വചനങ്ങൾ.

മദീന ഹറമിൽ മഗ്രിബ് നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകിയ ഷെയ്ഖ് സലാഹ് അൽ ബുദൈറിന്റെ സൂറത്തു അൽ മുഅ്മിനൂൻ, സൂറ അൽ മാഊൻ, സൂറ അൽ കൗസർ എന്നീ അധ്യായങ്ങളുടെ പാരായണം കേൾക്കാം.

0: كوثر فصل لربك وانحر إن شانئك هو الأبتر.
1: മാഷാല്ലാ, പീസ് ഖുർആൻ റേഡിയോ ഹർമൈൻ ലൈവ് സമാപിക്കുകയാണ്. മക്ക മദീന ഹർമകളിൽ ഫജർ മഗ്‌രിബ് നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇമാവുമാരുടെ പാരായണം കേൾക്കാനുള്ള അവസരങ്ങളാണ് ഹർമൈൻ ലൈവിൽ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ നാം കേട്ടത് ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകി മക്ക ഹറമിൽ നിന്നും ഷെയ്ഖ് അബ്ദുള്ള അവ്വാദ് അൽ ജുഹനിയുടെയും, മദീന ഹറമിൽ മഗ്‌രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകി ഷെയ്ഖ് സലാഹുൽ ബുദൈറിൻ്റെയും പാരായണങ്ങളാണ് നമ്മൾ കേട്ടത്.
2: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പോൾ ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത് അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തായത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷേ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായി. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനുവേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
3: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com, ഫോൺ 9020840840, www.peaceradio.com.
5: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. സൂറ അന്നജം പാരായണം ചെയ്യുന്നു ഷെയ്ഖ് മുഹമ്മദ് അൽ ഹൈദാൻ.

ആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് കിഡ്സ് ടൈം. ചെറിയ പ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ പാരായണം കൊണ്ട് ലോകശ്രദ്ധ നേടിയ ഖാരിഉകളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. ഇന്ന് നാം കേൾക്കുന്ന ഭാഗം സൂറത്തുൽ ബുറൂജ്, പാരായണം ചെയ്യുന്നത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.

0: മഷാ അള്ളാ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് കിഡ്സ് ടൈം സൂറത്തുൽ ബുറൂജ് പറയാൻ നിർവഹിച്ചത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.
1: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തൻസീൽ. വിശുദ്ധ ഖുർആൻ പാരായണം ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കൾക്ക് അവസരം നൽകുന്ന തൻസീൽ പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറ അൽ ബഖറയിലെ വചനങ്ങളാണ് ഷെയ്ഖ് ഇബ്രാഹിം അൽ അഹ്ലർ പാരായണം നിർവഹിക്കുന്നത്.

يطهرن فإذا تطهرن فأتوهن من حيث أمركم الله إن الله يحب

واتقوا الله واعلموا أن الله بكل شيء عليم.

0: ജസാക്കുമുല്ലാഹു ഖൈറൻ. ഇന്നത്തെ തൻസീൽ പ്രോഗ്രാം ഇവിടെ സമാപിക്കുകയാണ്. വിശുദ്ധ ഖുറാനിൽ നിന്നും സൂറ അൽ ബഖറയിലെ വചനങ്ങളാണ് ഷെയ്ഖ് ഇബ്രാഹിം അൽ അഹ്ലറിലൂടെ ശ്രോതാക്കൾ പാരായണം ശ്രവിച്ചത്.
1: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട്ഡൌണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിയുകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുർആൻ ഓതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുർആൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമിനിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമിനിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടുണ്ടല്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്
3: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല.
2: അതെ,
3: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
2: അതെ,
3: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാ.
2: നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനുകളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകന്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുള്ള രചിച്ച വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരം. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ സൂറ മുൽക്ക് 5 മുതൽ 11 വരെ വചനങ്ങൾ.
5: വചനം 5. വലഖദ് സയ്യന്ന, തീർച്ചയായും നാം അലങ്കരിച്ചിട്ടുണ്ട്, ഭംഗിയാക്കിയിട്ടുണ്ട്. അസ്സമാ അദ്ദുനിയ, ഏറ്റവും അടുത്ത അഥവാ ഐഹികമായ ആകാശത്തെ. ബിമസാബീഹ, ദീപങ്ങൾ കൊണ്ട്. വജഅൽനാഹ, അവയെ നാം ആക്കുകയും ചെയ്തിരിക്കുന്നു. റുജൂമൻ, എറിയപ്പെടുന്നവ, എറിയാനുള്ളത്. ലിഷയാത്വീനി, പിശാചുക്കൾക്ക്, പിശാചുക്കളെ. വഅഅതദ്നാലഹും, അവർക്ക് നാം ഒരുക്കിവെക്കുകയും ചെയ്തിരിക്കുന്നു. അദാബസ്സഈർ, ജ്വലിക്കുന്ന അഗ്നിയുടെ അഥവാ നരകത്തിന്റെ ശിക്ഷ.

0: തീർച്ചയായും ഏറ്റവും അടുത്ത ആകാശത്തെ നക്ഷത്ര വിളക്കുകൾ കൊണ്ട് നാം അലങ്കരിച്ചിട്ടുണ്ട്. അവയെ നാം പിശാചുക്കളെ എറിഞ്ഞാട്ടുന്നവയും ആക്കിയിരിക്കുന്നു. അവർക്ക് ജ്വലിക്കുന്ന അഗ്നി അഥവാ നരകശിക്ഷ നാം ഒരുക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു. എണ്ണമറ്റ നക്ഷത്രങ്ങളെ അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. ഭൂമിയേക്കാളും എത്രയോ മടങ്ങ് വലുപ്പം കൂടിയവയും ഭൂമിയിൽ നിന്ന് ബഹുദൂരം സ്ഥിതി ചെയ്യുന്നവയുമാണ് അവ. അഥവാ ഓരോന്നും ഓരോ മഹാലോകമത്രേ. നമുക്ക് ഊഹിക്കുവാൻ പോലും സാധ്യമല്ലാത്ത എന്തൊക്കെയോ സംഭവങ്ങളും ഏതൊക്കെയോ വസ്തുക്കളും അവയിൽ നടമാടുന്നുണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഭൂമിക്കുമീതെ വളരെ കമനീയമായി നിർമ്മിക്കപ്പെട്ട അതിവിശാലവും കലാമയവുമായ ഒരു പന്തലിന്റെ മുകൾ ഭാഗത്ത് മിന്നിത്തിളങ്ങിയും കത്തിശോഭിച്ചും കൊണ്ടിരിക്കുന്ന ദീപാലങ്കാരമായും അല്ലാഹു അവയെ ആക്കിവച്ചിരിക്കുന്നു. കൂടാതെ ആകാശത്തു വച്ച് മലക്കുകൾക്കിടയിൽ നടക്കുന്ന ചില സംസാരങ്ങളെ, പതിയിരുന്ന് കട്ടുകേൾക്കുന്ന പിശാചുക്കളെ ആട്ടിയോടിക്കുവാനുള്ള ഒരു ഏർപ്പാടും ആ നക്ഷത്രങ്ങൾ വഴി അല്ലാഹു ചെയ്തു വച്ചിരിക്കുന്നു. അഥവാ അവയിൽ നിന്ന് പുറത്തുവരുന്ന ഒരുതരം അഗ്നിജ്വാലകളാകുന്ന ഉൾക്കകൾ മൂലം പിശാചുക്കൾ എറിഞ്ഞാട്ടപ്പെടുന്നു. അങ്ങനെ ഭൂമിക്കും മനുഷ്യർക്കും അലങ്കാര വസ്തുക്കളായും പിശാചുക്കൾക്ക് അഗ്നി അമ്പുകളായും അല്ലാഹു അവയെ നിശ്ചയിച്ചിരിക്കുകയാണ്. ഏറ്റവും അടുത്ത ആകാശം അഥവാ അസ്സമാ അദ്ദുന്യ എന്നു പറഞ്ഞത് ഭൂമിയുമായി കൂടുതൽ അടുത്തത് എന്ന ഉദ്ദേശത്തിലാകുന്നു. അപ്പോൾ നാം കാണുന്ന നക്ഷത്രഗോളങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത് ആ ഒരു ആകാശത്തിലാണെന്നും 7 ആകാശങ്ങളിൽ ബാക്കി 6 അതിനു പുറമെ അതിനപ്പുറത്ത് സ്ഥിതി ചെയ്യുന്നുണ്ടെന്നും മനുഷ്യന്റെ കഴിവിൽപ്പെട്ട എല്ലാ നിരീക്ഷണങ്ങളും കണ്ടുപിടുത്തങ്ങളും ഈ ഒരേ ആകാശാതിർത്തിക്കുള്ളിൽ മാത്രം നടക്കുന്നതാണെന്നും ഇതിൽ നിന്ന് ഊഹിക്കേണ്ടിയിരിക്കുന്നു. റുജൂമ് എന്ന വാക്കിനാണ് എറിഞ്ഞാട്ടുന്നവ എന്ന് നാം അർത്ഥം കൽപ്പിച്ചിരിക്കുന്നത്. നക്ഷത്രങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഉൽക്കകളാൽ പിശാചുക്കളെ എറിഞ്ഞാട്ടുന്ന വിവരം ഹിജ്റ്, സ്വാഫാത്ത്, ജിന്ന് മുതലായ സൂറത്തുകളിൽ ഖുർആൻ വ്യക്തമായി പ്രസ്താവിച്ചിട്ടുള്ളതാണ്. അതാണ് ഇവിടെയും സൂചിപ്പിച്ചിരിക്കുന്നത്. ഖുർആൻ വ്യാഖ്യാതാക്കളെല്ലാം പൊതുവിൽ അംഗീകരിച്ച അർത്ഥവും അതാണ്. റജ്മ് എന്ന ധാതുവിൽ നിന്നുള്ളതാണ് റുജൂമ്. ഈ ധാതുവിന് എറിയുക, എറിഞ്ഞാട്ടുക, എറിഞ്ഞുകൊല്ലുക, ആട്ടിയോടിക്കുക, തുരത്തുക, ശപിക്കുക, ശകാരിക്കുക, ആരോപിക്കുക, തള്ളിക്കളയുക, ഊഹിക്കുക, എയ്യുക എന്നീ അർത്ഥങ്ങളെല്ലാം വരുന്നതാണ്. എല്ലാം അതതു സന്ദർഭം കൊണ്ട് മനസ്സിലാക്കേണ്ടതാകുന്നു. ഏതോ ചിലർ മാത്രം അതിന് ഊഹങ്ങൾ അഥവാ ഊഹത്തിന് വിധേയമായവ ധനൂനൻ എന്ന് അർത്ഥം കൽപ്പിച്ചു കാണാം. നക്ഷത്രങ്ങളുടെ ഗതിവിഗതികളെ അടിസ്ഥാനമാക്കി ഭാവി കാര്യങ്ങളെക്കുറിച്ചും മറ്റും ഗണിച്ചു പറയുന്ന ജ്യോത്സ്യക്കാരും രാശിനോട്ടക്കാരുമാകുന്ന മനുഷ്യപിശാചുക്കളുടെ ഊഹങ്ങൾക്ക് നക്ഷത്രങ്ങൾ ഇടമായി തീരുന്നു എന്നാണ് അപ്പോൾ ആ വാക്യത്തിന്റെ താൽപര്യം. ഈ അർത്ഥം സ്വീകരിച്ചാൽ തന്നെയും അവ മൂലം പിശാചുക്കൾ എറിഞ്ഞാട്ടപ്പെടുന്നുവെന്നുള്ളതിന് ഈ വാക്യം ഒരു പ്രകാരത്തിലും എതിരാകുന്നില്ല. ഇത് ഒരു വിഷയം, അത് മറ്റൊരു വിഷയം. അത്രമാത്രം പിശാചുക്കളുടെ കട്ടുകേൾവിയെയും അവരെ ഉൾക്കകൾ കൊണ്ട് എറിഞ്ഞാട്ടുന്നതിനെയും നിഷേധിക്കുന്ന യുക്തിവാദക്കാരായ ചില പുത്തൻ വ്യാഖ്യാനക്കാർ ഈ ധനൂനൻ എന്ന അർത്ഥം പൊക്കിപ്പിടിച്ചുകൊണ്ട് ആ വിഷയകമായി വന്നിട്ടുള്ള എല്ലാ ഖുർആൻ വചനങ്ങളെയും ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട്. ഇവരെപ്പറ്റി സൂറത്തുൽ ഹിജ്റിന് ശേഷമുള്ള വ്യാഖ്യാനക്കുറിപ്പിൽ നാം വേണ്ടത്ര സംസാരിച്ചു കഴിഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇവിടെ ഒന്നും പ്രസ്താവിക്കുന്നില്ല.
1: വചനം 6, വാക്കർത്ഥം. വലില്ലദീന കഫറു, അവിശ്വസിച്ചവർക്കുണ്ട്, ബി റബ്ബിഹിം, തങ്ങളുടെ രക്ഷിതാവിൽ, അദാബു ജഹന്നം, ജഹന്നമിന്റെ ശിക്ഷ, വബിഇസ, വളരെ ചീത്ത, അൽ മസീർ, തിരിച്ച് അഥവാ മടങ്ങിയെത്തുന്ന സ്ഥലം.
2: വലില്ലദീന കഫറു ബി റബ്ബിഹിം അദാബു ജഹന്നമ വബിഇസൽ മസീർ,
1: തങ്ങളുടെ രക്ഷിതാവിൽ അവിശ്വസിച്ചവർക്ക് ജഹന്നമിന്റെ അഥവാ നരകത്തിന്റെ ശിക്ഷയുണ്ട്. ആ തിരിച്ചെത്തുന്ന സ്ഥലം വളരെ ചീത്ത. വചനം 7. ഇദാ ഉൽഖു, അവർ ഇടപെട്ടാൽ, ഫീഹ, അതിൽ, സമിഉ ലഹ, അതിന് അവർ കേൾക്കും, ഷഹീഖൻ, ഒരു ഗർജനം, അലർച്ച, അട്ടഹാസം, ഉഗ്രശ്വാസം, വഹിയ, അത് തഫൂർ, തിളച്ചുമറിയുകയും അഥവാ ശോഭിക്കുകയും ചെയ്യും.

അവർ അതിൽ ഇടപെട്ടാൽ അതിന് ഒരു ഗർജനം അവർ കേൾക്കുന്നതാണ്, അതാകട്ടെ തിളച്ചു മറിഞ്ഞുകൊണ്ടുമിരിക്കും. വചനം 8. വാക്കർത്ഥം തക്കാദു, അത് ആകാറാകും. തമയ്യസു, വേർപെട്ടു പോകുക. മിനൽ ഗൈദി, ഉഗ്രകോപത്താൽ, കഠിന കോപം നിമിത്തം. കുല്ലമാ ഉൽഖിയ, ഇടപെടുമ്പോഴെല്ലാം. ഫീഹ, അതിൽ. അതിലേക്ക്. ഫൗജുൻ, ഒരു കൂട്ടം, സംഘം. സഅലഹും, അവരോട് ചോദിക്കും. ഖസനതുഹ, അതിലെ പാറാവുകാർ, കാവൽക്കാർ. അലം യഅതികും, നിങ്ങൾക്ക് വന്നിരുന്നില്ലേ, നിങ്ങൾക്ക് വന്നില്ലേ. നദീർ, താക്കീതുകാരൻ.

കോപം നിമിത്തം അത് പൊട്ടിച്ചിതറി വേർപെട്ടു പോകുമാറാകും. ഓരോ കൂട്ടം ആളുകൾ അതിൽ ഇടപെടുമ്പോഴൊക്കെ അതിലെ പാറാവുകാർ അവരോട് ചോദിക്കും, നിങ്ങൾക്ക് താക്കീത് നൽകുന്ന ആൾ വന്നിരുന്നില്ലേ? വചനം 9 വാക്കർത്ഥം. കാലൂ, അവർ പറയും, ബല, ഇല്ലാതെ, ഉണ്ട്. ഖദ് ജാഅന, തീർച്ചയായും ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. നദീർ, താക്കീതുകാരൻ. ഫകദ്ദബ്ന, എന്നാൽ ഞങ്ങൾ വ്യാജമാക്കി. വഖുൽന, ഞങ്ങൾ പറയുകയും ചെയ്തു. മാ നസ്സലല്ലാഹു, അല്ലാഹു ഇറക്കിയിട്ടില്ല. മിൻ ഷൈഇൻ, ഒരു വസ്തുവും. ഇൻ അൻതും, നിങ്ങളല്ല. ഇല്ലാ ഫീ ദലാലിൻ, വഴിപിഴവിലല്ലാതെ, ദുർമാർഗത്തിലല്ലാതെ. കബീർ, വലുതായ.

അവർ പറയും, ഇല്ലാതെ, തീർച്ചയായും ഞങ്ങൾക്ക് താക്കീത് നൽകുന്ന ആൾ വന്നിരിക്കുന്നു, എന്നാൽ ഞങ്ങൾ വ്യാജമാക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ അവരോട് പറയുകയും ചെയ്തു, അല്ലാഹു യാതൊന്നും തന്നെ അവതരിപ്പിച്ചിട്ടില്ല, നിങ്ങൾ വലുതായ വഴിവിഴവിലല്ലാതെ മറ്റൊന്നും അല്ല. വചനം 10. വഖാലൂ, അവർ പറയുകയും ചെയ്യും, ലൗ കുന്ന, ഞങ്ങളായിരുന്നെങ്കിൽ, നസ്മഉ, ഞങ്ങൾ കേട്ടിരുന്നു, ഔ നഅഖിലു, അല്ലെങ്കിൽ ബുദ്ധി കൊടുത്തിരുന്നു, മനസ്സിരുത്തിയിരുന്നു, ഗ്രഹിച്ചിരുന്നു, മാ കുന്ന, ഞങ്ങളാകുമായിരുന്നില്ല, ഫി അസ്ഹാബിൻ, ആൾക്കാരിൽ, കൂട്ടരിൽ, അസ്സഈർ, ജ്വലിക്കുന്ന അഗ്നിയുടെ നരകത്തിൻ്റെ.

0: അവർ വീണ്ടും പറയും, ഞങ്ങൾ കേൾക്കുകയോ ബുദ്ധി കൊടുത്തു മനസ്സിലാക്കുകയോ ചെയ്തിരുന്നുവെങ്കിൽ ഞങ്ങൾ ഈ ജ്വലിക്കുന്ന അഗ്നിയുടെ ആൾക്കാരിൽ ആകുമായിരുന്നില്ല. വചനം 11 വാക്കർത്ഥം ഫഅതറഫു, അങ്ങനെ അവർ സമ്മതിക്കും, ഏറ്റുപറയും. വിദംബിഹിം, തങ്ങളുടെ കുറ്റത്തെപ്പറ്റി, തങ്ങളുടെ പാപത്തെപ്പറ്റി. ഫസുഹഖൻ, അപ്പോൾ വിദൂരം, ശാപം, നാശം. ലി അസ്ഹാബിസ്സഈർ, ജ്വലിക്കുന്ന നരകത്തിന്റെ ആൾക്കാർക്ക്.
1: ഫഅതറഫു ബിദംബിഹിം ഫസുഹഖൻ ലി അസ്ഹാബിസ്സഈർ,
0: അങ്ങനെ അവർ തങ്ങളുടെ കുറ്റം ഏറ്റുപറഞ്ഞു സമ്മതിക്കുന്നതാണ്. അപ്പോൾ ജ്വലിക്കുന്ന അഗ്നിയുടെ ആൾക്കാർക്ക് വിദൂരം അഥവാ ശാപം. 6 മുതൽ 11 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. സത്യനിഷേധികളായ അവിശ്വാസികളെ നരകത്തിലിടുമ്പോഴത്തെ സന്ദർഭം അള്ളാഹു വിവരിക്കുകയാണ്. അത്യുഗ്രമായ ഉഷ്ണതാപവും അതികഠോരമായ കോപതാപവും നിമിത്തം സ്വയം പൊട്ടിത്തെറിച്ച് ചിന്നിച്ചിതറിപ്പോകുമാറ് തിളച്ച് വമിച്ച് എരിപൊരികൊള്ളുന്ന നരകം അവരുടെ നേരെ ഇരമ്പികർജിക്കും. അന്നേരം കുറ്റവാളികളുടെ അട്ടഹാസവും ഭയപ്പാടും നിലവിളിയും എന്തായിരിക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ. ഓരോ കൂട്ടം ആളുകളെയും നരകത്തിലേക്ക് വലിച്ചിടുമ്പോൾ അവരോട് അതിലെ ഉദ്യോഗസ്ഥന്മാരായ മലക്കുകൾ ചോദിക്കും, ഈ ശിക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് താക്കീത് നൽകുന്നതിന് ആരും വന്നിട്ടുണ്ടായിരുന്നില്ലേ? നരകത്തിലെ ഉദ്യോഗസ്ഥന്മാരാകട്ടെ കഴിഞ്ഞ അധ്യായത്തിൽ കണ്ടതുപോലെ ദയ തോന്നാത്ത പരുഷ സ്വഭാവികളും കഠോരന്മാരും. ഖിലാദുൻ ശിദാദ്, ഈ ചോദ്യം അവരെ കൂടുതൽ വ്യാകുലമാക്കുമെന്ന് വ്യക്തമാണ്. തങ്ങളുടെ പക്കൽ വന്നുപോയ തെറ്റ് അങ്ങേ അറ്റത്തെ വിനയത്തോടെ അവർ തുറന്ന് സമ്മതിക്കും. ഞങ്ങൾക്ക് താക്കീത് നൽകുന്ന പ്രവാചകന്മാർ വരാതിരുന്നിട്ടില്ല, എങ്കിലും ഞങ്ങളവരെ നിഷേധിച്ച് തള്ളിക്കളയുകയും പരിഹസിക്കുകയുമാണ് ഉണ്ടായത്. അയ്യോ, അന്ന് അത് കേട്ടനുസരിക്കുകയും ബുദ്ധി ഉപയോഗിച്ച് മനസ്സിരുത്തുകയും ചെയ്തിരുന്നെങ്കിൽ ഈ അനുഭവത്തിന് ഇടവരില്ലായിരുന്നു. പക്ഷേ ഈ അവസരത്തിൽ കുറ്റസമ്മതം കൊണ്ട് ഫലമില്ലല്ലോ. കാരുണ്യത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും കണിക പോലും ഇനി അവർക്ക് പ്രതീക്ഷിക്കുവാനില്ലാത്ത വണ്ണം വിദൂരത്തിലും ശാപത്തിലുമാണവരുള്ളത്. ആദനല്ലാ, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. നരകത്തിൽ പ്രവേശിക്കുന്ന ഒരാളും തന്നെ സ്വർഗത്തേക്കാൾ നരകത്തിനാണ് താൻ അർഹനെന്ന് ബോധ്യം വരാത്തവരുണ്ടാവുകയില്ല എന്ന് ഒരു നബിവചനത്തിൽ വന്നിരിക്കുന്നു. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു.
2: നമ്മൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി, സൂറ മുൽക്ക് 5 മുതൽ 11 വരെ വചനങ്ങൾ.
3: ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമായി ഇതാ ഒരു പ്രകാശഗോപുരം.
4: പീസ് റേഡിയോ പുലരിവെട്ടം.
3: സന്തോഷം ഗമിക്കുന്ന ജീവിതത്തിൽ
4: അപ്രതീക്ഷിതമായി എത്തുന്ന പ്രതിസന്ധികൾ,
3: പകച്ചു നിൽക്കാനാകാതെ
4: പരിഹാരം അന്വേഷിക്കാൻ പോലുമാവാത്ത പ്രതിസന്ധി ഘട്ടം.
3: ചിലരുണ്ട് പരിഹാരം തേടുന്നവർ,
4: ചിലരുണ്ട് പരിഹാരമുണ്ടെന്ന് പോലും അറിയാത്തവർ.
3: പരിഹാരം നമ്മെ തേടിയെത്തുമെങ്കിലോ?
4: ഇതാ നമ്മുടെ അകത്തളങ്ങളിലും ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നമ്മെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞു.
3: നന്മയുടെ സുഭാഷിതമായി നേർമ്മയുള്ള കിരണങ്ങൾ.
4: പീസ് റേഡിയോ പുലരിവെട്ടം
3: എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും 8 മണിക്കും പീസ് റേഡിയോയിൽ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീറു സഅദി, ഹാരിസ് ബിൻ സലീം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത തഫ്സീറു സഅദിയിൽ നിന്ന് സൂറ ഷറഹ് വിശദീകരിക്കുന്നു.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, തഫ്സീറു സഅദിയുടെ പുതിയ ഒരു എപ്പിസോഡാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ സഅദി 1889 സെപ്റ്റംബർ 7 സൗദി അറേബ്യയിലെ ഉനൈസ അൽ ഖസീം എന്ന് പറയുന്ന പ്രദേശത്ത് ജനിക്കുകയും 1956 ജൂൺ 24 അവിടെ വച്ച് തന്നെ ഈ അൽ ഖസീം സൗദിയിലെ ഉനൈസ എന്ന പ്രദേശത്ത് മരണപ്പെടുകയും ചെയ്ത മഹാനായ പണ്ഡിതനായിരുന്നു അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്സഅദി, ഇമാം അസ്സഅദി എന്നറിയപ്പെടുന്ന വിശുദ്ധ ഖുർആനിന് വ്യാഖ്യാനം എഴുതിയ മഹാപണ്ഡിതൻ. അദ്ദേഹത്തിൻ്റെ തഫ്സീറു കലാമിൽ മന്നാൻ എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ തൈസീറുൽ കരീമിർ റഹ്മാൻ ഫി തഫ്സീരി കലാമിൽ മന്നാൻ എന്ന വിശ്വവിഖ്യാതമായ വിശുദ്ധ ഖുർആനിൻ്റെ വിവരണമാണ്, അതിൻ്റെ ആശയങ്ങൾ, അദ്ദേഹം നൽകിയ വിവരണങ്ങളാണ് ഈ എപ്പിസോഡിലൂടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം നമുക്കതിൻ്റെ വശ്യ സുന്ദരമായ പാരായണത്തിലേക്ക് കാതോർക്കാം.
7: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആനിലെ 94-ാം അധ്യായം സൂറത്തു ഇൻഷിറാഹിൻ്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. ഇനി നമ്മൾ അതിൻ്റെ ഓരോ വാക്കുകളുടെയും ആയത്തുകളിൽ വന്ന ഓരോ വാക്കുകളുടെയും അർത്ഥം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അലം നസ്റഹ്, നാം വികസിപ്പിച്ചു, വിശാലപ്പെടുത്തി തന്നില്ലേ. ലക്ക, നിനക്ക്. സുദറക്ക, നിന്റെ നെഞ്ച്, നിന്റെ ഹൃദയം. വദഅന, നാം വെക്കുകയും ചെയ്തു. അങ്ക, നിന്നിൽ നിന്ന്. വിസ്രക്, നിന്റെ ഭാരം, നിന്റെ വിഷമം. അല്ലദി അങ്കല, ഒടിച്ചുകളഞ്ഞ, ഞെരുക്കിക്കളഞ്ഞതായ. ദഹ്റക, നിന്റെ മുതുക്, നിന്റെ പുറം. വറഫഅന, നാം ഉയർത്തുകയും ചെയ്തു. ലക്ക, നിനക്ക്. സിക്റക, നിന്റെ കീർത്തിയെ, നിന്റെ സ്മരണ. ഫഇന്ന, അപ്പോൾ തീർച്ചയായും, നിശ്ചയമായും. മൽ ഉസ്രി, ഞെരുക്കത്തോടുകൂടി ഉണ്ട്, പ്രയാസത്തോടുകൂടി ഉണ്ട്. യുസ്റൻ, ഒരു സൗകര്യം, എളുപ്പം. ഇന്ന മൽ ഉസ്രി, നിശ്ചയമായും ഞെരുക്കത്തോടൊപ്പമുണ്ട്. യുസ്റൻ, ഒരു സൗകര്യം. ഫഇദ ഫറഗ്ത, ആകയാൽ നീ ഒഴിവായാൽ, അഥവാ നിനക്ക് ഒഴിവ് സമയം കിട്ടിയാൽ. ഫൻസബ്, നീ അധ്വാനിക്കുക, പരിശ്രമം ചെയ്യുക. വ ഇലാ റബ്ബിക, നിന്റെ റബ്ബിലേക്ക്. ഫർഗബ്, നീ ആഗ്രഹിച്ച് കൊള്ളുക, അഥവാ ആഗ്രഹം പ്രകടിപ്പിച്ചു കൊള്ളുക. സൂറത്തു ഇൻഷിറാഹിൻ്റെ ആയത്തുകളിലെ വാക്കർത്ഥമാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്, കേട്ടത്. ഇൻഷാല്ലാ നമ്മൾ കേൾക്കുന്നത് ഓരോ ആയത്തുകളുടെയും മുഴുവനായിട്ടുള്ള അർത്ഥമാണ്. ആശയം പൂർണ്ണമായി മനസ്സിലാകാൻ അത് നമുക്കേറെ സഹായകമാകും. അതിൻ്റെ പൂർണ്ണമായ അർത്ഥം നമുക്ക് കേൾക്കാം.
1: അലം നശ്റഹ് ലക സദ്റക,
2: നിനക്ക് നിന്റെ ഹൃദയം നാം വിശാലതയുള്ളതാക്കി തന്നില്ലേ.
1: വവദഅനാ അൻക വിസ്റക,
2: നിന്നിൽ നിന്ന് നിന്റെ മുതുകിനെ ഞെരിച്ചു കളഞ്ഞ നിന്റെ ആ പാപഭാരം നാം ഇറക്കി വെക്കുകയും ചെയ്തു. നിനക്ക് നിന്റെ കീർത്തി നാം ഉയർത്തിത്തരികയും ചെയ്തിരിക്കുന്നു. എന്നാൽ തീർച്ചയായും ഞെരുക്കത്തിന്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും. തീർച്ചയായും ഞെരുക്കത്തിന്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും. ആകയാൽ നിനക്ക് ഒഴിവ് കിട്ടിയാൽ നീ അധ്വാനിക്കുക. നിന്റെ രക്ഷിതാവിലേക്ക് നിന്റെ ആഗ്രഹം സമർപ്പിക്കുകയും ചെയ്യുക.
0: സൂറത്തുൽ ഇൻശിറാഹിന്റെ മലയാള വിശദീകരണം നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലേക്ക് നമുക്ക് കാതോർക്കാം.
3: അല്ലാഹു തന്റെ ദൂതന് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളാണ് ഇവിടെ എടുത്തു പറയുന്നത്. നിനക്ക് നിന്റെ ഹൃദയം നാം വിശാലതയുള്ളതാക്കി തന്നില്ലേ. മതനിയമങ്ങൾ ഉൾക്കൊള്ളാനും അല്ലാഹുവിലേക്ക് പ്രബോധനം ചെയ്യാനും ഉത്കൃഷ്ടമായ സ്വഭാവഗുണങ്ങളെ സ്വീകരിക്കും.

0: ഉയർത്തുന്നതിനു വേണ്ടിയും നിനക്ക് നിന്റെ കീർത്തി നാം ഉയർത്തിത്തരികയും ചെയ്തിരിക്കുന്നു. സൃഷ്ടികളിൽ ഒരാളും എത്തിയിട്ടില്ലാത്ത ഉന്നതവും പ്രശംസനീയവുമായ നിലയിൽ നിന്റെ മഹത്വത്തെ ഉയർത്തി. ബാങ്കിലും ഇഖാമത്തിലും ഖുതുബകളിലും ഷഹാദത്ത് കലിമയിലും അള്ളാഹുവിനോടൊപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാമവും പരാമർശിക്കപ്പെടുന്നു. ഇതല്ലാത്ത മറ്റു കാര്യങ്ങളിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രശസ്തി അള്ളാഹു ഉയർത്തിയിട്ടുണ്ട്. അള്ളാഹുവിനെ കഴിഞ്ഞാൽ തൻ്റെ സമുദായത്തിൻ്റെ മനസ്സിൽ മറ്റാർക്കുമില്ലാത്ത ബഹുമാനവും സ്നേഹവും മഹത്വവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുണ്ട്. ഓരോ സമുദായത്തിൻ്റെയും പ്രവാചകന്മാർക്ക് ലഭിക്കുന്നതിനേക്കാൾ വലിയ പ്രതിഫലം ഈ സമുദായത്തിൻ്റെ പ്രവാചകന് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. എന്നാൽ തീർച്ചയായും ഞെരുക്കത്തിൻ്റെ കൂടെ ഒരെളുപ്പമുണ്ടായിരിക്കും. വലിയൊരു സന്തോഷവാർത്തയാണ് ഈ വചനം. പ്രയാസവും ബുദ്ധിമുട്ടും കാണപ്പെടുമ്പോഴെല്ലാം അതിനോടൊപ്പം ചേർന്നുകൊണ്ട് ഒരെളുപ്പം ഉണ്ടായിരിക്കും. പ്രയാസം ഒരു ഉടുമ്പിൻ്റെ മാളത്തിൽ പ്രവേശിച്ചാൽ ഒരെളുപ്പം അതിൽ പ്രവേശിച്ച് അതിനെ പുറത്തു കൊണ്ടുവരും. അള്ളാഹു പറയുന്നു, അള്ളാഹു ഞെരുക്കത്തിന് ശേഷം സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നതാണ്. ഖുർആൻ 65:7. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, തീർച്ചയായും ആശ്വാസം പ്രയാസത്തോടുകൂടെയാണ്. തീർച്ചയായും ഞെരുക്കത്തോടൊപ്പം ഒരെളുപ്പവുമുണ്ടായിരിക്കും എന്ന പദത്തെ അലിഫും ലാമും ചേർത്ത് പ്രത്യേകമാക്കിയതിൽ നിന്ന് പ്രയാസം ഒറ്റപ്പെട്ടതും എളുപ്പമെന്നത് ആവർത്തിക്കപ്പെടുന്നതുമാണെന്നും മനസ്സിലാവുന്നു. എന്നത് അലിഫും ലാമും ചേരുമ്പോൾ അത് സമഗ്രതയെ കൂടി അറിയിക്കുന്നു. അതായത് പ്രയാസങ്ങൾ എത്രത്തോളം ഉണ്ടായാലും അതിൻ്റെ പര്യവസാനം ആശ്വാസത്തിലായിരിക്കൽ അനിവാര്യമാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യൽ സത്യവിശ്വാസികൾക്ക് കൂടി ബാധകമാകുന്ന നിലയിൽ അള്ളാഹു പ്രവാചകനോട് കൽപ്പിക്കുന്നു, ആകയാൽ നിനക്ക് ഒഴിവ് കിട്ടിയാൽ നീ അധ്വാനിക്കുക. അതായത് ജോലികളിൽ നിന്നും വിരമിക്കുകയും അതിൻ്റെ പ്രയാസങ്ങൾ ഒന്നും അവശേഷിക്കാതിരിക്കുകയും ചെയ്താൽ പ്രാർത്ഥനകളിലും ആരാധനകളിലുമായി നീ പരിശ്രമിക്കുക. അള്ളാഹുവിലേക്ക് മാത്രം നിന്റെ ആഗ്രഹം സമർപ്പിക്കുകയും ചെയ്യുക.
1: അൽഹംദുലില്ലാ, ഇന്ന് സൂറത്തുൽ ഇൻശിറാഹിൻ്റെ 1 മുതൽ അവസാനം വരെയുള്ള ആയത്തുകൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. വാക്കുകളുടെ അർത്ഥവും അതോടൊപ്പം തന്നെ ആയത്തുകളുടെ അർത്ഥവും ആശയവും മുഴുവനായി നമ്മൾ കേട്ടു. ഖുർആൻ വീണ്ടും കൂടുതൽ അടുത്തറിയാനും പഠിക്കുവാനുമുള്ള സൗകര്യം ഉണ്ടാകുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ഈ കേൾവി തുടർന്നും ഉണ്ടാകുന്നതിന് വേണ്ടി ഓരോരുത്തരും ശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ തഫ്സീറു സഅദി പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മലയാളത്തിലേക്ക് ബഹുമാന്യനായ ഹാരിസ് ബിൻ സലീം വിവർത്തനം ചെയ്ത തഫ്സീറു സഅദിയിൽ നിന്ന് സൂറ ഷറഹാണ് വിശദീകരിച്ച് നൽകിയത്.
3: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് മനപ്പാഠം ഉസ്മാനി മുസാഫിലെ പേജ് നമ്പർ 512 നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷെയ്ഖ് സാഅദ് അൽ ഗാമിദിയാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്.

0: قبل فسيقولون بل تحسدوننا بل كانوا لا يفقهون إلا قليلا.
1: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം ഉസ്മാനി മുസാഫിലെ പേജ് നമ്പർ 512 നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തത് അഷ്ഷൈഖ് സഅദ് അൽ ഖാമിദി.
2: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
3: അടുത്ത പരിപാടി തജ്വീദ് പഠനം. ദ്വാദ് എന്ന അക്ഷരത്തിന്റെ ഉച്ചാരണത്തിൽ വരുന്ന അബദ്ധങ്ങൾ. ക്ലാസ് എടുക്കുന്നത് അബ്ദുള്ള സമീർ മദീനി.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين أما بعد. بهمان الآية بيس راديو سرودا كلي سهودر انجلي سهودر اماري. السلام عليكم ورحمة الله وبركاته. تجيويد پڑنام اپسوڑ گللائي نمال شدیر چوندی ریکنند ഖുർആൻ പാരായണ നിയമങ്ങളെക്കുറിച്ചും അതെങ്ങനെയാണ് നാം പ്രാവർത്തികമാക്കേണ്ടത്, പ്രയോഗവൽക്കരിക്കേണ്ടത് എന്നും അതിൽ വരുന്ന അബദ്ധങ്ങൾ എങ്ങനെ നമ്മുടെ ഖുർആൻ പാരായണത്തെ ബാധിക്കും, അതിൽ ഗൗരവമേറിയ അബദ്ധങ്ങൾ ഏതൊക്കെയാണ്, അത്ര ഗൗരവമല്ലാത്തതേത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ വിശദീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവസാനമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മഖ്റജുകളിൽ വരുന്ന പിഴവുകൾ, അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനത്ത് നിന്നും കൊണ്ടുവരാത്തത് കൊണ്ടോ അതല്ലെങ്കിൽ അതിന് നൽകേണ്ട വിശേഷണം നൽകാത്തത് കൊണ്ടോ വരുന്ന അബദ്ധങ്ങളെ കുറിച്ചാണ് ഈ അടുത്ത കഴിഞ്ഞ എപ്പിസോഡുകളിലായി വിശദീകരിച്ചു വരുന്നത്. തൊട്ടു മുമ്പ് കഴിഞ്ഞ എപ്പിസോഡിൽ വിശദീകരിച്ചതിൻ്റെ തുടർച്ചയെന്നോണം, നാവിൽ നിന്നും വരുന്ന അക്ഷരങ്ങളെ, ആ അക്ഷരങ്ങളെ ശരിയായ രൂപത്തിൽ ഉച്ചരിക്കാത്തത് കൊണ്ടുണ്ടാകുന്ന അബദ്ധങ്ങൾ, അതാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഖാഫിൻ്റെയും കാഫിൻ്റെയും ഉച്ചാരണത്തിൽ വരുന്ന അബദ്ധങ്ങൾ സൂചിപ്പിച്ചു. അതിനുശേഷം നാവിൻ്റെ മധ്യഭാഗത്തുനിന്നും ഉച്ചരിക്കുന്ന, പുറത്തു വരുന്ന ജീം, ഷീൻ, യ എന്നീ മൂന്ന് അക്ഷരങ്ങളുടെ ഉച്ചാരണത്തിൽ വരുന്ന അബദ്ധങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിലൂടെ ചുരുങ്ങിയ രൂപത്തിൽ ഉദാഹരണ സഹിതം വിശദീകരിച്ചത്. ഇൻഷാല്ലാ ഇന്നത്തെ എപ്പിസോഡിൽ അറബി ഭാഷയിലെ തന്നെ ഏറ്റവും പ്രയാസമേറിയ, ഉച്ചരിക്കാൻ ബുദ്ധിമുട്ടുള്ള, പൊതുവെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന അക്ഷരം, ഒരു വേള അറബി ഭാഷയുടെ പേരായിക്കൊണ്ട് അല്ലെങ്കിൽ അതിലേക്ക് അതിൻ്റെ മാത്രം പ്രത്യേകതയായിക്കൊണ്ട് വിലയിരുത്തപ്പെടുന്ന അക്ഷരം ദാദ്, അല്ലാദ് എന്നുള്ള അക്ഷരം അറബി ഭാഷയുടെ മാത്രം പ്രത്യേകത കൊണ്ട് തന്നെ അറബി ഭാഷയെ ലുഗത്തു ദാദ്, ദാദിൻ്റെ ഭാഷ എന്ന് പറയാറുണ്ട്. കാരണം മറ്റു ഇതര ഭാഷകളിൽ ഒന്നും തന്നെ ഇല്ലാത്ത, അറബി ഭാഷയ്ക്ക് മാത്രം അവകാശപ്പെട്ട ഒരക്ഷരമാണ് ദാദ് എന്നുള്ളത്. അതിൻ്റെ ഉച്ചരിക്കാനുള്ള ചില പ്രയാസങ്ങൾ, അല്ലെങ്കിൽ തുടക്കം മുതലേ ആ ഒരു പരിശീലനം ലഭിക്കാത്തത് കൊണ്ട് ഉണ്ടാകാവുന്ന അബദ്ധങ്ങളെ അതിലുള്ളൂ. പല ആളുകളും വാവും അതുപോലെ തന്നെ ദാദും തമ്മിലുള്ള വ്യത്യാസം പലപ്പോഴും അവർ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പ്രകടിപ്പിക്കാറില്ല. അതിന് വ്യക്തമായിട്ടുള്ള തെളിവ് ആണ് നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോൾ അതിൻ്റെ അവസാന ആയത്ത്, അവസാന കലിമത്ത് അദ്ദാലീൻ എന്നുള്ളതാണ്. വലദ്ദാലീൻ, അത് മഹാഭൂരിപക്ഷം ആളുകളും അറിയാതെയാണ് പലരും ലോലീൻ എന്നാണ് അഥവാ ബോധിനെ ലോ ആക്കി ഉച്ചരിക്കുന്നു അല്ലെങ്കിൽ ആ രൂപത്തിലാണ് ഉച്ചരിക്കപ്പെടുന്നത്. ലോ ആയിട്ടാണ് കേൾക്കുന്നവർക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അക്ഷരം മാറിപ്പോകുക എന്നുള്ളത്. അത് അർത്ഥത്തെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഗുരുതരമായ ലഹ്നുൽ ജലീൽ പെടുന്ന കാര്യമാണ് തജ്വീദിൽ അക്ഷരങ്ങൾ വ്യത്യാസപ്പെടുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ കാര്യം, ബാദിൻ്റെ ഉച്ചാരണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സൂചിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം, ഈ ലോഉം അതുപോലെ തന്നെ ബാദും തമ്മിലുള്ള അന്തരം, ആ വ്യത്യാസം പ്രകടമാക്കാതിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. പല ആളുകളും ഈ ദാദു വാവും തമ്മിലുള്ള അത് കൂടിക്കലർത്തിക്കൊണ്ട്, പരസ്പരം കൂട്ടിക്കലർത്തിക്കൊണ്ടോ ഒരേ രൂപത്തിൽ തോന്നിക്കുന്ന വിധമാണ് പലപ്പോഴും അതിനെ ഉച്ചരിക്കാറുള്ളത്, അല്ലെങ്കിൽ അങ്ങനെയാണ് കേൾക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ആ കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അതിൻ്റെ വിശേഷണത്തിലും അതിൻ്റെ മഹ്റജിലും അക്ഷരങ്ങൾ അതിൻ്റെ ഉത്ഭവസ്ഥാനത്തിലും അതുപോലെ അതിൻ്റെ വിശേഷണങ്ങളിലും വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു അക്ഷരത്തിനുള്ള വിശേഷണം മറ്റു അക്ഷരത്തിനുണ്ടാകാം. വിപരീതമുള്ള സിഫത്തുകളുണ്ട്, വിപരീതമില്ലാത്ത സിഫത്തതൊക്കെ പരസ്പരം ഉള്ള വിശേഷണങ്ങളുണ്ടാകാം. എന്നിരുന്നാലും ആ വിശേഷണങ്ങളെ വ്യത്യാസം അതിൻ്റെ ഉച്ചാരണത്തിൽ നമുക്ക് പ്രകടമാകും. സിഫാത്തുകളുടെ വിഷയങ്ങൾ നമ്മൾ പറഞ്ഞപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്, ഏതൊക്കെ വിശേഷണങ്ങളാണ് എന്നുള്ളത്. ഓരോ അക്ഷരത്തിനുമുള്ള വിശേഷണങ്ങൾ പറയാം. ഇവിടെ അൽ ഇസ്തിത്വാലത്ത് എന്നുള്ളൊരു വിശേഷണമുണ്ട്. നമ്മൾ വിപരീതമില്ലാത്ത സിഫത്തുകൾ, വിപരീതമില്ലാത്ത അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ എന്ന തലക്കെട്ടിൽ കുറേ എപ്പിസോഡുകൾ കഴിഞ്ഞ കുറേ കാലം മുമ്പ് നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ വിശദീകരിച്ച കാര്യമാണ് അൽ ഇസ്തിത്വാലത്ത് എന്നുള്ളത്. അഥവാ ബാദിൻ്റെ മഹ്റജ്, അതിൽ റാദിൻ്റെ ലാദിൻ്റെ മഹ്റജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാവിൻ്റെ ഇടതു ഭാഗം, അതിൻ്റെ അരിക്, അതാണ് ഇത് ബാദിൻ്റെ മഹ്റജ്. അൽ അദ്റാസ്, അൽ യുസ്ര, യുംന, ചിലർ പറയുന്നുണ്ട് വലതു ഭാഗത്ത് അല്ലെങ്കിൽ ഇരു ഭാഗത്തിൽ ഏതിൽ ഒരു ഭാഗത്ത്, അതിൽ ഇടതു ഭാഗമാണ് അതിലേറ്റവും ശരിയായത്, അല്ലെങ്കിൽ കൂടുതലും അവിടെ നിന്നാണ് ഉച്ചരിക്കപ്പെടുന്നത്. അത് അരു നീളത്തിലാണ്, നാവിൻ്റെ ഇടതുഭാഗം അരു നീളത്തിൽ തന്നെ നീണ്ടുകിടക്കുന്ന മഹ്റജാണ് വാദിൻ്റെ മഹ്റജ്. അതുകൊണ്ട് ഇസ്തിത്വാലത്ത് എന്ന് പറഞ്ഞ ആ മഹ്റജ് വാദിൻ്റെ മഹ്റജ് തുടങ്ങി ലാമിലേക്ക് നീളുന്ന, അതാണ് ഇസ്തിത്വാലത്ത്. ആ നീളുന്ന മഹ്റജ് ഉള്ള അക്ഷരമാണ്, സിഫത്തുള്ള അക്ഷരമാണ് ബാദ് എന്നുള്ളത്. അത് അണ്ണാക്കിലേക്ക് അങ്ങനെ നീണ്ട് പോകുന്ന അക്ഷരം അബാദ്. ഈ ബാദ് എന്ന് പറയുമ്പോൾ നാവിൻ്റെ സൈഡിൽ നിന്ന് തന്നെ പറയാൻ നമ്മൾ ശ്രമിക്കണം. അങ്ങനെയാണ് അതിൻ്റെ ഉച്ചാരണം. നമ്മൾ നാവിൻ്റെ ഇടതു ഭാഗത്ത് നീളത്തിൽ ആ അണ്ണ മുകളിലത്തെ അണ്ണാക്കിനോട് ചേർന്ന് കൊണ്ടാണ് അത് ഉച്ചരിക്കുക. അപ്പോൾ മഹ്റജ് ആണെങ്കിലും അതുപോലെ തന്നെ സിഫത്താണെങ്കിലും ഈ ഒരു പിന്നെ സാദൃശ്യമില്ലായ്മ, ഒരു സാദൃശ്യവും വാവും അതുപോലെ തന്നെ ലാദും തമ്മിൽ ഇല്ല, മനസ്സിലായില്ലേ? വിശേഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിലും മഹ്റജണി തുറഫുല്ലിസ, നാവിൻ്റെ അറ്റഭാഗത്തു നിന്നാണ്, മുൻഭാഗത്തെ അഗ്രഭാഗത്തു നിന്നാണ് വാ ഉച്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാവ് പറയുമ്പോൾ നാവ് പുറത്തേക്ക്, അതിൻ്റെ അഗ്രഭാഗം പുറത്തേക്ക് വരും. അതിൻ്റെ അഗ്രഭാഗം സാ പറയുന്ന പോലെ, ദാല് വാ പറയുമ്പോൾ നാവിൻ്റെ പുറത്തേക്ക് വരും. എന്നാൽ ഒരിക്കലും തന്നെ ബാദ് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ അഗ്രഭാഗം പുറത്തേക്ക് വരുന്നതല്ല. കാരണം അത് ഉള്ളിൽ ഇടതുഭാഗത്ത്, നാവിൻ്റെ അരികിൽ ഇടതുഭാഗത്ത് അരുനീളത്തിൽ ഉച്ചരിക്കുന്ന അക്ഷരമാണ് അബ്ബാദ്. അതാണ് അതിൻ്റെ വിശേഷവുമായും അതുപോലെ തന്നെ മഹ്റജുമായും ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യത്യാസം, തറഫുൽ ലിസാൻ എന്നാണ് വാ വരുന്നതെങ്കിൽ എഹ്ദ ഹാഫത്തൈ ലിസാൻ, അല്ലെങ്കിൽ നാവിൻ്റെ ഇടതുഭാഗത്ത്, ഹാഫത്ത് എന്ന് പറഞ്ഞാൽ അരിക്, എഹ്ദ ഹാഫത്തൈ ലിസാൻ എന്നാണ് തജ്വീദിൻ്റെ പല പുസ്തകങ്ങളിലുള്ളത്. നാവിൻ്റെ ഇരുപാർശ്വങ്ങളിൽ, ഒരു ഏതെങ്കിലും ഒരു പാർശ്വത്തിൽ, അപ്പോൾ അതിൽ ഇടത് ഭാഗമാണ് കൂടുതലും പിന്നെ പറയാറുള്ളതും അതുപോലെ അങ്ങനെയാണ് നമ്മൾ ഉച്ചരിക്കാറുള്ളതും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ തറഫുൽ ലിസാനിലാണ് ഇത് വാവിൻ്റെ ഉച്ചാരണം ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇമാം ഇബ്നുൽ ജസരി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, വദ്ദാദ ബിസ്തിത്വാലതിം വമഖ്റജി മയ്യിസ് മിനല്ലാഹി വകുല്ലുഹാ തജി. വദ്ദാദ ബിസ്തിത്വാലതിൻ, ഇസ്തിത്വാലത്ത് കൊണ്ടാണ്, അതുപോലെ അതിൻ്റെ മഹ്റജ് കൊണ്ടും, മയ്യിസ് മിനല്ലാഹി, ലാഹിൽ നിന്നും അതിൻ്റെ തമ്യീസ് വ്യത്യാസം, അതിൻ്റെ മഹ്റജ് കൊണ്ടും, രണ്ട് മഹ്റജിലാണ്. ലാഹിൻ്റെ മഹ്റജ് തറഫുൽ ലിസാൻ നാവിൻ്റെ അഗ്രഭാഗത്താണ്, മേലെ മുൻപല്ലിൻ്റെ ഇതിനോട് ചേർന്ന് ഉസൂലിനോട് ചേർന്നിട്ടുള്ള അത് നാവിൻ്റെ മുൻഭാഗത്തെ അഗ്രഭാവം ചേർന്നുകൊണ്ടാണ് അതിൻ്റെ ലാഹിൻ്റെ മഹ്റജ് എങ്കിൽ നാവിൻ്റെ ഇടത് ഭാഗത്തെ അരുനീളത്തിലാണ് ബാദിൻ്റെ മഹ്റജ്. ഇനി ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഇപ്പം രണ്ടും രണ്ട് അക്ഷരമാണ്, രണ്ടും രണ്ട് മഹ്റജാണ്, രണ്ടിനും സിഫത്തുകളും വേറെ തന്നെയാണ്. ഇസ്തിത്താലത്തി എന്നുള്ള സിഫത്തുള്ള അക്ഷരമാണ് ബാദ്, എന്നാൽ ലാഇന് ആ സിഫത്തില്ല. അപ്പോൾ സിഫത്തിലും മഹ്റജിലും അക്ഷരങ്ങളുടെ വിശേഷണത്തിലും അതുപോലെ തന്നെ ഉത്ഭവസ്ഥാനത്തിലും വ്യത്യാസമുണ്ട്. ഇനി രണ്ടക്ഷരങ്ങൾ ഉള്ള രണ്ടക്ഷരങ്ങളായ സംഗതി ഒരക്ഷരമാക്കി അല്ലെങ്കിൽ അതിനെ മാറ്റിച്ചരിച്ചാൽ അർത്ഥത്തിൽ വ്യത്യാസം വരുമെന്നുള്ളത് സ്വാഭാവികമായും നമുക്ക് അറിയാവുന്ന കാര്യം. പ്രത്യേകിച്ചും അറബി ഭാഷയിൽ വളരെ ചെറിയ വ്യത്യാസം, ഹറക്കത്ത് മാറിയാലും അക്ഷരം മാറിയാലും ഒക്കെ വളരെയധികം വ്യത്യാസമുള്ള സംഗതിയാണ്. അപ്പോൾ വല്ല യദില്ലു വലാലത്ത്, നമുക്കറിയാം വഴികേട്, പിഴച്ചു എന്നാണ് അർത്ഥം. എന്നാൽ വല്ല എന്ന് പറഞ്ഞാലോ അതിൻ്റെ അർത്ഥം വ്യത്യാസമുണ്ട്, അസ്ബഹ വല്ല. അപ്പോൾ ഈ രൂപത്തിലെ വ്യത്യാസം അർത്ഥത്തിൽ വരും എന്നുള്ളത് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മനസ്സിലായില്ലേ? നാളിറ വുജൂഹു യൗമഇദിൻ നാളിറ ഇലാ റബ്ബിഹാ നാളിറ വുജൂഹു യൗമഇദിൻ നാളിറ ബ സാദ് ദാദാണ്. പ്രശോഭിതമായിരിക്കും അന്നത്തെ ദിവസം, ഖിയാമനാളുണ്ടാകുന്ന സംഭവങ്ങൾ. നല്ല മനുഷ്യന്മാർ, സൗഭാഗ്യവാന്മാരായിട്ടുള്ള, സ്വാലിഹീങ്ങളായിട്ടുള്ള ആളുകൾ, അവരുടെ ചില മുഖങ്ങൾ പ്രശോഭിതമായിരിക്കും. നാളിറ എന്നിട്ട് അടുത്ത ആയത്തിലോ ഇല റബ്ബിഹാ നാളിറ നാളിറ ലി ല സാദ് തോ ല, അതെന്താണ് നളറ നോക്കി എന്നാണ്. അപ്പോൾ ഈ രണ്ട് വ്യത്യാസങ്ങൾ അക്ഷരത്തിൽ നാളിറ നാളിറ. അപ്പോൾ ഈ വ്യത്യാസം അക്ഷരത്തിൽ വരുന്ന വ്യത്യാസം അർത്ഥത്തിലും വ്യത്യാസം വരും. അർത്ഥത്തിൽ വ്യത്യാസം വരുന്ന പാരായണം അത് പാടില്ലാത്തതാണ്, ഹറാമാണ്, വലിയ ഗുരുതരമായിട്ടുള്ള ലഹ്നു ജലി എന്ന് പറയുന്ന ഗുരുതരമായ തെറ്റാണ്. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം, മഹ്റജിലും സിഫത്തിലുമുള്ള വ്യത്യാസം അതിൻ്റെ അർത്ഥത്തിലെ വ്യത്യാസത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം, പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പലപ്പോഴും നമുക്ക് അബദ്ധം സംഭവിക്കാറുള്ള ഒരു സാഹചര്യം എങ്ങനെയായിരിക്കും? ഒരു പക്ഷേ രണ്ടും വെവ്വേറെ സ്ഥലത്ത് വരുമ്പോൾ അത് അങ്ങനെ തന്നെ ഉച്ചരിക്കാൻ നമ്മൾ ശ്രമിച്ചു എന്ന് വരാം, അല്ലെങ്കിൽ അങ്ങനെ ഉച്ചരിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്ന് വരാം. എന്നാൽ രണ്ടും ഒരേ കലിമത്തിൽ അടുത്തടുത്ത് വരുമ്പോഴോ, അവിടെയാണ് ചിലപ്പോൾ നമുക്ക് ഒരുപോലെയാകുന്നത്, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നത്. അതുകൊണ്ട് തന്നെ അടുത്തടുത്ത് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരേ കലിമത്തിൽ തന്നെ വരുമ്പോൾ, അല്ലെങ്കിൽ രണ്ട് കലിമത്തുകളിൽ ആദ്യത്തിലും അവസാനത്തിലും അടുത്ത കലിമത്തിൽ ആദ്യത്തിലും വരുമ്പോഴൊക്കെയാണ് ഇത് പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെ ഓരോ മഹ്റജും ഓരോ അക്ഷരത്തിൻ്റെയും മഹ്റജിൽ നിന്ന് തന്നെ അത് കൊണ്ടുവരാൻ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒന്ന് രണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ, സൂറത്ത് ഫുർഖാനിലെ 27-ാമത്തെ ആയത്തിൽ ഇപ്രകാരം കാണാം, وَيَوْمَ يَعَضُّ الظَّالِمُ عَلَى يَدَيْهِ وَيَوْمَ يَعَضُّ يَعَضُّ الظَّالِمُ يَعَضُّ الظَّالِمُ ضَضُ ضَ വ്യത്യാസം يَعَضُّ അവിടെ ضാദാണ്, സാദുള്ളാദാണ്. അക്രമി അന്ന് കൈകടിക്കുന്ന ദിവസം يَعَضُّ الظَّالِمُ يَا لَيْتَنِي اتَّخَذْتُ مَعَ الرَّسُولِ سَبِيلًا وَيَوْمَ يَعَضُّ الظَّالِمُ عَلَى يَدَيْهِ يَقُولُ يَا لَيْتَنِي اتَّخَذْتُ مَعَ الرَّسُولِ سَبِيلًا. ഇനി അതുപോലെ തന്നെ ഒരു മറ്റൊരു ഉദാഹരണമാണ് സൂറത്തു അഷ്റഹ് അലൻ അഷ്റഹ് ലക സദ്റക എന്ന സൂറത്തിൽ الذي أنقض ظهرك أنقض ظهرك سلايا أنقض ظهرك أنقض صاد لاد മുറിച്ചുകളയ അല്ലെങ്കിൽ അപ്പോൾ ആ രൂപത്തിൽ രണ്ടും വ്യത്യാസപ്പെടുത്തി തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഓതണം. الذي أنقض ظهرك أنقض ظهرك അത് രണ്ടും രണ്ടായി തന്നെ പറയണം. കേൾക്കുന്നവർക്ക് സദൃശ്യമായിട്ട് ഒരുപോലെയായി തോന്നാൻ പാടില്ല. കേൾക്കുമ്പോൾ രണ്ടും രണ്ടായി തന്നെ തോന്നാൻ പാടില്ല എന്ന് മാത്രമല്ല അങ്ങനെ ഓതാനും പാടില്ല. അപ്പോൾ രണ്ടും ഒരുമിച്ച് വരുമ്പോൾ ബാദും ലാവും ഒരേ കലിമത്തിലോ അല്ലെങ്കിൽ ഒന്നാമത്തെ കലിമത്തിൻ്റെ അവസാനത്തിലോ രണ്ടാമത്തെ കലിമത്തിൻ്റെ തുടക്കത്തിലോ വരുമ്പോൾ രണ്ടിനെയും ഇൽഹാർ ചെയ്തുകൊണ്ട് വ്യക്തമാക്കിക്കൊണ്ട് തന്നെ ഓതാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു രൂപം നമ്മൾ മനസ്സിലാക്കണം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം നമ്മൾ ഖുർആൻ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ദാദ് എന്ന അക്ഷരം, ലുഗത്തു ദാദ്, അതിനെപ്പറ്റിയാണ് നമ്മൾ പറയുന്നത്. ദാദ് എന്ന അക്ഷരം അതിൻ്റെ ഒരു സിഫത്താണ് അൽ ഇസ്തിഇല ഹുസ്സവഖ്തിൻ ഖിൽ. മുമ്പ് നമ്മൾ ഒരു എപ്പിസോഡിൽ സൂചിപ്പിച്ചതാണ് ഹ്രൂഫുൽ ഇസ്തിഇല. ഇസ്തിഇലൻ്റെ അക്ഷരം അഥവാ നാവ് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വായ നിറച്ച് ഗൗരവത്തിൽ ഉച്ചരിക്കുന്ന അക്ഷരം. ഹ സോ പോ ലോ ഹ കോ ലോ തുടങ്ങിയുള്ള അക്ഷരം. അപ്പോൾ ഇതിൽപ്പെട്ട രണ്ട് അക്ഷരമാണെന്ത്? ഈ പോ വാദും വാദും അതുപോലെ രണ്ടും ഇസ്തിഇലൻ്റെ അക്ഷരം തന്നെയാണ്. എന്നിരുന്നാലും അത് നമ്മൾ ഓതുന്ന സമയത്ത് ഈ കാര്യം പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ അക്ഷരങ്ങൾ, അതിൻ്റെ തൊട്ടു മുമ്പ് വരുന്ന അക്ഷരങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് അതിൻ്റെ ഉച്ചാരണത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൽഹാർ ചെയ്തുകൊണ്ട് വ്യക്തമാക്കിക്കൊണ്ട് പ്രകടമാക്കുന്ന രൂപത്തിൽ എന്ത് ചെയ്യണം? പാരായണം ചെയ്യണം. അതുപോലെ തന്നെ ഫമനി ഉത്തുറ ഗൈറ ബാഗി വലാ ആദി ഫലാ ഇസ്മ അലൈ. അതുപോലെ തന്നെ അഫദ്തും അഫദ്തും ആ ബാദിനെയും ബാഇനെയും വേർതിരിച്ച്, അതാണ് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് വേർതിരിച്ച് തന്നെ പ്രകടമാക്കി തന്നെ ഓതാൻ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതാണ് ഇമാം ജസീർ റഹിമഹുള്ള പറഞ്ഞത്, والطر مع وعظت مع فلطم وصفها جباههم عليهم. അപ്പോൾ അത് പ്രത്യേകം, അത് ഈ والطر وعظت افلطم പോലെയുള്ള ആ കലിമത്തുകളിൽ എന്ത് ചെയ്യണം? രണ്ടും രണ്ട് വ്യക്തമാക്കി തന്നെ അത് നമ്മൾ ഉച്ചരിക്കണം. അത് ഇദ്ഗാം ചെയ്ത് ഓതാൻ പാടില്ല. ചേർത്തി ദാദിനെ ശേഷമുള്ള അക്ഷരത്തിലേക്ക് ചേർത്തിക്കൊണ്ട് ഓതാൻ പാടില്ല. ഇൽഹാർ ചെയ്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? അവ ആൽത്ത ഉണ്ടോ, അത് പ്രത്യേകം നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെ ശേഷം ഒക്കെ വരുമ്പോൾ രണ്ടും വേർതിരിച്ച് തന്നെ ഓതാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ചില ആളുകൾക്കൊക്കെ ഇതുപോലെയുള്ള അബദ്ധങ്ങളൊക്കെ സംഭവിക്കാം. ഏതായാലും നമ്മൾ അനറബികളാണ്, അതുകൊണ്ട് തന്നെ അറബി ഭാഷ തന്നെ ഉച്ചരിക്കാൻ, അത് ഉച്ചരിച്ച് ശീലിച്ചിട്ടില്ലാത്ത അറബി ഭാഷ പഠിക്കുന്ന തുടക്കക്കാരായ, അതുപോലെ ഖുർആൻ പാരായണം പരിശീലിച്ച് തുടങ്ങിയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും തുടക്കത്തിൽ. പക്ഷേ അത് നമ്മൾ ചിട്ടയായ പരിശീലനത്തിലൂടെ കൃത്യമായ ശ്രദ്ധയോടുകൂടി നല്ല ഒരു തജ്വീദ് അറിയുന്ന കാരിയിൽ നിന്നും കേട്ട് ഉച്ചാരണങ്ങൾ ശരിയായ രൂപത്തിൽ പരിശീലിക്കാനുള്ള ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം തന്നെയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഇതുവരെ സൂചിപ്പിച്ചതൊക്കെ തന്നെ ഓരോ അക്ഷരങ്ങളെയും അതിൻ്റെ ഉച്ചാരണ സ്ഥലത്തു നിന്ന് കൊണ്ടുവരുന്ന അതേ മഹ്റജ്, ഒരേ അതിൻ്റെ ശരിയായ ഉച്ചാരണം അതിന് നൽകുന്നത് വരെ നമ്മുടെ പരിശീലനം തുടരേണ്ടതുണ്ട്. ഒരിക്കലും നമ്മൾ വിചാരിക്കരുത്, ഞാൻ അത്യാവശ്യമൊക്കെ പഠിച്ചു, ഖുർആനൊക്കെ ഓതുന്നുണ്ട്, അത്യാവശ്യം ഹിഫ്ളുണ്ട്. ചില ആളുകളൊക്കെ അത്യാവശ്യം പഠിച്ച രീതിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ എനിക്ക് തജ്വീദും പഠിക്കാനല്ല, ഇനി പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ പാരായണമൊന്നും ശരിയാക്കേണ്ടതില്ല എന്നുള്ള ഒരു ധാരണ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. പക്ഷേ പലപ്പോഴും ആ ധാരണ തെറ്റാണെന്ന് നമ്മളെക്കാൾ ഖുർആൻ കൂടുതൽ അറിയുന്ന ഒരാളുടെ മുമ്പിൽ നമ്മൾ ഓതുമ്പോൾ അല്ലെങ്കിൽ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാകും. അതുകൊണ്ട് പഠിക്കാത്തവർ അത് പഠിക്കുക, പഠിച്ചവരാണെങ്കിൽ തന്നെ അതിനെ ഒന്നുകൂടി ശരിയായിട്ടുണ്ടോ പഠിച്ചത് എന്നുള്ളത് കൂടി വിലയിരുത്തുക. തീർച്ചയായും വിശുദ്ധ ഖുർആൻ അള്ളാഹു എളുപ്പമാക്കിയിട്ടുണ്ട്. വലഖദ് യസ്സർനൽ ഖുർആന, ഖുർആൻ അള്ളാഹു എളുപ്പമാക്കിയിട്ടുണ്ട് ലിദ്ദിക്കർ, അതിനെ പഠിക്കാനും ചിന്തിക്കാനും ഉദ്ദേശിക്കുന്നവർക്ക്. ഫഹൽ മി മുദ്ദക്കിർ, ചിന്തിക്കുവാനും പഠിക്കുവാനും ഒക്കെ തയ്യാറുള്ളവർ ആരുണ്ടോ എന്നുള്ള അള്ളാഹുവിൻ്റെ ചോദ്യം. അപ്പോൾ ഖുർആൻ എന്നുള്ളത് തജ്വീദാകട്ടെ തഫ്സീറാകട്ടെ ഏത് ഇതാകട്ടെ ഖുർആനുമായി ബന്ധപ്പെട്ടത് അത് അള്ളാഹു എളുപ്പമാക്കിയിട്ടുണ്ട് പഠിക്കാൻ. പക്ഷെ അതിൻ്റെ പഠിക്കാനുള്ള ശരിയായ രൂപം, അത് ശരിയായ രൂപത്തിൽ ഖിറാഅത്തിൻ്റെ നിയമങ്ങൾ അറിയുന്ന ആളുകളടുക്കൽ നിന്നും പോയി പഠിക്കുക. ആ ഉച്ചാരണം നേരിട്ട് കേട്ട് തന്നെ, പുസ്തകത്തിലൂടെയോ മറ്റോ അല്ല, നേരിട്ട് കേട്ട് അതിൻ്റെ ഉച്ചാരണം എങ്ങനെയാണത് കേൾക്കുകയും അതുപോലെ അത് കാണുകയും ചെയ്തിട്ട് പരിശീലിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന സംഭവമാണ്. ഏതായിരുന്നാലും ഈ ബാദ് കുറച്ച് പ്രയാസമുള്ള അക്ഷരമാണ്. എന്നിരുന്നാലും നമ്മുടെ ആ ഒരു ശ്രദ്ധയും താല്പര്യവും
5: أعوذ بالله من الشيطان الرجيم
6: إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض

0: هل ثوب الكفار ما كانوا يفعلون؟
1: بسم الله الرحمن الرحيم.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ, പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകൾ ഇല്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാൻ അറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉൽ ഹുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35 ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35 പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35 വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35 കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35 മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപഥം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35 നേർവഴിയുടെ പാഠങ്ങൾ സുപഥം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35 കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും
2: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
4: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
5: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
3: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം, അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതു അവസരം. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
2: പീസ് റേഡിയോ ട്യൂൺ ടു

0: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹ്മഹുല്ലാ രചിച്ച വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരം. സൂറത്തുൽ മുൽക്കിലെ 12 മുതൽ 18 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ തഫ്സീർ അമാനിയിൽ വിശദീകരിക്കുന്നത്.
2: വചനം 12. ഇന്ന, നിശ്ചയമായും, അല്ലദീന യഖ്ഷൗന, ഭയപ്പെടുന്നവർ, റബ്ബഹും, തങ്ങളുടെ റബ്ബിനെ, ബിൽ ഗൈബി, അദൃശ്യമായ നിലക്ക് അഥവാ കാണാതെ, ലഹും, അവർക്കുണ്ട്, മഗ്ഫിറത്തുൻ, പാപമോചനം, വ അജ്റുൻ കബീർ, വലുതായ പ്രതിഫലവും.

നിശ്ചയമായും തങ്ങളുടെ റബ്ബിനെ അദൃശ്യമായ നിലയിൽ ഭയപ്പെടുന്നവർ, അവർക്ക് പാപമോചനവും വലുതായ പ്രതിഫലവും ഉണ്ട്. വചനം 12 വിശദീകരണം. അള്ളാഹുവിനെ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും അവൻ ഇങ്ങോട്ട് കാണുന്നുവെന്ന ബോധത്തോടെ വർത്തിക്കുക. സ്വകാര്യ ജീവിതത്തിലും ബാഹ്യജീവിതത്തിലും ഒരുപോലെ സൂക്ഷ്മത പാലിക്കുക. ജനബോധ്യത്തിനും കീർത്തിക്കും വേണ്ടി പ്രവർത്തിക്കാതിരിക്കുക. അള്ളാഹുവിനെയും അവൻ്റെ ശിക്ഷയെയും കൺമുമ്പിൽ കണ്ടാലെ വിശ്വസിക്കൂ എന്നു ക്ഷണിക്കാതെ ലക്ഷ്യദൃഷ്ടാന്തങ്ങൾ മുഖേന യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി ഭയഭക്തിയോടെ ജീവിക്കുക മുതലായവയാണ് അദൃശ്യമായ നിലയിൽ റബ്ബിനെ ഭയപ്പെടുന്നതിൻ്റെ ലക്ഷണങ്ങൾ. അള്ളാഹുവിൻ്റെ തണലല്ലാതെ മറ്റൊരു തണലും ലഭിക്കാനില്ലാത്ത ആ മഹാദിനത്തിൽ അവൻ തണൽ നൽകി രക്ഷിക്കുന്ന 7 കൂട്ടരെപ്പറ്റി വിവരിക്കുന്ന പ്രസിദ്ധമായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടുള്ള 2 കൂട്ടർ ഇവരാകുന്നു. 1, സ്ഥാനമാനവും സൗന്ദര്യവുമുള്ള ഒരു സ്ത്രീ ദുർവൃത്തിക്കായി ക്ഷണിച്ചപ്പോൾ ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നുവെന്ന് പറഞ്ഞു ഒഴിഞ്ഞുമാറിയവൻ. 2, വലദാനധർമ്മവും ചെയ്യുമ്പോൾ വലത്തേക്കൈ ചിലവഴിച്ചത് ഇടത്തേക്കൈ അറിയാത്തവണ്ണം ചിലവഴിക്കുന്ന അഥവാ അത്രയും രഹസ്യമായി ധർമ്മം ചെയ്യുന്ന മനുഷ്യൻ. ബുഖാരി മുസ്ലിം. വചനം 13. വാക്കർത്ഥം. വഅസിറു, നിങ്ങൾ രഹസ്യമാക്കുവിൻ, പതുക്കെയാക്കുവിൻ. ഖൗലകും, നിങ്ങളുടെ വാക്ക് അഥവാ സംസാരം. അവിജഹറൂബിഹി, അല്ലെങ്കിൽ അതിനെ പരസ്യമാക്കുവിൻ, ഉറക്കെയാക്കുവിൻ. ഇന്നഹു അലീമുൻ, നിശ്ചയമായും അവൻ അറിയുന്നവനാണ്. ബിദാതി സുദൂർ, നെഞ്ചുകളിലുള്ളതിനെ അഥവാ ഹൃദയത്തിലുള്ളതിനെ.

0: നിങ്ങളുടെ വാക്ക് അഥവാ സംസാരം പതുക്കെയാക്കിക്കൊള്ളുക അല്ലെങ്കിൽ അത് ഉറക്കെയാക്കിക്കൊള്ളുക, രണ്ടും സമമാണ്. കാരണം നിശ്ചയമായും അവൻ അഥവാ അള്ളാഹു ഹൃദയങ്ങളിലുള്ളവയെപ്പറ്റി അറിയുന്നവനാകുന്നു. വചനം 14. വാക്കർത്ഥം: അലാ യഅലമു, അറിയുകയില്ലേ, അവൻ അറിയാതിരിക്കുമോ, മൻ ഖലഖ, സൃഷ്ടിച്ചവൻ, അവൻ സൃഷ്ടിച്ചവരെ, വഹുവ, അവനാകട്ടെ, അൽ ലത്തീഫ്, ഗൂഢമായതിനെ അഥവാ സൂക്ഷ്മമായതിനെ അറിയുന്നവനാണ്, സൗമ്യമായുള്ളവനാണ്, അൽ ഖബീർ, സൂക്ഷ്മജ്ഞാനിയാണ്.
1: അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലത്തീഫുൽ ഖബീർ,
0: സൃഷ്ടിച്ചുണ്ടാക്കിയവൻ എല്ലാം അറിയുകയില്ലേ, അവനാകട്ടെ ഗൂഢരഹസ്യം അറിയുന്നവനാണ്, സൂക്ഷ്മജ്ഞാനിയാണ്. 13-14 വചനങ്ങളുടെ വിശദീകരണം: അലാ യഅലമു മൻ ഖലഖ എന്ന വാക്യത്തിന് അവൻ സൃഷ്ടിച്ചുണ്ടാക്കിയവരെ അവൻ അറിയുകയില്ലേ എന്നും അർത്ഥം വരാവുന്നതാണ്. രണ്ടായാലും ഉദ്ദേശ്യം വ്യക്തം തന്നെ. വചനം 15. വാക്കർത്ഥം: ഹുവല്ലദി, അവനത്രേ, യാതൊരുവൻ, അവൻ യാതൊരുവനാണ്, ജഅലലക്കും, നിങ്ങൾക്ക് ആക്കിത്തന്ന, അൽ അർദ, ഭൂമിയെ, ദലൂലൻ, വിധേയമായത്, പാകപ്പെട്ടത്, ഫംഷു, അതിനാൽ നടന്നുകൊള്ളുവിൻ അഥവാ സഞ്ചരിച്ചു കൊള്ളുവിൻ, ഫീ മനാകിബിഹ, അതിൻ്റെ തോളുകളിൽ കൂടി അഥവാ ഉപരിതലത്തിൽ കൂടി, വക്കുലൂ, തിന്നുകയും ചെയ്യുവിൻ, മിൻ റിസ്ഖിഹ്, അവൻ്റെ ആഹാരത്തിൽ നിന്ന്, വ ഇലൈഹി, അവനിലേക്കു തന്നെ, അന്നുഷൂർ, ഉയർത്തെഴുന്നേൽപ്പ്.

ഭൂമിയെ വിധേയമാക്കി തന്നവൻ. അതിനാൽ നിങ്ങൾ അതിൻ്റെ തോളുകളിലൂടെ അഥവാ ഉപരിതലത്തിലൂടെ സഞ്ചരിക്കുകയും അവൻ്റെ വക ആഹാരത്തിൽ നിന്ന് തിന്നുകയും ചെയ്തു കൊള്ളുവീൻ. അവങ്കലേക്ക് തന്നെയാണ് ഉയർത്തെഴുന്നേൽപ്പും. യഥേഷ്ടം വിഹരിക്കുവാനും ഉപജീവന മാർഗങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുവാനും ഉതകത്തക്കവണ്ണം ഭൂമിയെ മനുഷ്യനു പാകപ്പെടുത്തി തന്നിട്ടുള്ളതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തുവാൻ അല്ലാഹു നമ്മെ പ്രോത്സാഹിപ്പിക്കുകയാണ്. എല്ലാം അല്ലാഹു തരും എന്നു കരുതി അലസമായിരിക്കരുതെന്നും അതിൽ സൂചനയുണ്ട്. അതേസമയത്ത് ഉപജീവന വിഷയത്തിലും സമ്പാദ്യത്തിലും മാത്രം ശ്രദ്ധ ചെലുത്തി ഭാവി ജീവിതത്തിന്റെ കാര്യം മറക്കരുതെന്നും ഓർമ്മിപ്പിച്ചിരിക്കുന്നു. വചനം 16 വാക്കർത്ഥം. അഅമിൻതും, നിങ്ങൾ സമാധാനപ്പെട്ടുവോ നിർഭയരായോ. മം ഫിസ്സമാഇ, ആകാശത്തിലുള്ളവനെ. ഐ യഖ്സിഫ ബിക്കും, നിങ്ങളെ അവൻ ആഴ്ത്തുന്നതിനെ. അൽ അർദ ഭൂമിയിൽ. ഫഇദാഹിയ, എന്നാൽ അപ്പോഴത് തമൂർ, പിടച്ചുമറിയും ഇളകി ശോഭിക്കും കിടിലം കൊള്ളും.

ആകാശത്തുള്ളവനെ അവൻ നിങ്ങളെ ഭൂമിയിൽ ആഴ്ത്തിക്കളയുന്നത് നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? എന്നാൽ അപ്പോഴത് ക്ഷോഭിച്ച് ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കും. വചനം 17. വാക്കർത്ഥം: അം അമിൻതും, അതല്ലെങ്കിൽ നിങ്ങൾ സമാധാനപ്പെട്ടുവോ, നിർഭയരായോ? മംഫിസ്സമാഇ, ആകാശത്തിലുള്ളവനെ, അയ്യുർസീല, അവൻ അയക്കുന്നത്, അലൈക്കും, നിങ്ങളുടെ മേൽ, ഹാസിബൻ, ചരൽ വർഷം, ചരൽക്കാറ്റ്, ഫസതഅലമൂന, എന്നാൽ നിങ്ങൾക്കറിയാറാകും, വഴിയെ അറിയും, കൈഫ, എങ്ങനെയാണ് എന്ന്, നദീർ, എന്റെ താക്കീത്, താക്കീതുകാരൻ.

അതല്ലെങ്കിൽ ആകാശത്തുള്ളവനെ അവൻ നിങ്ങളുടെ മേൽ വല്ല ചരൽ വർഷവും അയക്കുന്നത് നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? എന്നാൽ നിങ്ങൾക്ക് അറിയാറാകും എന്റെ താക്കീത് എങ്ങനെയിരിക്കുന്നുവെന്ന്. വചനം 18 വാക്കർത്ഥം: വലഖദ് കദ്ദബ, തീർച്ചയായും വ്യാജമാക്കി, അല്ലദീന മിൻ ഖബ്ലിഹിം, അവരുടെ മുമ്പുള്ളവർ, ഫകൈഫ കാന, എന്നിട്ടു എങ്ങനെയായി ഉണ്ടായി, നക്കീർ, എന്റെ പ്രതിഷേധം വെറുപ്പ്.

അപ്പരുടെ മുമ്പുള്ളവരും വ്യാജമാക്കുകയുണ്ടായിട്ടുണ്ട്. എന്നിട്ട് എന്റെ പ്രതിഷേധം എങ്ങനെയുണ്ടായി? അവർ അതൊന്ന് ആലോചിച്ചു നോക്കട്ടെ. 16 മുതൽ 18 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. മം ഫിസ്സമ, ആകാശത്തിലുള്ളവൻ എന്ന് പറഞ്ഞത് അല്ലാഹുവിനെ ഉദ്ദേശിച്ചാണ്. പക്ഷേ അവൻ അവന്റെ സൃഷ്ടിയായ ആകാശത്തിൽ ഒരിടത്ത് ഇരിക്കുകയാണെന്നോ മറ്റോ ഈ വാക്കുമൂലം ഊഹിക്കാവതല്ല. അല്ലാഹു അനാദ്യനും അനന്തനും എല്ലാറ്റിൽ നിന്നും വ്യത്യസ്തനുമാണല്ലോ. അല്ലാഹു അർഷിന്മേൽ ആരോഹണം ചെയ്തു, ഇസ്തവാ അലൽ അർഷ് എന്നതുപോലെയുള്ള ഒരു പ്രയോഗം തന്നെയാണിതും. ഇത്തരം പ്രയോഗങ്ങളെക്കുറിച്ച് നാം ഇതിനു മുമ്പ് ചിലപ്പോഴൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അവയുടെ ബാഹ്യാർത്ഥമല്ലാതെ അവയുടെ യാഥാർത്ഥ്യം തിട്ടപ്പെടുത്തുവാൻ നമുക്ക് സാധ്യമല്ല. എന്തെങ്കിലും വ്യാഖ്യാനം നൽകി തൃപ്തിപ്പെടുത്തുന്നതിനേക്കാൾ ഉത്തമവും സുരക്ഷിതവുമായ മാർഗം വ്യാഖ്യാനം അല്ലാഹുവിങ്കലേക്ക് വിടുകയാകുന്നു. സൂറത്ത് സജദയിൽ യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർദ്, അവൻ ആകാശത്തുനിന്ന് ഭൂമിയിലേക്ക് കാര്യം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അവിടെ നാം പ്രസ്താവിച്ച സംഗതികൾ ഇവിടെയും ഓർക്കുന്നത് നന്നായിരിക്കും. നിങ്ങളുടെ നിഷേധവും ധിക്കാരവും അവസാനിപ്പിക്കാതെ എന്നും നിങ്ങൾക്കിവിടെ ശാന്തമായി കഴിഞ്ഞുകൂടാമെന്ന് കരുതേണ്ട. ഈ ഭൂമി ക്ഷോഭിച്ചിളകി അതിൽ നിങ്ങളെ ആഴ്ത്തിക്കളയുകയോ അല്ലെങ്കിൽ ഒരു ചരൽ വർഷം അല്ലെങ്കിൽ ചരൽക്കാറ്റ് അയച്ചുകൊണ്ട് നിങ്ങളെ നശിപ്പിക്കുകയോ ചെയ്യുവാൻ അല്ലാഹുവിന് ഒട്ടും പ്രയാസമില്ല. നിങ്ങളെപ്പോലുള്ളവരിൽ അങ്ങനെ പലതും ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളിൽ അപ്രകാരമുള്ള ആപത്തുകളൊന്നും സംഭവിക്കുകയില്ലെന്ന് ഭയം കൂടാതെ നിങ്ങൾ സമാധാനപ്പെട്ടിരിക്കുകയാണോ? ആ വിചാരം വേണ്ട എന്നൊക്കെയാണ് ഈ വചനങ്ങളുടെ സാരം. ഖാറൂനും അവന്റെ ഭവനവും ഭൂമിയിൽ ആഴ്ത്തപ്പെട്ടതും ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ ജനതയുടെ മേൽ ചരൽ വർഷമുണ്ടായതും കഅബ പൊളിക്കാൻ ശ്രമിച്ച

0: യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ്. ഇന്നത്തെ ഹറമൈൻ ലൈവിൽ ആദ്യമായി മദീന മസ്ജിദുൻ നബവിയിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു സുമറിലെ 39 മുതൽ 52 കൂടിയ വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് അഷ്ഷൈഖ് ഖാലിദ് അൽ മുഹന്ന.

سبحانه وتعالى عما يشركون ونفخ في الصور

0: يسبحون بحمد ربهم وقضي بينهم بالحق وقيل الحمد لله رب العالمين.
1: മാഷാഅല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് മദീന മസ്ജിദുൻ നബവിയിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു സുമറിലെ 39 മുതൽ 52 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷേഖ് ഖാലിദ് അൽ മുഹന്ന. തുടർന്ന് ഹറമൈൻ ലൈവിൽ മക്ക മസ്ജിദുൽ ഹറമിൽ മഗ്‌രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ അൻആം 13 മുതൽ 18 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷേഖ് ബന്ദർ ബലീല.

0: وهو الحكيم الخبير.
1: ما شاء الله بارك الله فيكم. نام ഇതുവരെ കേട്ടത് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവിൽ നിന്നും. മക്ക മസ്ജിദുൽ ഹറമിൽ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ അൻആം 13 മുതൽ 18 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് ബന്ദർ ബലീല.
2: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
1: പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് ഖലീഫ അത്തുനീജി.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം. പാരായണം നിർവഹിച്ചത് അഷ്ഷൈഖ് ഖലീഫ അത്തുനീജി.
1: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: അടുത്തതായി പീസ് റേഡിയോയിൽ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ സ്വഫാത്തിലെ 48 മുതൽ 50 വരെയുള്ള വചനങ്ങൾ അവതരിപ്പിക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
2: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. وعندهم قاصرات الطرف عين. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 47-ാമത്തെ വചനം വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത്. ഇൻഷാ അല്ലാ 48-ാമത്തെ വചനമാണ് ഇന്ന് വിശദീകരിക്കുന്നത്. വഇന്ദഹും, അവരുടെ അടുക്കലുണ്ടായിരിക്കും. ഖാസിറാത്തു ത്വർഫി, ദൃഷ്ടി ചുരുക്കുന്ന അഥവാ നിയന്ത്രിക്കുന്ന സ്ത്രീകൾ. ഈൻ, വിശാല നേത്രങ്ങൾ ഉള്ള. സ്വർഗാവകാശികൾക്ക് അള്ളാഹു നൽകുന്ന സ്വർഗീയമായ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ഇതിന് മുമ്പുള്ള വചനങ്ങളിലും നമ്മൾ മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ ഈ വചനത്തിൽ സ്വർഗാവകാശികൾക്ക് നൽകുന്ന സ്വർഗീയമായ ഒരു അനുഗ്രഹമാണ് അള്ളാഹു എടുത്തു പറയുന്നത്. വഇന്ദഹും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പല മുഫസ്സിരീങ്ങളും ചൂണ്ടിക്കാണിച്ചതുപോലെ അവരുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും സ്വർഗീയ സ്ത്രീകൾ അല്ലെങ്കിൽ സ്വർഗീയ ഇണകൾ. ദുനിയാവിൽ നിന്ന് വ്യത്യസ്തമായി പലപ്പോഴും അവരുടെ അസാന്നിധ്യം പലപ്പോഴും ഇണകൾക്ക് അനുഭവപ്പെടാറുണ്ട്. അത് സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ, തങ്ങളുടെ ജോലി ആവശ്യാർത്ഥം വിട്ടുനിൽക്കുന്നവർ, അതല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങൾക്കും വേണ്ടി വിട്ടുനിൽക്കുന്നവർ. എന്നാൽ സ്വർഗാവകാശികളുടെ പ്രത്യേകത അവർ ഇവരുടെ കൂടെ തന്നെ സദാസമയവും ഉണ്ടായിരിക്കും എന്നാണെന്ന് വഇന്ദഹും, അവരുടെ അടുക്കലുണ്ടായിരിക്കും എന്ന ആ പദപ്രയോഗത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അല്ലാമ ഉസൈമി റഹ്മത്തുള്ളാഹി പറയുന്നു, ഇന്ദ അസ്ഹാബിൽ ജന്ന അല്ലദീനഹും ഇബാദുല്ലാഹിൽ മുഖ്ലസൂൻ. സ്വർഗാവകാശികളായ ആളുകൾ, അവർ അള്ളാഹുവിൻ്റെ നിഷ്കളങ്കന്മാരായ അടിമകളാകുന്നു. അള്ളാഹു ഇഖ്ലാസ് നൽകിയ ആത്മാർത്ഥത നൽകപ്പെട്ട ആളുകൾ. ലി അന്നല്ലാഹ ഖാൽ, കാരണം 40-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഇല്ലാ ഇബാദല്ലാഹിൽ മുഖ്ലസീൻ. ഈ സ്വർഗം അള്ളാഹു നൽകുക, ഭയാനകമായ നരകത്തിൽ നിന്ന് അള്ളാഹു രക്ഷ നൽകുക ഇഖ്ലാസുള്ള അള്ളാഹുവിൻ്റെ ദാസന്മാർക്കാകുന്നു അവരൊഴികെ. ഹാബിസാത്തുൽ അയുനി അല അസ്വാജിഹിന്ന്, മുഫസ്സിരീങ്ങൾ വ്യാഖ്യാനിക്കുന്നത് തങ്ങളുടെ ഇണകളിൽ തങ്ങളുടെ കണ്ണുകൾ അവർ തടഞ്ഞു നിർത്തുന്നു, അഥവാ മറ്റുള്ളവരിലേക്ക് ദൃഷ്ടി പായിപ്പിക്കാത്തവർ, മറ്റുള്ളവരിലേക്ക് നോട്ടം അയച്ചുവിടാത്തവർ. ലാ യൻദുർന ഇലാ ഗൈരിഹിം ലിഹുസ്നിഹിം ഇന്ദഹുന്ന്, എന്തുകൊണ്ടാണവർ മറ്റുള്ളവരെ നോക്കാത്തത്? അവരുടെ സ്വഭാവത്തിലെ മഹിമ കൊണ്ട് തങ്ങളുടെ ഇണകളിലേക്ക് മാത്രമാകുന്നു അവർ ദൃഷ്ടി പായിപ്പിക്കുന്നത്. അല്ലത്തി ഖസ്റത് അത്വറാഫുഹുന്ന അത്വറാഫഹുന്ന അലാ അസ്വാജിഹിന്ന്, തങ്ങളുടെ ഇണകളിൽ മാത്രമായി അവരുടെ കണ്ണുകളെ അവർ നിയന്ത്രിക്കുന്നു. യഅനി അന്നഹുന്ന ലാ യൻദുർന ഇലാ ഗൈരി അസ്വാജിഹിന്ന്, മറ്റുള്ളവരിലേക്ക് തങ്ങളുടെ ഇണകളല്ലാത്തവരിലേക്ക് അവർ നോക്കുന്നില്ല. വഹാദ ലാ ശക്ക അന്നഹു മിൻ നിഅമത്തില്ലാഹി അലസ്സൗജ്. ഇത് തൻ്റെ ഇണക്ക് അള്ളാഹു നൽകുന്ന അതിമഹത്തായ അനുഗ്രഹമാകുന്നു. തന്നിലേക്ക് മാത്രം ദൃഷ്ടി അയക്കുന്ന, മറ്റുള്ളവരിലേക്ക് നോട്ടം അയക്കാത്ത, വളരെയധികം നിയന്ത്രിച്ചു നിർത്തുന്ന അത്തരത്തിലുള്ള ഇണകൾ ഒരാളുടെ വലിയ സൗഭാഗ്യത്തിൽപ്പെട്ടതാകുന്നു. വമിൻ കമാലി സഅദ അല്ലാ തൻദുറൽ മർഅത്തു ഇലാ ഗൈരി സൗജിഹ. മുഫസ്സിരീങ്ങൾ വ്യാഖ്യാനിക്കുന്നു, സൗഭാഗ്യം അത് പരിപൂർണമാകുന്നത് ഒരു സ്ത്രീ, ഒരു ഇണ തൻ്റെ ഇണയിലേക്ക്, തൻ്റെ ഭർത്താവിലേക്ക് മാത്രം നോക്കുന്നവളാവുക എന്നതാകുന്നു. കാരണം ലിഅന്നഹ ഇദാ നദറത് ഇലാ ഗൈരി സൗജിഹ ഫസൗഫ യുൽഖി ശൈത്വാനു ഫീ ഖൽബിഹ മവദ്ദത ഹാദൽ മൻദൂർ. മറ്റുള്ളവരിലേക്ക് നോക്കുന്ന ഒരു സ്ത്രീ സ്വാഭാവികമായും പിശാജ് അവരുടെ മനസ്സിൽ ആ ആളോട് ഇഷ്ടം ഉണ്ടാക്കിക്കൊടുക്കുന്നു. വ കറാഹത്തു സൗജി, തൻ്റെ ഇണയോടൊരു അതൃപ്തിയും താൻ നോക്കുന്ന പുരുഷനോട് ഒരു താൽപ്പര്യവും പിശാജ് ഉണ്ടാക്കിക്കൊടുക്കുന്നു. സഹോദരങ്ങളെ, സഹോദരികളെ, നമ്മുടെ സമൂഹത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന വളരെ മോശമായൊരവസ്ഥ എന്ന് പറഞ്ഞാൽ ദൃഷ്ടി നിയന്ത്രിക്കാതിരിക്കുക എന്നതാകുന്നു. അതിൻ്റെ ദൂഷ്യഫലങ്ങൾ സമൂഹം അനുഭവിക്കുകയും ചെയ്യുന്നു. ഭർത്തൃമതികളായ സ്ത്രീകൾ ഒളിച്ചോടിപ്പോകുന്ന, മറ്റുള്ളവരുടെ കൂടെ പോകുന്ന കാഴ്ചകൾ, അതേപോലെ തന്നെ ഭാര്യയും സന്താനങ്ങളുമുള്ള പുരുഷന്മാർ മറ്റു അന്യ സ്ത്രീകളുമായി അവരുടെ കൂടെ പോകുന്ന അത്തരം അവിഹിത ബന്ധങ്ങളിലേക്ക് മനുഷ്യനെ പിശാജ് കൊണ്ടെത്തിക്കും ദൃഷ്ടികൾ നിയന്ത്രിക്കാതിരുന്നാൽ. ഫഇദ കാനത് ഖദ് ഖസറത് ത്വർഫഹ അലാ സൗജിഹ ഫഇന്ന ഹാദ മിൻ കമാലി സആദതി സൗജിയ. ദാമ്പത്യ ജീവിതം അത് സന്തോഷപൂർണമാകുന്നത്, വളരെ ആഹ്ലാദപൂർണമാകുന്നത് യഥാർത്ഥത്തിൽ ദൃഷ്ടികൾ നിയന്ത്രിക്കുമ്പോഴാണെന്നത് ഈ വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുന്നു. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്, കണ്ണിനെ അനിയന്ത്രിതമായി വിടുക എന്നത് തൻ്റെ ചാരിത്രശുദ്ധി കാത്തു സൂക്ഷിക്കാൻ ആ മനുഷ്യൻ പ്രയാസപ്പെടേണ്ടി വരും എന്നത് ഒരു യാഥാർത്ഥ്യമാകുന്നു. ഈ വചനത്തെ വ്യാഖ്യാനിക്കുന്നിടത്ത് ഖാസിറാത്തു ത്വർഫ് എന്ന് പറഞ്ഞാൽ തൻ്റെ ഭർത്താവിൽ മാത്രം ദൃഷ്ടി പതിപ്പിക്കുന്നവളെന്ന് പറഞ്ഞാൽ, മറ്റൊരു വ്യാഖ്യാനപ്രകാരം തൻ്റെ ഭർത്താവ് മറ്റൊരുത്തിയിലേക്ക് നോക്കാതിരിക്കാൻ മാത്രമുള്ള ആ പാതിവ്രതം, അത്തരത്തിലുള്ള സൂക്ഷ്മത അത് ആ ഭാര്യയിൽ നിന്ന് കാണാൻ സാധിക്കുന്നു. അന്ന സൗജ ലാ യന്ദുറു ഇലാ സിവാഹ ഫഹുവ ഖദ് ഖസറ ത്വർഫഹു അലൈഹ. ഒരാൾ, ഒരു ഭർത്താവ് തൻ്റെ നോട്ടം തൻ്റെ ഭാര്യയിലേക്ക് മാത്രം ചുരുക്കുന്നു. വദാലിക കമാലിഹ വഹുസ്നിഹ ഫീ നദറിഹി. എന്താണ് കാരണം? തൻ്റെ ഇണ തന്നെ തന്നെ സന്തോഷിപ്പിക്കുന്നവളാണ്. വഹീന ഇദിൻ യകൂനു ലിഖാസിറാതി ത്വർഫി മഅനയാൻ. അതുകൊണ്ട് ഈ പദപ്രയോഗത്തിന് രണ്ട് അർത്ഥതലങ്ങളുണ്ട്. ഒന്ന്, ഒരു സ്ത്രീ, ഒരു ഇണ താൻ തൻ്റെ ഭർത്താവിനെ ഏറ്റവും സന്തോഷിപ്പിക്കുന്നതിലൂടെ ആ ഭർത്താവ് തന്നിലേക്ക് മാത്രമേ നോക്കുന്നുള്ളൂ, ദൃഷ്ടി അയക്കുന്നുള്ളൂ. രണ്ടാമത്തെ വ്യാഖ്യാനം, രണ്ടാമത്തെ അർത്ഥം, അന്ന അസ്വാജഹുന്ന ഖദ് ഖസറു അത്വറാഫഹും അലൈഹിന്ന വകിലൽ മഅനയൈനി സ്വഹീഹ്. രണ്ടാമത്തെ അർത്ഥപ്രകാരം ഭർത്താക്കന്മാർ ആ സ്ത്രീകളിലേക്ക് മാത്രമേ നോക്കുന്നുള്ളൂ, വേറെ ഒരു സ്ത്രീയിലേക്കും അവർ നോക്കുന്നില്ല. അത് സ്ത്രീയായിരുന്നാലും പുരുഷനായിരുന്നാലും ഇണകൾ തങ്ങളുടെ ഇണകളിലേക്ക് മാത്രമാണ് ദൃഷ്ടി അയക്കുന്നത്. ഐൻ എന്ന പദത്തിന് കണ്ണ്, ദൃഷ്ടി എന്നാണ് അർത്ഥം. ഐനാ എന്നതിൻ്റെ ബഹുവചനമാണ് ഐൻ എന്ന പദം. ഈ വചനത്തിന് വന്നിരിക്കുന്ന ഐൻ എന്നത് കണ്ണുകൾ എന്നർത്ഥത്തിലാകുന്നു, അഥവാ ഏറ്റവും മനോഹരമായ കണ്ണുകൾ, അതേപോലെ തന്നെ വിശാലമായ നേത്രങ്ങൾ എന്നൊക്കെയാണ് ആ പദത്തിന് മുഫസ്സിരീങ്ങൾ നൽകുന്ന വ്യാഖ്യാനം. സഅത്തുൽ അഅയുൻ ഹുസ്നുൽ അഅയുൻ, വിശാലമായ കണ്ണ് എന്നും വളരെ മനോഹരമായ ദൃഷ്ടി എന്നുമൊക്കെയാണ് ആ പദത്തിൻ്റെ അർത്ഥമായി വ്യാഖ്യാനിക്കുന്നത്. അല്ലാമ ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, ഐ അഫീഫാത്തുൻ, അവർ ചാരിത്രവതികളാകുന്നു. ലാ യന്ദുർന ഇലാ ഗൈരി അസ്വാജിഹിൻ, തങ്ങളുടെ ഇണകളിലേക്കല്ലാതെ അവർ നോക്കുന്നില്ല. കദാ ഖാല ഇബ്നു അബ്ബാസ് വ മുജാഹിദ് വ സയ്ദ് ഇബ്നു അസ്ലം വ ഖതാദ വ സുദ്ദി വ ഗൈറുഹും. ഈ മഹാന്മാരായ മുഫസ്സിരീങ്ങളെല്ലാം ആ ആയത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞ അഭിപ്രായം അതാകുന്നു. ഖാല തആല ഫീഹിന്ന ഖൈറാത്തുൻ ഹിസാൻ. സൂറത്തുർ റഹ്മാനിലെ 70-ാമത്തെ വചനത്തിൽ കാണാം, ആ സ്വർഗത്തിൽ മനോഹരമായ ഏറ്റവും ഭംഗിയുള്ള ഇണകൾ ഉണ്ടായിരിക്കും, സ്ത്രീകൾ ഉണ്ടായിരിക്കും. അവിടെ ഉദ്ദേശിക്കുന്നതും ഈ വചനത്തിൽ പറഞ്ഞതുപോലെ തന്നെ വളരെ മനോഹരമായ ദൃഷ്ടികളുള്ള വിശാല നേത്രങ്ങളുള്ള സ്ത്രീകളാകുന്നു എന്നതാണ്. അല്ലാമ സഅദി റഹ്മല്ലാഹു പറയുന്നു, വഇന്ദഹും ഫീ മജാലിസിഹിം നിസാഉൻ അഫീഫാത്ത്. അവരുടെ സദസ്സുകളിൽ, അവരുടെ മജ്ലിസുകളിൽ ചാരിത്രവതികളായ സ്ത്രീകളുണ്ടായിരിക്കും. ലാ യൻദുർന ഇലാ ഗൈരി അസ്വാജിഹിൻ. അവർ തങ്ങളുടെ ഇണകളിലേക്ക് മാത്രമേ ദൃഷ്ടി അയക്കുകയുള്ളൂ. ഹിസാനുൽ അഅ്യുൻ. അതേപോലെ തന്നെ ഏറ്റവും ഭംഗിയുള്ള, ഏറ്റവും സൗന്ദര്യമുള്ള നേത്രങ്ങളുടെ ഉടമകളാകുന്നു അവർ. അതാണ് വഇന്ദഹും ഖാസിറാത്തു ത്വർഫി ഈൻ. അവരുടെ അടുക്കൽ ദൃഷ്ടികൾ നിയന്ത്രിക്കുന്ന, ദൃഷ്ടികൾ ചുരുക്കുന്ന ഇണകളുണ്ടായിരിക്കും, സ്ത്രീകളുണ്ടായിരിക്കും എന്നതിന് മുഫസ്സിരീങ്ങൾ നൽകുന്ന വ്യാഖ്യാനം 49-ാമത്തെ വചനം, കഅന്നഹുന്ന ബൈദും മഖ്നൂൻ. കഅന്നഹുന്ന, അവരാണെന്ന പോലെയായിരിക്കും. ബൈദുൻ, മുട്ടകളെപ്പോലെ. മഖ്നൂൻ, സൂക്ഷിച്ചു വെക്കപ്പെട്ട, അഥവാ പക്ഷിയുടെ കൂട്ടിൽ സൂക്ഷിച്ചു വെക്കപ്പെട്ട മുട്ടകളെപ്പോലെയുണ്ട് അവർ. മുഫസ്സിരീങ്ങൾ പറയുന്നു, വഹാദ തഷ്ബീഹുൻ തഹ്സീനിയുൻ. ഇത് സൗന്ദര്യത്തിൽ അല്ലെങ്കിൽ മനോഹരമായ അവസ്ഥയിൽ ഉള്ള ഒരു ഉപമയ്ക്കലാകുന്നു. വഅക്സു ദാലിക് അത്തഷ്ബീഹുൽ തഖ്ബീഹി. ഇതിന് വിരുദ്ധമായി വിരൂപതയുടെ കാര്യത്തിലും ഉദാഹരിക്കാറുണ്ട്, ഉപമ പറയാറുണ്ട്. അള്ളാഹു പിശാചുക്കളെക്കുറിച്ച് പറഞ്ഞു, അതല്ലെങ്കിൽ സഖും വൃക്ഷത്തെക്കുറിച്ച് പറഞ്ഞു, തൽഉഹ കഅന്നഹു റുഊസു ശയാത്വീൻ. അവയുടെ കുലകൾ അത് പിശാചുക്കളെ തല പോലെയുണ്ട്. ഇതാണ് തഷ്ബീഹു തഖ്ബീഹി എന്ന് മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുന്നത്. എന്നാൽ ഈ വചനത്തിൽ ഭംഗിയെക്കുറിച്ചാണ് ആ തരത്തിൽ വ്യാഖ്യാനിച്ചത്, അള്ളാഹു ഉപമിച്ചത്. കഅന്നഹുന്ന ഐ ഫിൽ ലൗനി ബൈദുൻ ലിന്നിആമി. അവർ അവരുടെ നിറത്തിൽ, അതേപോലെ തന്നെ അവരുടെ ലോലതയിൽ, മഖ്നൂൻ, മസ്തൂറുൻ ബി രീഷിഹി, ലാ യസ്ലു ഇലൈഹി ഗുബാറുൻ വലൗനുഹു വഹുവൽ ബയാൽ ഫീഹി സുഫ്രത്തുൻ അഹ്സനു അൽവാനി നിസാ. പക്ഷിക്കൂട്ടിൽ സൂക്ഷിച്ചു വെക്കപ്പെട്ട മുട്ടകളെപ്പോലെയുണ്ട് അവർ. യഥാർത്ഥത്തിൽ അല്പം മഞ്ഞ കലർന്നുള്ള ഒരു വെളുപ്പ് നിറത്തിനാണ് ഈ തരത്തിൽ, അല്ലെങ്കിൽ മുട്ടകളെ ആ തരത്തിലാണ് എടുത്തു പറയാറുള്ളത്. മുഫസ്സിരീങ്ങൾ പറയുന്നു, സ്ത്രീകളുടെ നിറത്തിൽ ഏറ്റവും മനോഹരമായ നിറം എന്നത് അത്തരത്തിലുള്ള മഞ്ഞ കലർന്ന വെളുപ്പ് നിറമാകുന്നു. വഖാലൽ ഹസൻ യഅനി മഹ്സൂനുൻ ലം തമസ്സുഹുൽ ഐദീ. ഈ പറയുന്നത് ഉദ്ദേശിക്കുന്നത് അവർ സംരക്ഷിക്കപ്പെട്ടവരാകുന്നു, സൂക്ഷിക്കപ്പെട്ടവരാകുന്നു, ഒരു കരങ്ങളും സ്പർശിച്ചിട്ടില്ലാത്തവ എന്നർത്ഥത്തിൽ. ബഗ്‌വി റഹ്മത് പറയുന്നു, കഅന്നഹുന്ന ബൈദുൻ ജംഉൽ ബൈദ മഖ്നൂൻ മസൂനുൻ മസ്തൂറുൻ. അഥവാ സംരക്ഷിക്കപ്പെട്ട, സൂക്ഷിക്കപ്പെട്ട മുട്ടകളെപ്പോലെ. ഖാൽ ഹസൻ ശബ്ബഹുന്ന ബിബൈദിൻ നിആമ തകിന്നുഹ ബിർരീഷി മിന റീഹ് വൽ ഗുബാർ. ഈ സംരക്ഷിക്കപ്പെട്ടത് അല്ലെങ്കിൽ സൂക്ഷിക്കപ്പെട്ടത്, മറക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ അത് പൊടിപടലങ്ങളിൽ നിന്ന്, അതേപോലെ തന്നെ കാറ്റിൽ നിന്ന് ഒക്കെ സൂക്ഷിക്കപ്പെട്ടത് എന്നർത്ഥത്തിലാകുന്നു. ഫലൗനുഹ അബിയദു ഫീ സുഫ്രത്തിൻ വയുഖാലു ഹാദ അഹ്സനു അൽവാനി നിസാ അൻ തകൂനൽ മർഅത്തു ബൈദാ മഷ്റുബത്തു സുഫ്രത്തിൻ. അല്പം മഞ്ഞ കലർന്നിട്ടുള്ള വെളുപ്പ് നിറം, അത് സ്ത്രീകളുടെ കാര്യത്തിൽ അവരുടെ അലങ്കാരത്തിൽ ഏറ്റവും അലങ്കാരമുള്ളവർ എന്ന് പറയാൻ അറബികൾ ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗം കൂടിയാകുന്നു. ഏതായിരുന്നാലും അള്ളാഹു സ്വർഗത്തെക്കുറിച്ച് പറയുന്ന ഏതൊരു കാര്യമാകട്ടെ ഭൂമിയിലെ വസ്തുക്കളുമായി അത് പേരിൽ മാത്രമേ സാദൃശ്യമുള്ളൂ എന്നത് വളരെ ഗണ്യതമായി അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും പറഞ്ഞ കാര്യമാകുന്നു. അതുകൊണ്ട് തന്നെ സ്വർഗാവകാശികൾക്ക് ഏറ്റവും മനോഹരമായ വസ്തുക്കളാണ്, മനോഹരമായ കാര്യങ്ങളാണ് നൽകപ്പെടുക എന്ന കാര്യം നമുക്ക് ഈ വചനത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതാണ് അവരെ അള്ളാഹു, സ്വർഗീയ സ്ത്രീകളെ അള്ളാഹു ഉപമിച്ചത്. അവർ കഅന്നഹുന്ന ബൈദും മക്നൂൻ, അവർ സൂക്ഷിക്കപ്പെട്ട മുട്ടകളെപ്പോലെയുള്ളവരാകുന്നു. അവരുടെ നിറത്തിലും അതേപോലെ തന്നെ മനോഹാരിതയിലും ആണ് അള്ളാഹു ആ തരത്തിൽ ഉപമിച്ചിരിക്കുന്നത്. 50-ാമത്തെ വചനം,
3: ഫഅഖബല ബഅദുഹും അലാ ബഅദി യതസാഅലൂൻ.
2: ഫഅഖബല, അങ്ങനെ അവർ മുന്നിടും അഥവാ തിരിയും. ബഅദുഹും, അവരിൽ ചിലർ, അലാ ബഅദിൻ, ചിലരുടെ നേരെ,
3: യതസാഅലൂൻ,
2: അവർ അന്യോന്യം ചോദ്യം നടത്തിക്കൊണ്ട്, അഥവാ സ്വർഗവാസികൾ അവർ ഒന്നിച്ചിരുന്ന് പരസ്പരം അഭിമുഖമായി സംസാരിക്കുമെന്നാണ് ഈ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. അതായത് മുഖത്തോട് മുഖം തിരിഞ്ഞിരുന്ന് വളരെ മര്യാദയോടുകൂടിയായിരിക്കും അവരുടെ സംസാരം. അല്ലാമ ഹുസൈം റഹ്മത്തുള്ളാഹി പറയുന്നു, അവരുടെ അദബാണ് അതറിയിക്കുന്നത്. കാരണം ഒരാൾ മറ്റൊരാളുമായി സംസാരിക്കുമ്പോൾ മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുന്നതാണ് മര്യാദ. അള്ളാഹുവിൻ്റെ വചനത്തിൽ പറയുന്നു, അവർ പരസ്പരം അഭിമുഖമായിരുന്നു കൊണ്ട് പരസ്പരം അന്വേഷിക്കും, പരസ്പരം സംസാരിക്കുമെന്ന്. യതസാഅലൂന അൻ കുല്ലി അഹ്വാലിഹിം ഫിദ്ദുനിയാ വഫിൽ ആഖിറ. മുഫസ്സിറുകൾ പറയുന്നു, ദുനിയാവിലെയും അതേപോലെ തന്നെ അവർ ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്ന പരലോകത്തിലെയും കാര്യങ്ങൾ അവർ സംസാരിക്കുമെന്നതാണ്. സഹോദരങ്ങളെ, സഹോദരികളെ, സ്വർഗാവകാശികളെക്കുറിച്ച് പറയുന്ന ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ കേൾക്കുമ്പോൾ ആ സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ, ആ സ്വർഗീയമായ സുഖങ്ങൾ നൽകപ്പെടുന്നവരിൽ ഉൾപ്പെടാനുള്ള അടങ്ങാത്ത ആഗ്രഹമായിരിക്കണം നമ്മിൽ ഓരോരുത്തർക്കും ഉണ്ടായിരിക്കേണ്ടത്. ആദ്യത്തിൽ പറഞ്ഞ 48-ാമത്തെ വചനത്തിൽ പറഞ്ഞ സ്വർഗാവകാശികളുടെ, സ്വർഗീയ സ്ത്രീകളുടെ വിശേഷണം തീർച്ചയായും നമുക്കും കാത്തു സൂക്ഷിക്കാൻ സാധിക്കണം. അതേപോലെ തന്നെ സ്വർഗാവകാശികൾക്ക് അള്ളാഹു നൽകുന്ന അഭിമുഖമായ സംഭാഷണം, വളരെ മനസ്സ് തുറന്ന സന്തോഷപൂർവമായ സംസാരം, ആ സംസാരത്തിനും നമുക്ക് അവസരം ലഭിക്കണം. അള്ളാഹു റബ്ബുൽ ആലമീൻ അത്തരത്തിലുള്ള സ്വർഗാവകാശികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: ഇതുവരെ കേട്ടത് ഹൃദയവസന്തം, സൂറത്തുൽ സ്വാഫാത്തിലെ 48 മുതൽ 50 വരെയുള്ള വചനങ്ങളാണ് ഇതുവരെ നമ്മൾ കേട്ടത്. അവതരിപ്പിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
4: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്നുള്ള പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാർ അവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റേതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവികമാണ് എന്നവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്ക് പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000-കണക്കിന് ജനങ്ങൾ ആ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കി ഒരു ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മധുരം ഖുർആൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 50-ാമത്തെ അധ്യായം സൂറത്തു ഖാഫിന്റെ ഹൃദ്യമായ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
1: ഖഫിലെ പേജ് നമ്പർ 511-ൽ നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷെയ്ഖ് സഅദ് അൽ ഗാമിദിയാണ് നമുക്കൊപ്പമുള്ളത്.
2: أعوذ بالله من الشيطان الرجيم

0: وَتُسَبِّحُوهُ بُكْرَةً وَأَصِيلًا.
1: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം ഉസ്മാനി മുസഹഫിലെ പേജ് നമ്പർ 511-ൽ നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അവ മനപ്പാഠമാക്കാൻ ശ്രോതാക്കളെ സഹായിക്കുകയായിരുന്നു ഇന്നത്തെ മനപ്പാഠം പ്രോഗ്രാമിലൂടെ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് സാഅിദ് അൽ ഖാമിദി.
2: പരിശുദ്ധ ഖുർആനിന്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല, ഒട്ടകത്തിൻ്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിൻ്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിൻ്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്.

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി. തിരുമൊഴികൾ ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ. ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ. അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് അത്തഹസീൻ തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ സാധാരണ കണ്ടുവരാറുള്ള പാരായണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്ന അത്തഹസീനിൽ ഇന്ന് സൂറത്തുൽ ബഖറയിലെ 83-ാമത്തെ വചനമാണ് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 83-ാമത്തെ ആയത്ത്.

وإذ أخذنا وإذ أخذنا ذال إن أكسرتند أُشارنم وإذ إنه وإذ إنه ألا وإذ ذا ذي ذو أذ وإذ وإذ أخذنا ഹംസ കൃത്യമായിട്ട് ശബ്ദത്തിൽ കേൾക്കണം. വഇദ് അഖദ്ന വഇദ് അഖദ്ന വഇദ് അഖദ്ന അല്ല വഇദ് അഖദ്ന ഖ അതുപോലെ അഖദ് ദാല ഇവിടെ എല്ലാം ഉച്ചാരണങ്ങൾ കൃത്യമായ മഖ്റജിൽ നിന്ന് തന്നെ ആയിരിക്കണം. മീസാഖ മീസാഖ അല്ല മീസാഖ മീസ ഫ ഫ ഫി സു എസ് നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് നിൽക്കണം നാവിൻ്റെ അറ്റം, അതാണ് ഫ. അതിന് ശേഷം തൊട്ട് ബാക്കിലാണ് ദ. മീസാഖ ഖ ചെറുനാക്കിൻ്റെ ആ ഭാഗമാണ് ഖാഫിൻ്റെ മഖ്റജ്. മീസാഖ ബനീ ഇസ്രായീല ഈ മദ്ദ് ഈ നീട്ടൽ മദ്ദിൻ്റെ അക്ഷരമായ യാ ബനീ എന്നതിലെ യാ ശേഷം ഹംസ അടുത്ത പദത്തിൽ മദ് മുൻഫസിൽ ഇവിടെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ ആ ഒരു തോതിൽ നീട്ടാവുന്നതാണ്. അതേസമയം ഇസ്രായീല ഈ ദൈർഘ്യം ഈ നീട്ടൽ മദ് മുത്തസിൽ എന്നാണ് പറയാം. നിർബന്ധമായിട്ടും നീട്ടണം. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിൽ ഇസ്രോ അവിടെ അലിഫ് ദെൻ ഈല ഹംസ. അപ്പോൾ അലിഫും ഹംസയും ഒരേ പദത്തിലാണ്, അതാണ് മുത്തസിൽ. മുത്തസിൽ വാജിബാണ്, നിർബന്ധമായിട്ട് നീട്ടണം. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ ഇസ്രായീല ലാ തഅബുദൂന ലാ തഅയ്നു തൊണ്ടയുടെ മധ്യഭാഗം ലാ തഅബുദൂന ഇല്ലല്ലാഹ് ലാ തഅബുദൂന ഇല്ലല്ലാഹ് അവിടെ നിർത്തുകയാണെങ്കിൽ ഇല്ലല്ലാഹ് ഹാഇന് സുക്കൂൻ നൽകിക്കൊണ്ട് അവിടെ രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടി നിർത്താവുന്ന മദ്. വബിൽ വാലിദൈനി ഇഹ്സാന വളരെയധികം ശ്രദ്ധിക്കണം. ഇഹ് ഹംസ തൊണ്ടയുടെ താഴെ ഭാഗം, അതേസമയം ഹ തൊണ്ടയുടെ മധ്യഭാഗം. ഇഹ്സാന ഇഹ്സാനൗ വ തൻവീനു ശേഷം വാവ് ഇദ്ഗാം ബിഗുന്ന തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇഹ്സാനൗ വദിൽ ഇങ്ങനെ ഇതാണ് ഇത് ഗംബിഗുന്ന. വദിൽ ഖുർബ വസിൽ എന്നല്ല വദിൽ വദിൽ ഖുർബ ഖുർ റാഇനെ ഉച്ചരിക്കുമ്പോൾ കനപ്പിച്ച് ഉച്ചരിക്കണം. അതേസമയം ഖുർബ എന്നല്ല ഖുർബ ഖുർബ വലിയ ഥേമ വലിയ താമ എന്നല്ല കനപ്പിക്കരുത്, താഇനെ ലൈറ്റായിട്ട് ഉച്ചരിക്കണം. വലിയ തേമ വൽ മസാക്കീനി വൽ മസാക്കിൻ ഇവിടെയും സീനിനെയും വൽ മസാക്കീനി എന്നല്ല വൽ മസാക്കീനി. വഖൂലു വഖൂലു ഖാഫ് തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്ക് മഹ്റജ് വളരെയധികം ശ്രദ്ധിക്കണം. വഖൂലു എന്നല്ല വഖൂലു ലിന്നാസി നൂന് ശബ്ദുണ്ട് മണിക്കണം. ഹുസ്ന ഹു ഹു തൊണ്ടയുടെ മധ്യഭാഗം. വഖൂലൂലിന്നാസി ഹുസ്ന അവിടെ നിർത്തുകയാണെങ്കിൽ ഹുസ്ന, അതല്ല എങ്കിൽ കൂട്ടി ഓതുമ്പോൾ തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇദ്ഗാം ബിഗുന്ന ഹുസ്നൗ വഖീമു വഖീമു സ്വലാത വഖീമു അല്ല വഖീമു ഖാഫ് വഅഖീമു സ്സലാത സാദ് വളരെയധികം ശ്രദ്ധിക്കണം. സാദ് ഇസ്തിഇലാഇൻ്റെ അഥവാ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, കനപ്പിച്ച് ഉച്ചരിക്കണം. വഅഖീമു സ്സ വഅഖീമു സ്സലാത വഅഖീമു സ്സലാത വആതു സ്സകാത വആതു സ്സകാത ഇവിടെ വഅഖീമു സ്സലാത ഈ സ്സലാത എന്ന പദത്തിൽ ചില ആളുകളെങ്കിലും അറിയാതെ സ്വലവാത്ത എന്ന് വായിക്കാറുണ്ട്, അതുപോലെ സക്കവാത്ത ഇങ്ങനെയൊക്കെ വായിക്കാറുണ്ട്. പ്രത്യേകിച്ചും സ്വലവാത്ത എന്നുള്ളത് അത് ശ്രദ്ധിക്കേണ്ടത് സ്വലാത്ത ലാമിൻ്റെ തൊട്ടുമുകളിൽ ആണ് ചെറിയ അലിഫ് ഉണ്ടാവുക, അപ്പോൾ സ്വലാത്ത.
അതേസമയം വാവിൻ്റെ മുകളിലാണെങ്കിൽ, വ എന്ന അക്ഷരത്തിന് മുകളിലാണ് എങ്കിൽ അപ്പോഴാണ് സ്വലവാത്ത എന്ന് പറയുക. അതോടൊപ്പം തഇൻ്റെ എഴുത്തിലും പ്രത്യേകതയുണ്ടാവും, ത പരന്നിട്ടുള്ള താവും. അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കണം. ഒരിക്കലും ഇവിടെ സ്വലവാത്ത എന്ന് വായിക്കരുത്. വ അഖീമു സ്വലാത്ത വ ആതു സകാ, നിർത്തുകയാണെങ്കിൽ വ ആതു സകാ വ ആതു സകാ, ഹാഇന് സുക്കൂൻ നൽകിക്കൊണ്ട് അവിടെയും രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. സുമ്മ തവല്ലൈതും, സുമ്മ ഈ പദം പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഒരിക്കലും സീനാവരുത്, അത് അർത്ഥം മാറും. സുമ്മ അല്ല, സുമ്മ സുമ്മ മീമിന് ശബ്ദ് മണിക്കണം. തവല്ലൈതും തവല്ലൈതും ഇല്ല ഖലീല, തവല്ലൈതുമില്ല എന്ന് വായിക്കരുത്, തവല്ലൈതുമി അല്ല, തവല്ലൈതും ഇ, ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. തവല്ലൈതും ഇല്ല ഖലീലം മി, തൻവീന് ശേഷം മീമ്, തൻവീനിനെ മീമിലേക്ക് ചേർത്തുകൊണ്ട് മണിച്ച് ഉച്ചരിക്കണം. ഇത് ഗംബിഗുന ഖലീലം മിൻകും. ഇനി മിങ്കും ഇവിടെയും മണിക്കണം, ഇഖ്ഫാവും ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. മിങ്കും മിങ്കും വ, സാക്കിന മീമിന് ശേഷം വ വരുമ്പോൾ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം. പല ക്ലാസ്സുകളിൽ അത് സൂചിപ്പിക്കാറുണ്ട്, ശ്രദ്ധിക്കണം. മിങ്കും വ അൻതും വ അൻതും, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇഖ്ഫാവും ബിഗുന്ന, സാക്കിന നൂന് ശേഷം ത, ഇഖ്ഫാന്റെ അക്ഷരമാണ്. വ അൻതും, ശേഷം നോക്കൂ, മുഅരിദൂൻ വ അൻതും, മീമു സാക്കിനയ്ക്ക് ശേഷം മീമ്, ഇദ്ഗാം മുതമാസിലൈൻ, മീമിനടുത്ത മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇത് ഇദ്ഗാം മുതമാസിലൈൻ ആണ്, അത് ഒരേ അക്ഷരമാണ്, അതാണ് ഇദ്ഗാം മുതമാസിലൈൻ. വ അൻതും മുഅരിദൂൻ വ അൻതും മുഅഇൻ, തൊണ്ടയുടെ മധ്യഭാഗം. മുഅരിദൂൻ, ദാദിൻ്റെ ഉച്ചാരണം വളരെയധികം ശ്രദ്ധിക്കണം. സൂറത്തുൽ ഫാത്തിഹയിലൊക്കെ ഗൈരിൽ മഗ്ദൂബി വലദ്ദ, ഇതെല്ലാം ശ്രദ്ധിക്കണം ഇൻഷാല്ലാ. വ അൻതും മുഅരിദൂൻ, ഇങ്ങനെ ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ ബഖറയിലെ 83-ാമത്തെ ആയത്ത്. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ.
2: കേൾക്കുന്നത് കിഡ്സ് ടൈം. വിശുദ്ധ ഖുർആൻ പാരായണം കൊണ്ട് ജനശ്രദ്ധ നേടിയ വിദ്യാർത്ഥികളുടെ കുഞ്ഞു കാരികളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. സൂറത്തുൽ ബയ്യിനയാണ് ഇന്ന് നാം കേൾക്കുന്നത്. പാരായണം ചെയ്യുന്നത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.

0: ജസാകല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് കിഡ്സ് ടൈം സൂറത്തുൽ ബൈയിനയുടെ പാരായണം നിർവഹിച്ചത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.
1: ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സക്കാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: പീസ് ഖുർആൻ റേഡിയോ, ഖത്മുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ജുസ് അടിസ്ഥാനത്തിലുള്ള പാരായണം നിർവഹിക്കുന്ന പരിപാടി.

വാസിഉൻ അലീം.

واعلموا ان الله غني حميد الشيطان

من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير.

امرأتي عاقل قال كذلك الله يفعل ما يشاء قال رب اجعل لي آية

ذلك بأنهم قالوا ليس علينا في الأميين سبيل ويقولون

الكتاب ويقولون هو من عند الله وما هو من عند الله ويقولون

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഖതമുൽ ഖുർആൻ
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35 കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: വിശുദ്ധ ഖുർആൻ പാരായണത്തിലെ അബദ്ധങ്ങൾ തിരുത്താം. പാരായണ പഠനം. സൂറ മുദ്ദസിർ 31 മുതൽ 37 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്യുന്നത്. അവതരിപ്പിക്കുന്നത് ജനാബ് മുബാറക് ബിൻ ഉമർ.
3: ഇനിയുള്ളത് ഇതുവരെ നമ്മൾ ഓതിയിൽ നിന്നും അല്പം വ്യത്യസ്തമായി കുറച്ച് ദീർഘമായ ആയത്താണ്. ഏകദേശം 5 വരിയോളം അതുണ്ട്. ഇതിലത്തെ നിയമങ്ങൾ നോക്കാം. ഒമാ ജഅൽന സൂറത്തുൽ മുദ്ദസിറിലെ 31-ാമത്തെ ആയത്ത്, ഒമാ ജഅൽന അസ്ഹാബന്നാരി, നൂന് മുശദ്ദദ നന്നായിട്ട് മണിക്കുക, ഇല്ലാ മലായികത്തൻ, മദ് മുത്തസിലാണ്, മുത്തസിൽ 4 ഹർക്കത്ത് ശരിക്ക് നീട്ടി ഓതണം. പിന്നെ മലായികത്തം തൗവ തെന്നുവിന് ശേഷം വാവ് നന്നായിട്ട് മണിക്കുക, ഇദ്ഗാം ബിഗുന്ന. ഇദ്ദത്തഹും ഇല്ല, ഇല്ല ശരിക്ക് ഏകദേശം ഇൽഹാറിൻ്റെ രൂപത്തിൽ രണ്ടും രണ്ടായിട്ട് ഇ. പിന്നെ ഫിത്നത്തല്ലി തെന്നുവിന് ശേഷം ലാമ്, ഇദ്ഗാം ബിലാഗുന്ന. കഫറു ലിയസ്തൈഖിന അല്ലദീന ഊതുൽ കിതാബ വയസ്ദാദ അല്ലദീന ആമനു ഈമാന ولا يرتاب الذين اوتوا الكتاب والمؤمنون وليقول الذين في قلوبهم مرض مرض تنوين ششم واوان ادغام بغن ماذا اراد مد منفصل بين مثلا مثلا ഒന്ന് ചോദാണെങ്കിൽ അവിടെ ഇഖ്ഫ ആണ്, അതെല്ലാം അവിടെ നിർത്തുകയാണെങ്കിൽ പിന്നെ പ്രശ്നമൊന്നുമില്ല, മസല നിർത്തിയാൽ മതി. കദാലിക യുളില്ലുല്ലാഹു മയ്യ തൻവീന് ശേഷം യാ ആണ്, നന്നായിട്ട് ഇദ്ഗാം ബിഗുന്ന. വയഹ്ദി മയ്യ നുൻസാക്കിന് ശേഷം യാ, നന്നായിട്ട് മണിക്ക് ഇദ്ഗാം ബിഗുന്ന. വമാ യജഅലു ജുനൂദ റബ്ബിക ഇല്ലാഹുവ, ഇല്ലാഹുവ നിർത്തുകയാണെങ്കിൽ ഇല്ലാഹു എന്ന് ഓതാം. വമാ ഹിയ ഇല്ലാ ദിക്റാ ലിൽ ബഷർ, നമുക്ക് നോക്കാം ഓതാം. അതിൽ രണ്ട് മൂന്ന് സ്ഥലത്ത് നിർത്താൻ പാടില്ലാത്ത സ്ഥലങ്ങളുണ്ട്. അഥവാ അവിടെ നിർത്തുകയാണെങ്കിൽ അതിൻ്റെ തൊട്ട് മുമ്പ് കുറച്ച് ഇപ്പുറത്തേതാനും വാക്കുകൾ ചേർത്തിട്ട് ഓതണം.

0: ശം
1: ഇനി 32-ാമത്തായത്ത് കല്ല വൽ ഖമർ വല്ലൈലി ഇദ് അദ്ബർ വസ്സുബ്ഹി ഇദാ അസ്ഫർ. മദ് മുഫസിൽ നന്നായിട്ട് നീട്ടുക. ഇന്നഹ ല ഇഹ്ദൽ കുബർ നദീറൻ ലിൽ ബഷർ ലിമൻ ഷാ മിൻകും. മദ് ലിമൻ ഷാ മദ് ഇഖ്ഫാ നുൻസാക്കിന് ശേഷം ഷീന്, പിന്നെ മദ് മുത്തസിൽ, മിൻകും വീണ്ടും ഇഖ്ഫാ അൻ യതഖദ്ദമ ഇദ്ഗാം ബിഗുന്ന ഔ വദ. كلا والقمر
0: كلا والقمر
1: والليل إذ أدبر

0: അവിടെ ശ്രദ്ധിക്കുക, നദീറൻ തെന്വിന് ശേഷം ലാമാണ്. അപ്പൊ ഇതാം ബിലാകുന്ന, ഒട്ടും ഊന്നത്തില്ലാതെ ഉണ്ടോന്നുണ്ട്. അപ്പോ നദീറല്ലി, നദീറല്ലി വേണ്ട, നദീറല്ലിൽ, നദീറല്ലിൽ ബഷർ,
1: അല്ലല്ല
0: കുറച്ച് വരുന്നുണ്ട്. നദീറല്ലി വേണ്ട, നദീറല്ലി ഒറ്റ പറച്ചിൽ. ആ
1: നദീറല്ലിൽ ബഷർ
0: കുറച്ചുകൂടി ഉണ്ടല്ലോ, ഒട്ടും വേണ്ട, ജസ്റ്റ് ഇല്ലാന്നുണ്ട് വന്നാൽ മതി.

0: ഇൻഷാ
1: അല്ലാ ബാക്കി അടുത്തിൽ നോക്കാം. 37-ാമത്തെ ആയത്താണ് നമ്മൾ ഓതിയത്. ബാക്കി അടുത്തിൽ നോക്കാം. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുദ്ദസ്സിറിലെ 31 മുതൽ 37 കൂടിയ വചനങ്ങളാണ് ഇന്നത്തെ പാരായണ പഠനം പ്രോഗ്രാമിലൂടെ നാം പഠിച്ചു കഴിഞ്ഞത്. അവതരിപ്പിച്ചത് ജനാബ് മുബാറക് ബിൻ ഉമർ.
3: പരിശുദ്ധ ഖുർആനിന്റെ 88-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്.
4: അഫല യൻസുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്ത്.
3: ഒട്ടകമെന്ന സൃഷ്ടിയെ നോക്കി അതിന്റെ അത്ഭുതം വിലയിരുത്താനും ആ സൃഷ്ടിയിലൂടെ സ്രഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കാനും അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. ഒട്ടകമെന്നത് മരുഭൂമിയിലെ പൊടിക്കാറ്റുകൾ കുമിഞ്ഞുകൂടി പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ അല്ല അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഒട്ടകത്തിൻ്റെ നാവും അതിൻ്റെ ആമാശയവും അതിൻ്റെ കുളമ്പും അതിൻ്റെ കണ്ണിൻ്റെ പീലികളും തുടങ്ങി ഓരോന്നിനെപ്പറ്റിയും പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്.
5: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
6: بسم الله الرحمن الرحيم.
7: يا أيها النبي إذا طلقتم النساء فطلقوهن لعدتهن وأحصوا العدة

0: فسبح باسم ربك العظيم.
1: بسم الله الرحمن الرحيم.